0: यक्ष्यत ताया देवादेवदानान्यदुस्तान्यस्माचशास्वाच गुरस्वेषिदश्चाहोतरसी भद्रवाच्या यप्रेषितो मानुषः सूक्तवाकाय सूक्ताब्रूहि इति त्रयोविंशोऽध्यायः।
1: ॐ नमः शिवाय। Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai music and Thirumurai discourses will be broadcast on Thiruneriya Tamilosai. Philosophical discourses and Periyapuranam lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: അങ്ങനെ മൂലം പ്രകൃതി വരെ അഞ്ച് തന്മാത്രകൾ, ഭൂതങ്ങളുടെ തന്മാത്രകൾ, അതോടെ ബാഹ്യതത്വ സമാപ്തി. ഭൂതതന്മാത്രകളിൽ എത്തിക്കഴിഞ്ഞാൽ ബാഹ്യതത്വങ്ങൾ തീർന്നു, പിന്നെ അഹന്തത്വം. അതിൽ നിന്ന് ബുദ്ധിതത്വം അഥവാ മഹത്തത്വം, അഹന്തത്വം, അതിൽ നിന്ന് ബുദ്ധിതത്വം അഥവാ മഹത്തത്വം, അതിനുശേഷം മൂലപ്രകൃതി. മൂലപ്രകൃതിയിൽ അനന്തശക്തി, പരാർത്ഥ്യ ശക്തി വിവിധൈവ സൂയതേ സ്വഭാവികി ജ്ഞാനബലക്രിയാച. ഇതാണ് അവരുടെ കണ്ടെത്തൽ. നന്ദി, മനുഷ്യത്വം വെടിഞ്ഞ് നേരിട്ട് ദേവത്വം നേടിയതിങ്ങനെയാണ് വിശ്വാമിത്രൻ. ശാസ്ത്രത്തിൽ നിന്ന് ബ്രാഹ്മണനായത് ഒരേ ജന്മത്തിലാണ്. തൃശങ്കു ശാസ്ത്രത്തിൽ നിന്ന് ചണ്ഡാലനായതും ഒരേ ജന്മത്തിൽ തന്നെയാണ്. അനന്തശക്തിയാണ്. മനസ്സിനെ വിശ്ലേഷണം ചെയ്ത് കാര്യങ്ങളെ അവഗ്രഹിച്ച് ദൃശ്യപ്രപഞ്ചത്തെ മനനം ചെയ്ത് ഇല്ലാതാക്കി അഹന്തത്വത്തിലെത്താൻ കഴിയുമെങ്കിൽ, ഭാവന കൊണ്ട് എത്താൻ കഴിയുമെങ്കിൽ, വാക്ക് ഭാവന കൊണ്ട് എത്താൻ കഴിയുമെങ്കിൽ, കൽപ്പനാവൈഭവം കൊണ്ട് എത്താൻ കഴിയുമെങ്കിൽ, ഇത് കൽപ്പനയാണ്, കൽപ്പന കൊണ്ട് എത്താൻ കഴിയുമെങ്കിൽ ഇതനുഭവിക്കാം. മൂലപ്രകൃതി എല്ലാ ശക്തിയും ഒളിഞ്ഞിരിക്കുക. കുറച്ചു മുമ്പ് എന്നോട് ചോദിച്ച ചോദ്യം ഉൾപ്പെടെ, കമ്പ്യൂട്ടറിന്റെ ഒറ്റ മണിക്കൂർ നേരത്തെ ഏകാഗ്രമായി ഭാവന, ഒരു മിനിറ്റ് ഏകാഗ്രമായി ഭാവന ചെയ്യാമെങ്കിൽ ആനന്ദശക്തിയുടെ കളികൾ
3: കാണും.
2: മൂലപ്രകൃതിയാണ് ഉള്ളത്, അതിലാണ് ഈ അനന്തശക്തി ഇരിക്കുന്നത്. അത് ബുദ്ധിതത്വമായി വികസിക്കുന്നു, ബുദ്ധിതത്വം അഹന്തത്വമായി വികസിക്കുന്നു, അഹന്തത്വം ദ്രവ്യങ്ങളും പ്രപഞ്ചവുമായി വികസിക്കുന്നു. നേരെ പുറത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് മൂലപ്രകൃതിയിലെത്തിയാൽ ശക്തിയുടെ സ്രോതസ്സായി വിഷയങ്ങളെല്ലാമായി പൊട്ടിപിരിഞ്ഞ് അതിലെല്ലാം തുച്ഛം തുച്ഛമായി ക്ഷണികം ക്ഷണികമായി നമ്മൾ കറങ്ങുന്നത് കൊണ്ടാണ് ഈ ശക്തിയെ നമുക്ക് കാണാൻ പാടില്ലാതെ
3: പോകുന്നത്.
2: അതാ ഞാൻ മാഷോട് ചോദിച്ചേ, നിസ്സാരങ്ങളായ, വളരെ നിസ്സാരങ്ങളായ പ്രതീക്ഷണം, ക്ഷുദ്രങ്ങളായ കാര്യങ്ങളിൽ, വളരെ ക്ഷുദ്രങ്ങളായ കാര്യം നമ്മുടെ ജീവിതം എടുത്താലെങ്കിൽ 90% അവൻ അത് പറഞ്ഞു, അവൾ ഇത് പറഞ്ഞു, ഇവൾ അത് പറഞ്ഞു, ഇത്തരം കാര്യങ്ങൾക്കുള്ള പ്രാധാന്യമാണ്, അല്ലെങ്കിൽ ആലോചിച്ച് നോക്കി ശരിയാണ്. അതാണ് നമുക്ക് ഈ ശക്തിയെ കുറിച്ച് ബോധമില്ലാതാക്കുന്നത്. ഈ ശക്തി ഒരാളിലുള്ളതല്ല, നമുക്ക് വേറെ വല്ലവരുടെ ഈ ശക്തി കണ്ട് ആരാധിക്കാനല്ലാതെ നമ്മളിലെ ഈ ശക്തി ജ്വലിപ്പിക്കുവാൻ വിധിച്ചിട്ടില്ല. ഇതെല്ലാവരിലും ഒരുപോലുള്ളതാണ്. അതിനെ ഈ പ്രക്രിയ അറിയണം. ഇതാണ് നമശിവായിൽ നമുക്ക് കിട്ടുന്ന പ്രക്രിയ. ഈ മന്ത്രം ജപിച്ചാലും കിട്ടുമത്, പക്ഷെ നിങ്ങൾ ജീവിച്ചാൽ കിട്ടില്ല. അല്ല, ഞാനത് അഡ്വാൻസ് ആയിട്ട് പറയാണ്, ജവിക്കാതിരിക്കാനല്ല പറയുന്നത്. അത് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ശങ്കം വരും, നിങ്ങൾ ജവിക്കാൻ ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ശങ്കം വരും. സാധനം തട്ടിപ്പ് പറഞ്ഞായിരിക്കും. പ്രക്രിയയിലൂടെ ഇതിൽ കണ്ടെത്തുക. അപ്പൊ ഈ ലോകത്ത് കാണുന്ന എല്ലാ ശക്തിയും എന്നിൽ തന്നെ ഉള്ളതാണെന്നും അതിലൊന്നും പുതുമയില്ലെന്നും അറിയുമ്പോൾ ശാന്തിയുണ്ടാവും. അതിനാദ്യം നമ്മളെ പ്രക്രിയ വഴിക്കാണ് പോകുന്നതെങ്കിൽ ആദ്യം സ്ഥൂല ശരീരത്തെ പൃഥക്കരിക്കണം, അതിന് സ്വപ്ന ശരീരത്തിലേക്ക് കയറണം, സൂക്ഷ്മ ശരീരത്തിലേക്ക്. സ്ഥൂലം സൂക്ഷ്മം കാരണം, ഇത് ഒരു പ്രതികരിച്ച് മനസ്സിലാക്കി പിന്നെ കുറെ കൂടെ സ്ഥൂലമായി മനസ്സിലാക്കാനാണെങ്കിൽ അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം, ഇതിനെ പൃഥക്കരിക്കണം. പൃഥക്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കല്പിക്കണം എന്ന് മാത്രം. സങ്കല്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്ന വഴിയിലും എടുക്കുന്ന വഴിയിലും ചെയ്യുന്ന വഴിയിലുമെല്ലാം മറ്റുള്ളവനിൽ സംഭവിക്കുന്നതെല്ലാം സംഭവിക്കുമ്പോൾ നമ്മിൽ അത് രൂപാന്തരപ്പെടുത്തണം. രാവിലെ എഴുന്നേറ്റു ചായ കൊണ്ടുവന്നു പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഒരു ചായ കൊണ്ടുവന്നില്ല, അടുത്ത പരിപാടി ചായ വേണ്ടെന്ന് വെക്കല. ചായ വേണ്ട, രണ്ടു തരത്തിലുണ്ട്. പറഞ്ഞപ്പോഴേ കൊണ്ടുവരാത്തതും ഉണ്ട്, ചായ സ്നേഹമായി വേണ്ടെന്ന് പറഞ്ഞ് സ്വസ്ഥമായി ഇറങ്ങിപ്പോകുന്നൊരു വേണ്ടെന്ന് വെക്കലും. ഒരു സാത്വിക അഹങ്കാരത്തിൽ, സാത്വിക അഹങ്കാരമാണ്, അഹങ്കാരം തന്നെയാണ്. താമസ അഹങ്കാരത്തിൽ എനിക്ക് ഇതിന്റെ ചായയും കോപ്പും ഒന്നും വേണ്ട എന്ന് പറഞ്ഞിറങ്ങിപ്പോയി, അത് താമസ അഹങ്കാരത്തിലാണ്. ഇതിനു പകരം ആ ചായ കൊണ്ടുവരുവാൻ ആരോട് ഞാൻ പറഞ്ഞുവോ അയാൾ ഞാനാവുക, പ്രതിപക്ഷ ഭാവന എന്ന് പതഞ്ജലി പറയും. അപ്പൊ നമ്മുടെ ഓരോ ഇന്ദ്രിയത്തെയും ഓരോ ശരീരത്തെയും നമുക്ക് അടർത്താൻ പറ്റും. നമ്മളിൽ അത്രയും ഭാവം മനസ്സിലായി, അടർത്താൻ പറ്റുന്നുള്ള സമ്മതമായി. ആ നമ്മളിൽ നമ്മുടെ ശരീരത്തെ അപ്പോൾ അടർത്തുന്നത്, നമ്മളിൽ ഇതേപോലെ പ്രവർത്തിച്ചതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും പ്രവർത്തിക്കാൻ പോകുന്നതുമായ ഇതേ സ്വഭാവമുള്ള ഒരാൾ നമ്മിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ യോജിച്ചപ്പോഴേ ഒരു താമസിച്ചത്. നമ്മൾ നമുക്ക് പ്രാധാന്യം നൽകുന്നത് കൊണ്ട് മറ്റുള്ളവരോട് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടികള് മറന്നുപോവുകയും നമുക്ക് മറ്റുള്ളവർ ചെയ്യേണ്ടതിന് അമിത പ്രാധാന്യവും നൽകുമ്പോഴാണ് ഈ ആജ്ഞ. സമ്മതമല്ല, ഇല്ലെങ്കിൽ ഈ ആജ്ഞ ഇല്ല. ചായ ഉണ്ടോ? സൗമ്യായിട്ട് ചായ എടുത്തോണ്ടോ? ഉണ്ടേ ഉല്ലാസം തരും, അത് പറയുന്നതിന് പൊതുക്കും. നമ്മൾ അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഇതേ സമയത്ത് നമ്മളോട് ഇല്ലെന്ന് പറഞ്ഞ് ചായ എടുത്തിട്ടില്ല എടുക്കാം എന്ന് പറഞ്ഞയാൾ ചായ എടുക്കാതെ മറ്റു പണി ചെയ്യുമ്പോൾ നമ്മളുടെ അപ്പുറത്ത് വേറൊരുത്തൻ വന്നാൽ നമുക്കും കൂടെയുള്ള ചായ അന്നേരം എടുക്കും. എന്താ കൊണ്ടിരുന്ന വഴിയിൽ അവന് കൊടുത്തിച്ച് നമുക്കൊരു ഗ്ലാസ് കുടിക്കാനും പറ്റിയല്ല, കുടിക്കാതിരിക്കാനും പറ്റിയല്ല. ഞാൻ പറഞ്ഞത് ശരിയാണോന്ന് നോക്കിയാൽ ഞാൻ അതിശയോക്തി വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ തല്ലിക്കോളൂ, കോംപ്രമൈസ് ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞിടത്തോളം ശരിയാണോ? ലൈഫില് ശരിയായിട്ട് തോന്നിയിട്ടുണ്ടോ? അവിടെയാണ് ഇത് പ്രതികരിക്കാനുള്ള എളുപ്പം. ആ പ്രതികരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് താഴാൻ തുടങ്ങും, നമ്മൾ തറനിരപ്പിലെത്തും. നമ്മളൊക്കെ ജനിച്ചു കഴിഞ്ഞ് ഈ ആധുനിക വിദ്യാഭ്യാസമൊക്കെ നേടി നമ്മൾ ഈ തറനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിലേക്ക് പോയിട്ടുണ്ട്. എത്ര വലിയവനായാലും താഴെ നിൽക്കുന്ന ഒരുവനോട് മാത്രമേ പ്രകൃതി അനുകൂലിക്കുള്ളൂ. ശരിയാണോ എന്ന് ആലോചിച്ച് നോക്ക്, ശരിയാണോന്ന് ആലോചിച്ച് നോക്ക്. മറ്റ് ചിലപ്പോ പേടിയോ വല്ല ക്ഷുദ്രമായ വല്ലതും കിട്ടാനോ ഒക്കെ വേണ്ടി ചിലപ്പോ ഒരു ബഹുമാനം കാണിച്ചാൽ തന്നെ ഇറങ്ങി പോകും, കാള പോത്ത് എന്നൊക്കെ അകത്ത് പറയുന്നുണ്ടാവും. ശരിയല്ലേ? ശരിക്കും പറയാമോ? അതിനായി ഭിക്ഷയൊക്കെ എടുക്കുന്ന, ഭിക്ഷ എടുക്കുമ്പോ ഈ പ്രതികരണം നടക്കും. ഗൃഹസ്ഥന് പോയി ഭിക്ഷ എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തത്. ഞങ്ങൾക്കൊക്കെ ഭിക്ഷ എടുക്കണം, അത് നിയമമാണ്. തണ്ടണം, തെണ്ടിയ പോലെ തെണ്ടി കുത്തുവാളെ എടുക്കും, എന്നാലേ ശരിയാവും. ലേശ അഭിമാനം ബാക്കി നിൽപ്പുണ്ടെങ്കിൽ ഈ സാധനം കടന്നുകൂടില്ല. ജീവിതത്തിൽ ലേശ അഭിമാനം ബാക്കിയുണ്ടെങ്കിൽ ഈ വിവരം കയറുക കുറയണം. എല്ലാം ഈ തെണ്ടുന്ന പണി എല്ലാം, കാരണം ഇത് ഇവിടെ ശിവനെത്തിയതെങ്ങനെയാണ്? അങ്ങനെ തെണ്ടി തിന്നിട്ടാണ്, അതിലെ തമാശയായിട്ടാണെങ്കിലും ഇവിടെ തെണ്ടിയിട്ടാണ് അശനം. തുണിക്ക് പകരം തോലാൻ ഉടുത്തിയിടുവാൻ പണ്ടം പന്നകമാണ് ശിവനെ ചിത്രം വിചിത്രം തവ. ലോകത്തിലെ റെക്കാർഡ് തെണ്ടിയാണ് നമ്മുടെ ഏറ്റവും വലിയ ആരാധനാമൂർത്തി. ഭാരതീയ സംസ്കൃതിയുടെ ഒരു മഹത്വം അതാണ്. നമ്മൾ പൂജിക്കുന്ന ഒരിക്കലും വലിയൊരാളിനെയല്ല, ലോക തെണ്ടിയെ. അതുപോലെ തെണ്ടിയാണ് ഒന്നില്ല അത്. ഗൃഹസ്ഥനാകുമ്പോ അങ്ങനെ ഇറങ്ങിപ്പോൻ പറ്റില്ല. അതിനുള്ള പ്രക്രിയയുടെ വഴിയാണ് പ്രതിപക്ഷ ഭവനം ഒരു വഴി. അപ്പൊ മറ്റേ ആളിൽ നമ്മളെ ആരോപിച്ച് അയാളുടെ വേദനയും യാതനയും, അതുകൊണ്ടാണ് ഗൃഹസ്ഥൻ ആരെങ്കിലും വന്നാൽ ഉടനെ വേദനിച്ചിട്ട് കൊണ്ട കൊടുക്കും. തെണ്ടി ശീലമുള്ള സന്യാസിക്ക് വികാരമൊന്നും ഉണ്ടാവില്ല. അപ്പുറത്ത് ഒരുത്തം കരഞ്ഞാൽ അവന് അഭിമാനം കൊണ്ടാ കരയുന്നതെന്ന് ഉറപ്പാണ്. നീ 10 രൂപയ്ക്ക് നിവൃത്തിയില്ല എന്ന് പറഞ്ഞ ഒരുത്തം കരഞ്ഞാൽ നല്ല സന്യാസിയാണ്, അയാൾക്ക് കരച്ചിലൊന്നും വരില്ല. അയാള് പറഞ്ഞു കൊടുക്കും, ഇന്നടത്ത് ഒരുത്തനുണ്ട്, അവനെ പോയി കണ്ടാ തരുമെന്ന് പറയും, ഗൃഹസ്ഥനുണ്ട് തരുമെന്ന് പറയും. കാരണം എന്താ, അവന് കരുണ വരും. ഇനി കരുണ വരുന്നതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ തെണ്ടിയിട്ടില്ല. അപ്പൊ തനിക്കുള്ളതും അഭിമാനം കൊണ്ടായിരിക്കുന്ന, അപ്പൊ കുറച്ച് കൊടുക്കും. കൊടുക്കുന്നതിലും ഒരു കൊടുത്തവൻ എന്നുള്ളത് സ്വല്പം ഉണ്ടാവും. മറ്റേയാൾക്കില്ല, മറ്റേയാൾക്കില്ലാത്തതിന് കാരണം അയാൾ തെണ്ടിയാണ്. വിശക്കുന്ന പറഞ്ഞെടുത്താൽ വന്നാൽ ഒന്നുമില്ലാത്തവൻ എന്താ പറയാ, എന്നെ വേണേ തിന്നോളാൻ പറയും. അത് കൂടുതലാണ് പറയാൻ പറ്റില്ലല്ലോ. ആ തലത്തിലാണ് ഇത് രണ്ടും തമ്മിലുള്ളത്. ഇപ്പൊ ഗൃഹസ്ഥനാകുമ്പോ ഇതിനെ പൃഥക്കരിക്കുക, അതിന്റെ പ്രക്രിയയിൽ പൃഥക്കരിക്കുക. അപ്പൊ അത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം ഇവയെ പൃഥക്കരിക്കുക. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം ഇവയെ പൃഥക്കരിക്കുക. പിന്നെ അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം ഇവയെ പൃഥക്കരിക്കുക. ഇങ്ങനെ പൃഥക്കരിച്ച് മനസ്സിലാക്കിയാൽ കുറച്ച് കഴിയുമ്പോൾ അഭിമാനം പോകും. പോയി കഴിഞ്ഞാൽ പൃഥക്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥൂല ശരീരത്തിൽ നമുക്ക് വിശപ്പുണ്ടാവും. ഇപ്പൊ വിശപ്പുണ്ടാകുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായ ബഹളങ്ങളൊക്കെ കാണിക്കും. അപ്പൊ ഈ വിശക്കുന്നത് ആർക്കാണെന്ന് നമ്മൾ നമ്മോട് ചോദിക്കുകയും വിശക്കുന്ന 100,000 പേരെ കാണുകയും ചെയ്യുമ്പോൾ നമ്മൾ അവരിൽ ഒരുത്തനായി തീർന്നു കഴിഞ്ഞാൽ ഈ വിശപ്പ് കുറയും. പണ്ട് കാലത്ത് കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കുമായിരുന്നു, വഴിയിൽ നിന്നൊരു മാമ്പഴം കിട്ടി. അങ്ങയുടെയൊക്കെ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് മാമ്പഴം കിട്ടിയാൽ ഒന്നിൽ വീട്ടിലുള്ള ഏറ്റവും പ്രായം ചെന്ന ആളിന് കൊടുക്കാൻ, മുത്തശ്ശിക്കോ മുത്തശ്ശൻ എന്നൊരു ബന്ധമുണ്ട് പണ്ട്. ഇല്ലെങ്കിൽ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ. ഇപ്പൊ സ്കൂളിൽ പോകുന്ന വഴിക്ക് വഴിയിൽ നിന്ന് വീണ് കിട്ടിയ ഒരു മാമ്പഴം കൈ കിട്ടിയാൽ ജനാർദ്ദനന്റെ പ്രായത്തിലുള്ള ആൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇത് കയ്യിൽ വെക്കും, തിന്നില്ല. കുട്ടികൾ ആരെങ്കിലും തട്ടിപ്പറിച്ച് നിന്നെങ്കിൽ, കരഞ്ഞു പോകുന്നെങ്കിൽ അല്ലാതെ ഈ സാധനം സൂക്ഷിച്ചു വെച്ച് വീട്ടിൽ കൊണ്ടുപോയി ഏറ്റവും പ്രായം ചെന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ഏറ്റവും കൊച്ചുകുട്ടികൾക്കോ കൊടുക്കും. ശരിയാണോ? അവിടെ ഈ പൃഥക്കരണമാണ് നടക്കുന്ന സ്ഥൂല ശരീരത്തിന്റെ, അതായത് അന്നമയ കോശത്തിന്റെ. അയാൾ തിന്നുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആഹ്ലാദം, അതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഒരു വലിയ മാറ്റം ഉണ്ട് അറിവിൽ. അയാളുടെ ആ കൊച്ചുകുഞ്ഞിനെ ചെത്തിക്കൊടുത്ത് തീറ്റുമ്പോൾ, ജനാർദ്ദനൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഭക്ഷണം വിളമ്പുകയാണെങ്കിൽ ജനാർദ്ദനന് തന്നതിന്റെ പേരിലല്ല ജനാർദ്ദനൻ വീട്ടിലെ അമ്മയച്ഛനെയൊക്കെ ബഹുമാനിക്കുന്നത്. ജനാർദ്ദനേക്കാളത് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടുകാരന് കൊടുത്തതിന്റെ, ജനാർദ്ദനേക്കാളത് ആഗ്രഹിക്കുന്ന അനിയന് കൊടുത്തതിന്റെ, ജനാർദ്ദനേക്കാൾ ആ വസ്തു ആഗ്രഹിക്കുന്ന ചേട്ടന് കൊടുത്തതിൽ ആ സന്തോഷം. എല്ലാ ദേവര പുത്രന്മാരും അപരജനയാണ് കാത്തിരിക്കുന്നത്. അപരജനെ എടുത്തു നടത്തുന്നതും താലോലിക്കുന്നതും കഞ്ഞി കൊടുക്കുന്നതും ഒക്കെ ഈ ദേവരനാണ്. ഒരളവ് വരെ അച്ഛനോടും അമ്മയോടും ഇല്ലാത്തൊരു ബഹുമാനം ജ്യേഷ്ഠനോടും ചേച്ചിയോടുമൊക്കെ പണ്ട് നിലനിന്നു. ശരിയാണോന്ന്? ചില വീടുകളിലെങ്കിലും ചേച്ചിയെ അമ്മയെന്നും ചേട്ടനെ ചിറ്റപ്പ എന്നും ഒക്കെ വിളിക്കുന്ന വീടുകളുണ്ട്. മൂത്ത ചേച്ചിയെ അങ്ങനെ വിളിക്കും. അതിന്റെ കാരണം എന്താ വെച്ചാൽ അവരാണ് ഈ കൊണ്ടടക്കുന്നതും വളർത്തുന്നതുമെല്ലാം. ഒരു പുത്ര നിർവിശേഷമായ സ്നേഹമുണ്ട്. ഇന്ന് ഒരു കുട്ടിയും ആഗ്രഹിക്കുന്നില്ല തനിക്കൊരു അപരജൻ ഉണ്ടാകാൻ. ഉണ്ടായാൽ ആ കുട്ടിയെ കാണുന്നത് ശത്രുവായിട്ടാണ്. ഏത് വീട്ടിലും സമ്പന്നന്റെ ആയാലും ദരിദ്രന്റെ ആയാലും ഒരു സ്നേഹവും മറ്റൊരാൾ പങ്കുവെക്കാൻ ഒരു കുഞ്ഞും ഇഷ്ടപ്പെടുന്നില്ല. അവിടെ തീർന്നു വേദാന്താനുഭവം. മനസ്സിലായി? ഈ പ്രക്രിയ നിത്യജീവിതത്തിൽ അനുഷ്ഠിച്ചാണ് അവര് ഈ അനുഭൂതി ഗൃഹസ്ഥ തലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. പൗരാണികർക്ക് ഇത് എളുപ്പമായിരുന്നു. ഒരു ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഇത് അനുഷ്ഠിക്കാൻ കുട്ടികളെ വിടും. കുട്ടികളെ ഒരിക്കലും മത്സരിപ്പിക്കില്ല. അച്ഛനമ്മയെ മത്സരിക്കാൻ ഒരിക്കലും വിടില്ല. നീ അവന് ഗുണമായിരിക്കണം, അവൻ നിനക്ക് ഗുണമായിരിക്കണമെന്ന് പറഞ്ഞുകൊടുത്ത് സ്നേഹിപ്പിച്ച് വളർത്തിക്കൊണ്ടിരിക്കുള്ളൂ. ഇന്ന് നേരെ തിരിച്ചാണ്. ഇന്ന് സഞ്ചയികൾ 10 രൂപ ഇവന്റെ പേരിൽ കൂടുതലിടും, അന്നേരം അച്ഛൻ കൊണ്ടുപോയി മറ്റവന്റെ പേരിൽ 20 രൂപ കൂടുതലിടും. അങ്ങനെ മത്സരിപ്പിച്ചു വരുമ്പോ മിക്കവാറും അവർ തമ്മിലുള്ള സ്നേഹബന്ധമെല്ലാം പോകും. ശരിയാണോന്ന് ആലോചിച്ചു? വളർച്ച മത്സരത്തിലൂടെയാണെന്ന് പറഞ്ഞു തുടങ്ങി. വളർച്ചകളല്ല, മത്സരത്തിലൂടെയാണ്. കഴിഞ്ഞ 50 കൊല്ലം നിങ്ങൾ ബാങ്കുകാർ പോലും മത്സരിക്കരുത്. ഇപ്പൊ മത്സരിക്കാൻ മേലാതരത്തെത്തി. കാരണം മത്സരത്തിനൊരു പോയിന്റ് ഉണ്ട്, മാക്സിമം ലിമിറ്റ്. അവിടെ എത്തിക്കഴിഞ്ഞ ഇപ്പൊ 9.5% തോന്നു പലിശ. അത് ഡെപ്പോസിറ്റിന് കൊടുക്കുന്നത്. നിങ്ങളുടെ ബാങ്കിൽ നിന്ന് കൊടുക്കുന്നതിന് ഇപ്പൊ 9.5% നീന്താൾ. ഇൻഷുറൻസ് താത്തി, ഇൻഷുറൻസ് 8.5%. ഇൻഷുറൻസ് ഹൗസിംഗ് ലോണിന് 8.5% ഉള്ളു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഒക്കെ 9.5%, 9.75% അല്ലേ? 9.45%. കാരണം മത്സരത്തിന്റെ സന്നിധിയിലെത്തി. ഇനി രക്ഷയില്ല, ഇനി താഴോട്ട് പോലും നിർത്തിയുള്ളൂ. 2-2.5% വരെയൊക്കെ എത്തുമെന്നാണ് ഇപ്പോഴത്തെ രീതി പോയാൽ. ഒരു 2.5-3% വരെ എത്തും. എന്നിട്ട് ലോൺ വല്ലതൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഫ്ലോട്ടിംഗ് റേറ്റിലേ എടുക്കാവും, ഫിക്സഡ് റേറ്റിൽ എടുക്കരുത്. ഫിക്സഡ് റേറ്റിൽ എടുത്തു പോയെങ്കിൽ നമ്മൾ ഫിക്സഡ് റേറ്റ് എന്ന് പറഞ്ഞ എന്നും കൊടുത്തുകൊണ്ടിരിക്കണം. ഫ്ലോട്ടിംഗ് റേറ്റ് ആകുമ്പോൾ താഴുമ്പോൾ കുറയും, കൂടുമ്പോൾ കൂടും. കൂടാൻ ഇനി പോകുന്നൊന്നുമില്ല. ഇവിടെ എത്തി നമ്മൾ. ഇത് മത്സരം കൊണ്ടാണ്. മത്സരം അതിന്റെ ലാസ്റ്റ് പോയിന്റിൽ മൃത്യുവാണ്. ഇത് കണ്ടെത്തി എന്നുള്ളതാണ്, ഈ മനഃശാസ്ത്രം കണ്ടെത്തി എന്നുള്ളതാണ് നമ്മുടെ സംസ്കൃതിയുടെ ഏറ്റവും വലിയ വലിപ്പം. അവരെല്ലാ പ്രക്രിയയിലും മത്സരം ഒഴിവാക്കി. അപ്പൊ അനന്ത ശക്തി ഉണരാൻ തുടങ്ങി. പക്ഷെ നമ്മുടെ ശക്തിയുടെ നല്ലൊരു ഭാഗം ആദ്യം മത്സരിക്കാൻ വേണ്ടി കളയണം, എന്നിട്ട് നേട്ടം ഉണ്ടാവും എന്നാ പറയുന്നത്. കഴിഞ്ഞ 50 കൊല്ലം ഭാരതത്തില് സകല നേതാക്കന്മാരും മത്സരിക്കുകയാണ്. ഇപ്പൊ എല്ലാം തളർന്നു, എല്ലാ നേതാവും ഇപ്പൊ തളർന്നു. നോക്കിയേ കാണാം. പണികൾ നിർബന്ധിച്ചാലും നേതാക്കന്മാർക്ക് പഴയ കുശിരില്ല മത്സരിക്കാൻ. ഉള്ളവല്ലോ ഇനി തന്നാ മതി എന്നാ പറയുന്നത്. പണ്ട് സമരം നടത്തിയവരൊക്കെ പറയുന്നത് നിങ്ങൾ ആർക്ക് വേണേ വിറ്റോ, ഉള്ള ചില്ലറ തന്നാ. തൊഴിലാളി യൂണിയനുകളും യൂണിയൻ നേതാക്കന്മാരും ഒക്കെ ഉണ്ടായിട്ട് പലതും വിൽക്കുമ്പോൾ മിണ്ടാതിരിക്കുകയാണ്. കൊടുക്കുമ്പോൾ ഞങ്ങൾക്കുള്ള പങ്ക് തന്നാ എന്നാ പറയുന്നത്. കാരണം ഇനി മത്സരിക്കാൻ വയ്യ, മത്സരത്തിന്റെ കാലം കഴിഞ്ഞു. ഇപ്പൊ ജനത്തിന് മത്സരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കാരണം അവരെ ഇങ്ങനെ തിളപ്പിച്ച് നിർത്തിയവര് പിൻവാങ്ങി കഴിഞ്ഞപ്പോൾ ജനത്തിന് മത്സരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സ്വപ്നം കൂടെ കഴിയുമ്പോൾ ജനം ഇവരെ കൈകാര്യം ചെയ്യാൻ തുടങ്ങും. ജീവിക്കണ്ടേ, മത്സരത്തിന്റെ ആശ്രയിച്ചതാണ്. അപ്പൊ മത്സരിച്ചല്ല ഇത് പഠിച്ചത്, ഇത് അവർ പഠിപ്പിക്കുന്നത് പൃഥക്കരിച്ചാണ്. ഒരു ആ പൃഥക്കരണം മനസ്സിലായി. ഓരോന്നിനെയും പൃഥക്കരിക്കുക. സ്വപ്നത്തിൽ വരുന്ന ശരീരം അതും പൃഥക്കരിക്കുക. നമ്മുടെ ഭാവനയിൽ സ്വപ്നങ്ങളെ നമ്മൾ അപഗ്രഥിച്ചു നോക്കിയാൽ കുറച്ചേരം നമ്മുടെ സ്വപ്നങ്ങളെ അപഗ്രഥിച്ചാൽ ഏത് സ്വപ്നങ്ങളെ എന്നേ ചോദ്യം വരേണ്ടതുള്ളൂ. ജാഗ്രതത്തിലെ സ്വപ്നങ്ങളെ, അതാണല്ലോ കൂടുതൽ എളുപ്പം. ജാഗ്രതത്തിലുള്ള സ്വപ്നങ്ങളാണല്ലോ ജാഗ്രതത്തിനോടൊപ്പം നിൽക്കുന്നത്. സുഷുപ്തിയിലെ സ്വപ്നത്തെ വിടുക, മതിയല്ലോ. വന്നു കഴിഞ്ഞാൽ അപഗ്രഥിക്കാവല്ലോ. അപഗ്രഥിക്കുമ്പോൾ ഇത് താഴ്ന്നതാണ്. അപ്പോ ആ അപഗ്രഥനം നടത്തുമ്പോൾ ഇത് സൂക്ഷ്മ ശരീരം പൃഥക്കരിക്കാൻ പറ്റും. അങ്ങനെ ഓരോന്നിനെ പൃഥക്കരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും ഇത് അനന്തശക്തി നേടാം. അപ്പൊ അവിടെ മാനവ ശരീര പരമാണുവിൽ അത് പറയുന്നത് ഇയാള് വൃഷധൻ, മനുവിന്റെ പുത്രനാണ്. അയാള് വ്യാഘ്രത്തെ കൊന്ന പശുവിനെ കൊന്ന ശൂദ്രനായി എന്ന് പറഞ്ഞൊരു കഥയിലൂടെ അത് പഠിപ്പിക്കുന്നു. പുരാണ കഥകൾക്കെല്ലാം ഇങ്ങനെയുള്ള സത്യകളുണ്ട്. എല്ലാം പ്രകൃത്യാപുരാ എന്നാണ് അതിന് പ്രമാണം. അപ്പൊ മാനവ ശരീര പരമാണുവിൽ മാനവശക്തി അഭിഭൂതമാവുകയും ദേവശക്തി ഉദ്ഭൂതമാവുകയും ചെയ്യുന്നതോടെ നന്ദികേശ്വരൻ ദേവതാരൂപമുണ്ടായിരുന്നു. ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ആ ശക്തിയെ ഒന്നിനെ അഭിഭൂതമാക്കുകയും വേറൊന്നിനെ ഉത്ഭൂതമാക്കുകയും ചെയ്യാം. നമ്മൾ അറിയാതെയും അറിഞ്ഞും ഇങ്ങനെ ഉത്ഭൂതമാകുന്നുണ്ട്. സൂവിൽ പോയി നിൽക്കുമ്പോൾ കുരങ്ങ് കടല നിന്നുമ്പോൾ വീണ്ടും ഇട്ടുകൊടുത്ത് അത് ആ തിന്നുന്ന രീതി കണ്ട് ആസ്വദിച്ച് നമ്മൾ നിൽക്കാറുണ്ട്. മറ്റൊരർത്ഥത്തിൽ അല്പനേരത്തേക്ക് നമ്മളിലുള്ള കുരങ്ങിന്റെ ശക്തി ഉത്ഭൂതമാവുകയും നമ്മുടെ മാനവ ശക്തി മറന്നുപോവുകയും ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ജീവിതത്തിൽ നമുക്ക് ഏത് ശക്തിയെ വേണമെങ്കിലും അങ്ങനെ ഉത്ഭൂതമാക്കാം. അപ്പം തപശക്തി കൊണ്ട് പരമാണുക്കളിൽ ശക്തി പരിവർത്തനം സാധിച്ചിട്ടാണ് നന്ദി ഇത് സാധിച്ചത്. വാണി കൊണ്ട് ആ ശക്തി പ്രയോഗിച്ച് വസ്തു പരിവർത്തനം സാധിച്ചു നിത്യജപം കൊണ്ട്. അതാണ് ശബ്ദത്തിന്റെ പ്രയോഗം. അതാണ് ഇതെങ്ങനെയാ സാധിക്കുന്നതെന്നുള്ള ചോദ്യം. അതുകൊണ്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വെറുതെ ജപിച്ചാൽ തീർച്ചയായും
3: പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്
2: അത് വേണം. അല്ലെങ്കിൽ പിന്നെ ഇത് അങ്ങോട്ട് അകത്തേക്കില്ല. മൈ വേർഡ്സ് ഫ്ലൈ അപ്പ് ഇൻ ദ എയർ, മൈ തോട്ട്സ് ഹിഡൻ ബിലോ, വേർഡ്സ് വിത്തൌട്ട് തോട്ട് നെവർ ടു ഹെവൻ ഗോ. ഷേക്സ്പിയർ. ഇന്ത്യയിൽ മാത്രമല്ല ഇതുണ്ടായത്, ഹാംലെറ്റ്. ഹാംലെറ്റ് രാജകുമാരൻ തന്നെ പറയുന്ന സൂപ്പർ തർജ്ജമയുണ്ട് കുഞ്ഞിക്കുട്ടൻ നമ്പുരാന്റെ. വജസ്സു മേലോട്ടു പറന്നിടുന്നു, വിചാരമോ താഴെ ഉഴന്നിടുന്നു, വിചാരമോടുത്തു കലർന്നിടാതെ വജസ്സു പോകാ പരമം പദത്തിൽ. എവനങ്ങ് മാറി. അതുകൊണ്ട് അത് സൂപ്പറാന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് അറിയില്ല ഞാൻ നല്ലവണ്ണം തർജ്ജമ ചെയ്ത് സൂപ്പറായി. സൂപ്പറായി. അത് ജപിക്കുക എന്ന് പറഞ്ഞാൽ നിരന്തരമായി ജപിക്കുമ്പോൾ ഏകാഗ്രത കിട്ടിയേക്കാം, നിരന്തരമായി ജപിക്കുമ്പോൾ ഏകാഗ്രത പോയേക്കാം. അനുഷ്ഠാന വ്യസനമുള്ള ആളുകൾക്ക് ഏകാഗ്രത പോകും. എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണിക്ക് തന്നെ ഞാൻ ഇത്ര മണിക്കൂർ ജപിക്കുമെന്നും, ജപിച്ചില്ലെങ്കിൽ എന്റെ ഒരു കാര്യവും നടക്കില്ലെന്നും ഒക്കെ തീരുമാനമെടുത്ത് വരുത്തൻ 8 മണിയാവുമ്പോൾ ഒരു ദിവസം മുടങ്ങിയാൽ അവന് വ്യസനം തുടങ്ങുക. അങ്ങനെയുള്ളവൻ യാന്ത്രികമായി ജപിക്കാൻ നിർബന്ധിതനാവും. യാന്ത്രികമായി കഴിയുമ്പോൾ ഞാൻ ജപിക്കുന്നവനാണെന്നൊരു അഹന്ത വരും. അപ്പൊ പിന്നെ ഇവൻ എന്ത് ചെയ്യുന്നു ചെയ്യാൻ, ഞാൻ ഭാര്യ മക്കളൊക്കെ അപ്പുറത്ത് മരിച്ചു വീണാലും ഇത് കൃത്യസമയത്ത് ചെയ്യും എന്ന് ശക്തിയായി പറയും. അങ്ങനെ ആ അനുഷ്ഠാനം എന്ന് പറയുന്നത് അത്ര യാന്ത്രികമാണ്, യാന്ത്രികമാവും. ഹൃദയം നഷ്ടപ്പെട്ട ഒരനുഷ്ഠാനവും മക്കളുടെ മുഷ്ടിയാണ്. അതിന് ബലം കുറയും, ഫലം കുറയും. ഫലത്താവില്ല എന്നല്ല, ഫലം കുറയും. മറ്റത് പലപ്പോഴും നോക്കി രണ്ടെന്തേ ഉള്ളൂ. ഒന്നുകിൽ കുറെ കാലം മർക്കട മുഷ്ടിയോടെ ചെയ്യുക, ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക. അതാണ് ഇതിന്റെ അപകടം. ചെയ്യുമ്പോൾ ഈ പ്രക്രിയ മുഴുവൻ പഠിക്കണമെങ്കിൽ അത് വേണം. അപ്പോ ആ രീതിയിൽ പൗരാണികർ ഇത് പുരാണങ്ങളിലൂടെ കഥ പറയുന്നത്. പണ്ട് ഇന്ദ്രന്റെ പദവി ഏറ്റെടുത്ത നഹുഷൻ എന്നൊരാളുണ്ട്. അഗസ്ത്യൻ ശബ്ദം കൊണ്ട് അയാളെ സർപ്പമാക്കിയെന്നാണ് കഥ. പുരാണ കഥകളെല്ലാം ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മളൊരാളോട് ഒരു വാക്ക് പറഞ്ഞാൽ അയാളെ സർപ്പമായില്ല, അതുകൊണ്ട് പണ്ട് ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ സ്വാമിമാർക്കാണ് ഏറ്റവും പ്രശ്നമുള്ളത്, ഞങ്ങളാണിത് കുളവാക്കുന്നത്. പഴയ തപസ്വികളായ ആളുകള് അവരുടെ വാക്ക്, മനസ്സ്, കരചരണങ്ങള് ഇവ കൊണ്ട് ചെയ്തതൊക്കെ സാധിച്ചതിന്റെ കഥകളായി ഈ പുസ്തകങ്ങളെല്ലാം. ഇത് പഠിപ്പിക്കാൻ നിയുക്തരായ ഞങ്ങളാകട്ടെ കരചരണങ്ങളും മനസ്സും ഇത്ര ഉയർന്നവരല്ല. മനസ്സിലാവുമെന്നറിയില്ല. അപ്പൊ പഠിപ്പിക്കാൻ പോകുന്നിടത്ത് നമുക്ക് ഈ അത്ഭുതമൊന്നും കാണിക്കാൻ കഴിയില്ല. അപ്പൊ ഇതൊരു അതിശയോക്തിയിൽ പണ്ടുള്ളവർ പറഞ്ഞതാണെന്നും നമുക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നും ഞങ്ങൾ കുറേശ്ശെ കുറേശ്ശെ കയറ്റി കൊടുക്കും, അല്ലെങ്കിൽ അവർ തിരിച്ച് ഞങ്ങളോട് ചോദിക്കല്ലേ. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ ഇതിൽ വിശ്വാസമൊന്നുമില്ല. പക്ഷേ ഇതുകൊണ്ട് വേണം കഞ്ഞി കുടിക്കാൻ. മനസ്സിനെ ഇതിനകത്ത് ശക്തമായി നിർത്താൻ ഞങ്ങൾക്കാവില്ല. പക്ഷെ സ്ഥാനം അവരുടേത് ഞങ്ങൾ അലങ്കരിക്കാനും തുടങ്ങി. അവിടെയാണ് ഇതിന്റെയൊക്കെ ഉരുൾ നഷ്ടപ്പെട്ടു പോയത്. ശക്തമായ മാനസിക വ്യാപാരങ്ങൾ വേണ്ട മാനസിക പ്രക്രിയയുടെ ലോകമായിരുന്നു മുഴുവൻ. അല്ല, ശരീരത്തിന്റെ ലോകമല്ല. പ്രഭാഷണത്തിന് വരുന്നതിന് മുമ്പ് എനിക്ക് പയ്യന്നൂരോ സ്ഥലത്തോ പോയി ബ്യൂട്ടി പാർലറിൽ കയറി നരച്ച മുടിയൊക്കെ വേണമെങ്കിൽ അപ്പം ഡൈ ചെയ്യാം. ഞങ്ങൾ സാമിമാരൊക്കെ എങ്ങനെയാ ചെയ്യാറ്? അല്ലെങ്കിൽ കയറി മുഖമൊക്കെ നല്ലപോലെ എന്തായാലും പറയുന്നത് ഫേഷ്യൽ ചെയ്യും. കഴിഞ്ഞ ആഴ്ചയിൽ അങ്ങനെയാ ചെയ്തത്. ഫേഷ്യൽ ചെയ്യാം, കാരണം അത് ഫേഷ്യലൊക്കെ ചെയ്തില്ലെങ്കിൽ ആളിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു തേജസ് കുറവില്ലേ. തേജസ് എന്ന് പറഞ്ഞാൽ ഫേഷ്യൽ ചെയ്യുന്നതാണെന്ന് തന്നെ ഞങ്ങൾ ധരിച്ചു വെച്ചായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഇതിലൊക്കെയായി താല്പര്യം ജനത്തിന്റെ. മറിച്ചതൊരു മാനസിക വ്യാപാരമാണെന്നും മനസ്സാണ് ഇതിനകത്തെ പ്രധാന ഘടകമെന്നും മനസ്സിലാണ് ഇതിന്റെ രൂപാന്തരം വരുന്നതെന്നും അത് ഏറ്റവും ഉദാരമായ ഒരു ചരിതം കൊണ്ടാണെന്നും ഒക്കെ പഠിക്കണം. അപ്പൊ തപസ്സുകൊണ്ട് അതിന്റെ ഉദ്ഭാവനം സാധ്യമാണെന്ന് പഠിക്കണം. ഇതാണ് ദാർശനിക പദം. ഇങ്ങനെയാണ് ഇത് നേടുന്നത്. നേടുന്നത് എങ്ങനെയാണെന്നല്ലേ ചോദ്യം, ഇങ്ങനെ നേടാം. അതുകൊണ്ടാണ് ചില ആളുകൾ വാക്ക് പറയുമ്പോൾ സൂക്ഷിക്കണം അച്ഛനമ്മമാരൊക്കെ പറയും. ഉള്ളൂ, ചില സമയത്ത് ചില ആളുകൾ അവരുടെ ഇച്ഛയില്ലാതെ, അവരുടെ മാനസിക ഇച്ഛയില്ലാതെ നിങ്ങൾക്ക് അവരെ അതിക്രമിക്കാനാവില്ല. മാഷത് പറ്റിയതാണ് വന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം. അയാൾ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടാത്തതാണ്, അപ്പുറവും കിട്ടും ഇപ്പുറവും കിട്ടും. മാഷുടെ കാസറ്റിന് അയാളുടെ ശബ്ദത്തെ ടേപ്പ് ചെയ്യാൻ അന്നേ രാവിലെ അയാൾ പറഞ്ഞിട്ടാ മാഷോട് പറഞ്ഞു. അയാൾ മാഷോട് പറഞ്ഞിരുന്നു എഴുതിയെടുത്തോളെ, എഴുതിയെടുത്തോളൂ, എന്റെ ശബ്ദം കിട്ടില്ല എന്ന് മാഷോട് വളരെ സൗമ്യമായ അയാൾ പറഞ്ഞത്. പിന്നെയും മാഷ തോന്നി ഏ ഇന്നൊന്നും വരില്ല, ഇതൊക്കെ നമ്മുടെ കാസറ്റ് എത്രയോ പിടിച്ചിട്ടുള്ള പിടിച്ചേക്കാന്ന് തോന്നി വഞ്ചിത. അതുകൊണ്ട് ഉദാഹരണത്തിന് ഒരുപാട് ദൂരോട്ട് പോകണ്ട, കാരണം അയാൾ പറഞ്ഞത് അത്രയും രഹസ്യമായതുകൊണ്ടാണ്. അയാളുടെ ശബ്ദത്തിന്റെ മഹത്വം കൊണ്ടല്ല, വ്യക്തിയുടെ മഹത്വം കൊണ്ടല്ല. അയാൾ അത്രയും പറഞ്ഞത് അയാൾക്ക് അയാളുടെ ഗുരുക്കന്മാർ ഉപദേശിച്ച പുറത്തേക്ക് പറയാൻ പാകമാകാത്ത രഹസ്യമാണ്. അതുകൊണ്ടാണ് അത് കിട്ടാവും. അതിന്റെ സ്വപ്ന അതിന് പുറകിൽ ഉണ്ടാവും. ഞാൻ പറഞ്ഞത് അതിശയോക്തിയല്ല. മാഷ് മാഷ് മറ്റേ ഇന്ന് ഇപ്പൊ വന്നിരുന്ന കർമ്മരുണ്ടായിരുന്നു, ശരിയല്ലേ? നിങ്ങള് മൂന്നുപേരല്ലേ വന്നെ? നിങ്ങള് മൂന്നുപേരല്ലേ വന്നെ? ഞാൻ അപ്പുറവും കിട്ടും ഇപ്പുറവും കിട്ടും, അത് കിട്ടില്ല, കിട്ടിയില്ലെങ്കിൽ. കാരണം അത് അത്രയും രഹസ്യമാണ്. അപ്പൊ ശാസ്ത്രത്തിന് ഇങ്ങനെ ചില നിയമങ്ങൾ, അതിലൊന്നും നമുക്ക് വിശ്വാസമില്ല, പണ്ടുള്ളവർക്ക് വിശ്വാസം. അവിടെയാണ് നിങ്ങൾ ചോദിക്കാനിരുന്ന ചോദ്യത്തിന്റെ ഉത്തരം. ഇയാളൊരു ചോദ്യം ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നതിന്റെ ഉത്തരം ദൃഷ്ടി, അതുപോലെ തന്നെ ശബ്ദം, ഇവയ്ക്കുള്ള പ്രസക്തിയും ഒക്കെ ഇതാണ്. അത് വളരെ നിഷ്ഠയോടുകൂടി അവർ പോന്നാണ്. അപ്പൊ നൈരുക്ത പ്രക്രിയ അനുസരിച്ച് ഇനി അതിനെ നിരുക്തം കൊണ്ട് നോക്കാം. നമശിവായ മന്ത്രത്തിന്റെ
4: ഓം നമശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമശിവായ.
1: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
5: സദാ പ്രത്യക്ഷമായിരിക്കുന്നതിന് എങ്ങനെ ആവശ്യം എന്ന് പറയാൻ പറ്റും? അതൊരിക്കലും ആവശ്യം അല്ല. അത് ആവശ്യമാണെങ്കിൽ ജഗദാന്ത്യം എന്ന് പറയുന്ന ദോഷമാണ് ശാസ്ത്രകാരന്മാർ പറയുന്നത്. പിന്നെ അന്ധകാരം മാത്രം. ഉള്ളിലെ ബോധം സ്ഫുരിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും സങ്കല്പിക്കാൻ കഴിയത്തില്ല. അതിന് ജഗദാന്ത്യം എന്ന് പറയുന്നു. ജഗദാന്ത്യം എന്ന് പറഞ്ഞാൽ ആ സങ്കല്പിക്കാൻ യാതൊരു തരത്തിലുള്ള അനുഭവങ്ങളും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ, അങ്ങനെ ഒരവസ്ഥ. ഉറക്കം പോലെ എന്നെ പറയാൻ പറ്റും, ഉറക്കമൊന്നും പറയാൻ പറ്റത്തില്ല. ഉറക്കത്തിൽ നിന്ന് നമുക്ക് ഉണരാൻ പറ്റും, ആ ഒരവസ്ഥയിൽ നിന്ന് പിന്നെ ഉണർവില്ല, ഉണരാൻ ഒന്നും ശേഷിക്കത്തില്ല. സർവശൂന്യം എന്ന് പറയുന്ന ഒരു സങ്കല്പം പോലെ സങ്കല്പിക്കാനേ പറ്റൂ, അങ്ങനെ സംഭവിക്കത്തില്ല. അതുപോലെ ഒരവസ്ഥയായിപ്പോവും ഈ സ്ഫുരണം ഉണ്ടാകാതിരുന്നാൽ, അഹമനുഭവം ഉണ്ടാകാതിരുന്നാൽ. അതുകൊണ്ട് പ്രത്യേകാത്മാവ് സർവപ്രത്യക്ഷമാണ്, അപരോക്ഷമാണ്. അതുകൊണ്ട് അധ്യാസം ഉണ്ടാകുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നാണ് പറയുന്നത്. അപരോക്ഷത്വച്ച പ്രത്യേകാത്മ പ്രസിദ്ധേഹി ഈ പ്രത്യേകാത്മാവ് അത്യന്തം അപരോക്ഷമാണ്, സർവപ്രത്യക്ഷമാണ്, സദാ പ്രത്യക്ഷമാണ്, ഒരിക്കലും ബാധിക്കാത്ത പ്രത്യക്ഷമാണ്. അതുകൊണ്ട് അധ്യാസം ഇവിടെ സംഭവിക്കുന്നതിന് ദോഷമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്തോ ഒരു തകരാറുണ്ട്. സംഗതി ഇങ്ങനെയാണ്, ആത്മാവ് പ്രത്യക്ഷമാണ്, ഈശ്വരൻ പ്രത്യക്ഷമാണ്, അങ്ങനെയൊക്കെ ആണെങ്കിലും എന്തോ ഒരു തകരാറ്, എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിരിക്കുന്നു. അതിനാണ് ഇവിടെ പറയുന്നത് മായ, അജ്ഞാനം എന്ന് പറയുന്നു. അങ്ങനെ എന്തോ ഒന്നുകൂടിയുണ്ട്. അതെന്താണ് ആ ഉണ്ടെന്ന് പറയുന്നത്? എന്തോ ഒരു കുഴപ്പമുണ്ടെന്നുള്ള തോന്നൽ. അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടെന്നുള്ള തോന്നലില്ലെങ്കിൽ ഇവിടെ അജ്ഞാനമില്ല, മായയില്ല. എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നിയാൽ വീണ്ടും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലും, രാമായണം മുഴുവൻ വായിച്ചു കഴിഞ്ഞാലും വീണ്ടും സംശയം വരുന്നു, ആരാണ് ഭാര്യ, ആരാണ് ഭർത്താവ്. അതുപോലെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും ഒരു സംശയം വരുന്നു, ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ സ്വാമി ഇവിടെ കുഴപ്പം? ഇത് തന്നെ മായ. ഈ പറയുന്നത് സത്യമാണെങ്കിൽ പിന്നെ ഇവിടെ എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഉണ്ടല്ലോ, ഉണ്ടെങ്കിൽ അത് തന്നെ മായ, ഇല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ യാതൊന്നും തന്നെ. വീണ്ടും ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാം വേണം, വീണ്ടും മുമ്പിൽ കണ്ണാടി വേണം, ശാസ്ത്രവും മറ്റു കാര്യങ്ങളും എല്ലാം അവിടെ വീണ്ടും ആവശ്യമായി വന്നിരിക്കുന്നു. അല്ല, ഇവിടെ ഒന്നുമില്ല എന്ന പ്രശ്നം തീർന്നിരിക്കുന്നു, എന്നെ സംബന്ധിച്ച് ഇനി പ്രശ്നമൊന്നുമില്ല എന്ന് ബോധ്യമായാൽ പിന്നെ അവിടെ ചോദ്യമില്ല, ഉത്തരമില്ല. അല്ല, വീണ്ടും എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതവിടെ മായയായി. ഇവിടെ അത് വ്യക്തമായി പറയുകയാണ്, അപരോക്ഷത്വച്ച പ്രത്യേകാത്മ പ്രസിദ്ധേഹി. പ്രത്യേകാത്മ ജ്ഞാനം അത് അപരോക്ഷമാണ്, അത് പ്രത്യക്ഷമാണ്. ആത്മാവ് മാത്രമേ പ്രത്യക്ഷമായിട്ടുള്ളൂ എന്നാണ്, മറ്റൊന്നും ഇവിടെ പ്രത്യക്ഷമല്ല എന്നാണ്. അത് പറഞ്ഞതിന് ശേഷം വീണ്ടും പറയുന്നു, എന്താണ്? നച്ച അയം അസ്ഥി നിയമ പുരോവസ്ഥിത ഏവ വിഷയേ വിഷയാന്തരം അധ്യസിതവ്യം ഇതി. അത് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞല്ലോ, മുമ്പിൽ പ്രത്യക്ഷമായി കാണുന്ന ഒന്നിൽ മാത്രമേ മറ്റൊന്നിനെ അധ്യസിക്കാൻ കഴിയത്തുള്ളൂ, ആരോപിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അതും ശരിയല്ല എന്നാണ്. പ്രത്യക്ഷമായ ഒന്നിൽ മാത്രമേ മറ്റൊന്നിനെ ആരോപിക്കാവൂ എന്ന് പറയുന്നത് ശരിയല്ല. നച്ച അയം അസ്ഥി നിയമ, അയം നിയമ നാസ്തി, അങ്ങനെ ഒരു നിയമമില്ല, ന അസ്ഥി ഇല്ല എന്നാണ്. എന്ത് നിയമം? പുരോവസ്ഥിത ഏവ വിഷയെ, മുമ്പിൽ അവസ്ഥിതമായിരിക്കുന്ന പ്രത്യക്ഷമായിരിക്കുന്ന വിഷയെ, വിഷയത്തിൽ വിഷയാന്തരം മറ്റൊരു വിഷയത്തെ അധ്യസിതവ്യം, അധ്യസിക്കേണ്ടതാണ്, അധ്യസിക്കത്തുള്ളൂ എന്ന് ഇതി നിയമ നാസ്തി, എന്നൊരു നിയമമില്ല. മുമ്പിൽ പ്രത്യക്ഷമായിരിക്കുന്ന ഒരു വസ്തുവിൽ മാത്രമേ മറ്റൊരു വിഷയത്തെ അധ്യസിക്കത്തുള്ളൂ എന്ന് നിയമമില്ല എന്നാണ്. എന്തുകൊണ്ട്? അപ്രത്യക്ഷേ അപി ഹി ആകാശേ ബാലാഹ തല മലിനതാദി അധ്യസ്യന്തി. അതിനൊരു ഉദാഹരണം പറയുന്നു. മുമ്പിൽ പ്രത്യക്ഷമായിരിക്കുന്ന പുരഹ അവസ്ഥിത, മുമ്പിൽ പ്രത്യക്ഷമായിരിക്കുന്ന വിഷയെ, വിഷയത്തിൽ വിഷയാന്തരം അന്യവിഷയം അധ്യസിതവ്യം, അധ്യസിക്കത്തുള്ളൂ ഇതി നിയമ നാസ്തി, എന്ന് നിയമം ഇല്ല, അങ്ങനെ ഒരു നിയമം ഇല്ല. എന്തുകൊണ്ട്? അപ്രത്യക്ഷേപി ഹി ആകാശേ, ആകാശം അപ്രത്യക്ഷമാണെങ്കിലും. ആകാശം എന്ന് പറയുന്നത് എന്തിനെയാണ്? ആകാശം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സ് നമ്മൾ മേളിലോട്ട് നോക്കും, മുകളിലോട്ട് നോക്കും, മേളിൽ കാണുന്നതാണ് ആകാശം എന്നാണ് നമ്മുടെ ധാരണ. ആകാശം എന്ന് പറയുന്നത് മേളിൽ കാണുന്നതല്ല, ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും മേഘവും ഇടിയും മിന്നലും എല്ലാം ഉള്ള ഒരു സ്ഥലമല്ല ആകാശം എന്ന് പറയുന്നത്. ആകാശം എന്ന് പറയുന്നത് ഇടം, അവകാശം എന്നാണ് ആകാശ ശബ്ദത്തിന്റെ അർത്ഥം. അവകാശം എന്ന് വെച്ചാൽ ഇടം, ഇടം എന്ന് പറഞ്ഞാൽ സ്പേസ്. എവിടെയാണോ ഇടമുള്ളത് അത് ആകാശം. അങ്ങനെ ചിന്തിക്കുന്നു ആകാശത്തെ കുറിച്ച്, നമ്മൾ ധരിച്ചിരിക്കുന്ന ആകാശം. ഇടം എവിടെയുണ്ടോ അത് ആകാശമായി. ഇടം എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിനെ മറ്റേതെങ്കിലും ഒരു വസ്തുവിനെ ഉൾക്കൊള്ളുന്ന ഒന്ന്, സർവവസ്തുവിനെയും ഉൾക്കൊള്ളുന്ന ഒന്ന്, സർവ പ്രാപഞ്ചിക വസ്തുക്കളെയും ഉൾക്കൊള്ളുന്ന ഒന്ന്. ഒരു സൂചി നമ്മളെടുത്ത് വെച്ചാൽ അതിരിക്കുന്നത് ആകാശത്തിലാണ്, പർവ്വതങ്ങൾ ഇരിക്കുന്ന ആകാശത്തിലാണ്, ഈ ഭൂമി ഇരിക്കുന്നത് ആകാശത്തിലാണ്, ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഈ ദൃശ്യപ്രപഞ്ചത്തെ മുഴുവൻ, ദൃശ്യ അദൃശ്യ രൂപത്തിലുള്ള ഈ പ്രപഞ്ചം മുഴുവൻ ഉൾക്കൊണ്ടിരിക്കുന്ന ഇടം, സ്പേസ്, അതിനാണ് ആകാശം എന്ന് പറയുന്നത്. ഈ കാണുന്ന ആകാശത്തിനും അപ്പുറമാണ്.

വേണം, നിറം വേണം, ഇതെല്ലാം ഉണ്ടായാലേ അത് പ്രത്യക്ഷമാകത്തുള്ളൂ. ആകാശത്തിന് നിറമില്ല. ഈ നമ്മുടെ ഈ മുമ്പിൽ കാണുന്ന ഈ സ്പേസ്, ഈ ഇട, അത് വെളുത്തതാണോ ചുവന്നതാണോ കറുത്തതാണോ ഏതെങ്കിലും തരത്തിൽ നമുക്ക് അത് അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല. നമ്മളിങ്ങനെ മേളിലോട്ട് നോക്കുമ്പോൾ ഒരു വെളുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അത് പ്രകാശത്തിന്റെ വെളുപ്പാണ്, ആകാശത്തിന്റെ വെളുപ്പല്ല. പ്രകാശത്തെ ഉൾക്കൊണ്ടിരിക്കുന്നത് ആകാശമാണ്. അതുകൊണ്ട് നമ്മൾ ആകാശം എന്ന് പറഞ്ഞ് സാധാരണ രീതിയിൽ നമ്മൾ ധരിക്കുന്ന എന്തിനാണ്? പ്രകാശത്തെയാണ് ആകാശം എന്ന് പറയുന്നത്. ഇരുട്ടത്ത് നോക്കി ആകാശത്തെ കാണുന്നില്ല, വെളിച്ചത്ത് നോക്കിയാൽ ആകാശം കാണും. എന്തുകൊണ്ട്? വെളിച്ചത്ത് നോക്കിയാൽ കാണുന്നത് ആകാശത്തെയല്ല, വെളിച്ചത്തെയാണ്. സൂര്യന്റെ പ്രകാശം ഈ പറയുന്ന സ്പേസിൽ വ്യാപിച്ചിരിക്കുന്നതുകൊണ്ട് ആ സൂര്യപ്രകാശത്തെ കണ്ടിട്ട് നമ്മൾ ആകാശം ഒന്ന് ധരിക്കുകയാണ്. അതുകൊണ്ട് ആകാശം നമുക്ക് പ്രത്യക്ഷമല്ല. വെളുത്തത് കാണുന്നത് ആകാശമല്ല, പ്രകാശമാണ്. പ്രകാശത്തെയല്ല അവിടെ ആകാശം എന്ന് പറയുന്നത്, പ്രകാശത്തെയും ഉൾക്കൊണ്ടിരിക്കുന്ന ഒന്ന്, പ്രകാശത്തിന് ഇടം കൊടുക്കുന്ന ആ ഇടം അതാണ്. അതിനെ എങ്ങനെ നമുക്ക് കാണാൻ പറ്റും? അത് കാണാൻ പറ്റുന്നില്ല എന്നാണ്. പ്രകാശത്തിന്റെ സഹായത്തോടുകൂടി അതിനെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആകാശം അപ്രത്യക്ഷമാണ് എന്നാണ്. അപ്രത്യക്ഷമായിരിക്കുന്ന ആകാശത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബാലാഹ ആകാശേ അപ്രത്യക്ഷേ അപി. ആകാശം അപ്രത്യക്ഷമാണെങ്കിലും ബാലാഹ, ബാലൻ എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർ, കുട്ടികളെന്നുള്ള അർത്ഥമല്ല, ചിന്തിക്കാത്തവർ, അവിവേകികൾ എന്നുള്ള അർത്ഥത്തിലാണ് ബാലൻ എന്ന് പറയുന്നത്. ബാലന്മാർക്ക്, കുട്ടികൾക്ക് എന്താണ് ധർമ്മ അധർമ്മ വിവേകമില്ല, അതായത് തെറ്റും ശരി അവർക്കറിയത്തില്ല. അതുകൊണ്ട് അവരെ, കുട്ടികളെ നമ്മൾ അവിവേകികളെ കുട്ടികളോട് ഉപമിക്കുന്നു. അപ്പൊ സാധാരണ മനുഷ്യരെ നിർത്തും ഇവിടെ ബാലന്മാരെന്ന് പറഞ്ഞാൽ. അവിവേകികൾ, പാമരന്മാർ, ചിന്തിക്കാത്തവർ, എന്ത് ചെയ്യുന്നു? തല മലിനതാദി. തലം എന്ന് വെച്ചാൽ പ്രതലം. മുകളിലേക്ക് നോക്കിയിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? ആകാശം എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഒരു പ്രതലത്തെ നമ്മൾ കാണുന്നുണ്ട്. ഒരു വലിയൊരു വാർപ്പെടുത്ത് കമഴ്ത്തിയതുപോലെ മേലോട്ട് നോക്കാൻ കാണുന്നുണ്ട്, ഒരു തലം കാണുന്നുണ്ട്. എന്നിട്ട് പറയുന്നു എന്താണ്? ആ സ്ഥലം അവിടെ സൂര്യൻ നിൽക്കുന്നു, ചന്ദ്രൻ നിൽക്കുന്നു എന്നൊക്കെ സാധാരണ മനുഷ്യൻ സങ്കല്പിക്കുന്നു. കാരണം സൂര്യനും ചന്ദ്രനും നിൽക്കുന്നതിനുള്ള ഒരു അർദ്ധവൃത്താകാരത്തിലുള്ള ഒരു സ്ഥലം നമ്മൾ മേൽ കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥലം അവിടെ ഇല്ല, അനന്തമായ ഒരിടമാണ്, ശൂന്യതയാണ്. പക്ഷെ അവിടെയും നമ്മൾ ഭൂമിയിൽ നിന്നുകൊണ്ട് മേലോട്ട് നോക്കിയിട്ട് അവിടെ ഒരു തലത്തെ കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തലത്തിൽ ഇതെല്ലാം നിലനിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. വാസ്തവത്തിൽ അവിടെ ഒരു തലമില്ല, ഇല്ലെങ്കിലും അങ്ങനെ ഒരു പ്രതലം ഉള്ളതായി നമ്മൾ കൽപ്പിക്കുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഈ അന്തരീക്ഷം പൊടി പടലം കൊണ്ട് മൂടിയിരിക്കുമ്പോൾ നമ്മൾ പറയുന്നു ആകാശത്തിൽ പൊടി എന്ന് പറയുന്നു. ആകാശത്തിൽ പൊടി നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു, കൽപ്പിക്കുന്നു. ആകാശത്തിൽ നീല നിറമെന്ന് കൽപ്പിക്കുന്നു. ഇതൊന്നും ആകാശത്തിന്റേതല്ല, ഇതെല്ലാം ഈ ഈ നിൽക്കുന്ന സ്പേസിലുള്ള മറ്റേതെങ്കിലും വസ്തുക്കളുടേതായിരിക്കും നമ്മൾ പറയുന്നതെല്ലാം. നീല നിറമെന്ന് പറയുന്ന ഒരിക്കലും ആകാശത്തിന്റേതല്ല. ആകാശത്തിൽ നിറഞ്ഞിരിക്കുന്ന പ്രകാശത്തിന്റെയോ പ്രകാശ തരംഗങ്ങളുടെയോ അല്ലെങ്കിൽ ആകാശത്തിൽ നിറഞ്ഞിരിക്കുന്ന മറ്റ് സൂക്ഷ്മ കണികകൾ ഭൗതിക പദാർത്ഥങ്ങളുടെയോ ആയിരിക്കും ഈ നിറങ്ങളെന്ന് പറയുന്നത്. പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? രൂപരഹിതമായ നിറമില്ലാത്ത ആകാശത്തിന്റേതാണെന്ന് നമ്മൾ കൽപ്പിക്കുന്നു എന്നാണ്. ആകാശത്തിൽ കാണുന്ന നീല നിറം ആകാശത്തിന്റേതല്ല ഒരിക്കലും. അവിടെയുള്ള സൂക്ഷ്മ തന്മാത്രകളിൽ പ്രകാശം കൊണ്ട് നമുക്ക് അനുഭവപ്പെടുന്നതാണ്. പക്ഷെ അതിന് ആകാശത്തിന്റേതാണെന്ന് നമ്മൾ ധരിച്ചു പോകും. പറയുന്ന എന്ത്? വാസ്തവത്തിൽ ആകാശം അപ്രത്യക്ഷമാണ്, എന്നാലും ഈ നിറവും മറ്റും കണ്ടിട്ട് അത് ആകാശത്തിന്റേതാണെന്ന് കരുതിയും ആകാശം പ്രത്യക്ഷമാണെന്ന് കരുതുകയും ചെയ്യുന്നു. അപ്പൊ പ്രത്യക്ഷമല്ലാത്ത ആകാശത്തിനും എന്ത് ചെയ്യുന്നു? നമുക്ക് ഭ്രമമുണ്ടാകുന്നു. ആകാശത്തിന് നിറമുണ്ട്, ആകാശത്തിന് അഴുക്കുണ്ട്, ആകാശത്തിൽ ചന്ദ്രൻ ഇരിക്കുന്നു, സൂര്യൻ ഇരിക്കുന്നു, ആകാശത്തിൽ മേഘം നിൽക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് മേഘം ആകാശത്തിന്റേതാണെന്ന് കരുതുന്നു. മേഘം ആകാശത്തിന്റേതല്ല, പക്ഷെ മേഘം ആകാശത്തിന്റേതാണെന്ന് കരുതുന്നിടത്ത് ഭ്രമമാണ്. മേഘം ഒരിക്കലും ആകാശത്തിന്റേതല്ല. അതുപോലെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഓരോന്നും അവിടെ ആരോപിക്കുന്നു. മറ്റുള്ള വസ്തുക്കളുടെ എല്ലാം സംസർഗത്തെ, താതാത്മ്യത്തെ നമ്മൾ ആകാശത്തോട് ആരോപിച്ചിട്ട് ആകാശത്തിൽ അതെല്ലാം ഉണ്ടെന്ന് ബാലന്മാർ കൽപ്പിക്കുന്നു, അവിവേകികൾ കൽപ്പിക്കുന്നു. ആകാശം പ്രത്യക്ഷമല്ല. അപ്പൊ പ്രത്യക്ഷമല്ലാത്ത ഒരു വസ്തുവിനും അധ്യാസം സംഭവിക്കാം എന്നാണ്. ആദ്യം ആത്മാവ് പ്രത്യക്ഷമാണ്, അതുകൊണ്ട് അവിടെ അധ്യാസം സംഭവിക്കുന്നതിന് ദോഷമില്ല എന്ന് പറഞ്ഞു. ഇനി പ്രത്യക്ഷമല്ല എന്ന് പറയുകയാണെങ്കിലും എന്നാണ്, ആത്മാവ് പ്രത്യക്ഷമല്ല എന്ന് വാദിക്കുന്നവരും ഉണ്ട്. നൈയായികന്മാരും മറ്റും ആത്മാവിനെ പ്രത്യക്ഷമായി സ്വീകരിക്കുന്നുണ്ട്. അവരെ കൂടി സമാധാനപ്പെടുത്താൻ വേണ്ടി പറയാണ്, അധ്യാസം സംഭവിക്കുന്നതിന് അധിഷ്ഠാനം പ്രത്യക്ഷമാകണമെന്നില്ല എന്നാണ്. ആകാശം പ്രത്യക്ഷമല്ല എന്ന് നമ്മളിപ്പോ പറഞ്ഞെങ്കിലും ആകാശം പ്രത്യക്ഷമാണ് എന്നും അദ്വൈതത്തിൽ അഭിപ്രായമുണ്ട്. ആകാശം പ്രത്യക്ഷമാണെന്ന് വാദിക്കുന്ന അദ്വൈതികളും ഉണ്ട്. സർവജ്ഞാത്മ

0: ബ്രഹ്മസൂത്രത്തിന്റെ ആശയത്തെ ഒരു ഗ്രന്ഥമായി എഴുതിയ ആളാണ് സർവജ്ഞാത്മമുനി. സംക്ഷേപ ശാരീരികം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിൽ ആകാശം പ്രത്യക്ഷമാണെന്ന് സമർത്ഥിക്കുന്നുണ്ട്. ആകാശവും പ്രത്യക്ഷമാകാമെന്നുള്ളതാണ്. ആലോകം, അതായത് പ്രകാശത്തിന്റെ സഹായത്തോടുകൂടി ആകാശം പ്രത്യക്ഷമാകുന്നു. അത് സാക്ഷിഭാസ്യമാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം അതിനെ പ്രകാശിപ്പിക്കുന്നുണ്ട് എന്നൊരു പക്ഷമാണ്. അതിന് മധുസൂദന സരസ്വതി അദ്വൈത സിദ്ധിയും മറ്റും എഴുതിയിട്ടുണ്ട്. മധുസൂദന സരസ്വതി അതിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. മധുസൂദന സരസ്വതിയുടെ വ്യാഖ്യാനത്തിൽ അതിനെ സമർത്ഥിക്കുന്നുണ്ട്, ആകാശം പ്രത്യക്ഷമാണ്. ആകാശം പ്രത്യക്ഷമാണെന്ന് പറഞ്ഞാലും അദ്വൈത സിദ്ധാന്തത്തിന് ഭംഗമില്ല. അതുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം, പ്രത്യക്ഷം അധിഷ്ഠാനം പ്രത്യക്ഷമാകുന്നിടത്ത് തന്നെയാണ് സർവ്വ ആരോപങ്ങളും നടക്കുന്നത്, സർവ്വഭ്രമവും നടക്കുന്നു എന്ന് പറയാം. അതുകൊണ്ട് ഏത് അദ്വൈത സിദ്ധാന്തത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏതിനെയും സമർത്ഥിക്കുന്നതിനും നിഷേധിക്കുന്നതിനും പ്രയാസമുള്ള കാര്യമല്ല. ബ്രഹ്മസൂത്രത്തിൽ തന്നെ നമ്മൾ മുമ്പോട്ട് ചെല്ലുമ്പോൾ പഠിക്കും, ഭാഷ്യകാരൻ തന്നെ പറയും, ഈ ലോകത്തിൽ എന്തെല്ലാം സിദ്ധാന്തങ്ങളുണ്ടോ, അതായത് പരിണാമവാദം. ഇപ്പൊ നമ്മൾ പറയുന്നത് വിവർത്തവാദമാണ്, വിവർത്ത ചിന്തയാണ്. ഇനി പരിണാമവാദമോ ആരംഭവാദമോ ഇങ്ങനെയുള്ള ഏതെല്ലാം ചിന്തകളുണ്ടോ ഇതെല്ലാം ഞങ്ങൾക്ക് അദ്വൈതത്തിൽ അന്തർഭവിപ്പിക്കുന്നതിന് യാതൊരു പ്രയാസമുണ്ട്. ഇതിനെല്ലാം അംഗീകരിച്ചാലും അദ്വൈതത്തിന് യാതൊരു ഹാനിയും സംഭവിക്കത്തില്ലെന്നാണ്. എല്ലാ വാദങ്ങളെയും സ്വീകരിക്കാം. സാംഖ്യന്മാർ പറയുന്ന പരിണാമവാദത്തെയോ നൈയായികന്മാർ പറയുന്ന ആരംഭവാദത്തെയോ ഇനി ബൗദ്ധന്മാരിൽ തന്നെ ശൂന്യവാദികളും ക്ഷണിക വിജ്ഞാനവാദികളും പറയുന്ന ഓരോരോ സിദ്ധാന്തങ്ങളെയോ ഏത് സിദ്ധാന്തങ്ങൾ സ്വീകരിച്ചാലും ദ്വൈതത്തെയോ വിശിഷ്ടാദ്വൈതത്തെയോ ഏത് സിദ്ധാന്തത്തെ സ്വീകരിച്ചു കഴിഞ്ഞാലും അദ്വൈത ചിന്തയ്ക്ക് യാതൊരു ഹാനിയും വരുന്നില്ല എന്നാണ്. അതിനെല്ലാം അദ്വൈതത്തിൽ സമാവേശിപ്പിക്കാൻ കഴിയും. അദ്വൈത ചിന്തയ്ക്ക് അടിസ്ഥാനപരമായ യാതൊരു കോട്ടവും തട്ടാതെ എന്നാണ്. അതുകൊണ്ട് ഈ എല്ലാ സിദ്ധാന്തങ്ങളെയും അംഗീകരിക്കുന്നതിന് യാതൊരു പ്രയാസവും ഇല്ല എന്നാണ് ഇവിടെ ആചാര്യസ്വാമികൾ തന്നെ ഈ ബ്രഹ്മസൂത്ര ഭാഷയത്തിൽ ഒരിടത്ത് പറയും. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്, ഇനി ആകാശം പ്രത്യക്ഷമാണ് എന്ന് സ്വീകരിച്ചാലും അതുകൊണ്ട് ദോഷമൊന്നുമില്ല. അത് എല്ലാ ചിന്തകളെയും സമന്വയിപ്പിക്കത്തക്ക തരത്തിൽ ഈ അദ്വൈത ചിന്ത അത്രമാത്രം വികാസം പ്രാപിച്ചിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ടും നിഷേധിച്ചുകൊണ്ടും പറയും. ഏത് രീതിയിലായാലും പറയാം, പറയുന്നു, അപ്രത്യക്ഷമാണ് എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാലും ആകാശം അതിൽ ഭ്രമം സംഭവിക്കുന്നു. അതുകൊണ്ട് ആത്മാവ് അപ്രത്യക്ഷമാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ എന്നാൽ ഈ അധ്യാസം സംഭവിക്കാം, ദോഷമൊന്നുമില്ല എന്നാണ്. ഏവം പറയുന്നു, അപ്രത്യക്ഷേവി ഹി ആകാശേ, ആകാശം അപ്രത്യക്ഷമാണെങ്കിലും ബാലാഹ അവിവേകിനഹ അവിവേകികൾ തല മലിനതാദി അൽസ്യസന്ധി, തലം മലിനത പ്രതലത മാലിന്യം ഇതിലെല്ലാം അവിടെ ആരോപിക്കുന്നു. ഏവം ഇപ്രകാരം അവിരുദ്ധ പ്രത്യേകാത്മനി അപി അനാത്മ അധ്യാസ. അതുകൊണ്ട് എന്താണ് അവിരുദ്ധ, യാതൊരു തരത്തിലുള്ള വിരോധമില്ല. അനുഭവം കൊണ്ടോ വ്യവഹാരം കൊണ്ടോ യാതൊരു തരത്തിലുള്ള വിരോധമില്ല. എന്താണ് പ്രത്യേകാത്മനി അനാത്മ അധ്യാസ, പ്രത്യേകാത്മാവിൽ അനാത്മാക്കളെ അധ്യസിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള വിരോധമില്ല. അതിൽ യാതൊരു വിരോധവും ആശങ്കിക്കേണ്ട സംശയിക്കേണ്ട യാതൊരു വിരോധവും അവിടെ ഇല്ല എന്നാണ് സ്പഷ്ടമായി പറയുകയാണ്. തം ഏതം ഏവം ലക്ഷണം അധ്യാസം പണ്ഡിതാഹ അവിദ്യേതി മന്യന്തി. ഈ പറഞ്ഞതായ ഏവം ലക്ഷണം, ഈ പറഞ്ഞതായ ലക്ഷണത്തോടുകൂടിയ ഈ പറഞ്ഞ രൂപത്തോടുകൂടിയ അധ്യാസം, തം അധ്യാസം, ഈ അധ്യാസത്തെ പണ്ഡിതാഹ അറിവുള്ളവർ അവിദ്യ ഇതി മന്യന്തി, അവിദ്യ എന്ന് കരുതുന്നു. അധ്യാസം സമം അവിദ്യ എന്ന് പറയുന്നു. അതും അദ്വൈതത്തിൽ രണ്ട് പക്ഷമുണ്ട്, രണ്ടു തരത്തിലുള്ള ചിന്തയുണ്ട്. അധ്യാസം തന്നെ അവിദ്യ എന്ന് പറയുന്ന ഒരു പക്ഷം, അധ്യാസം അവിദ്യ കാര്യമാണെന്ന് പറയുന്ന വേറൊരു പക്ഷം. രണ്ടു രീതിയിലും സ്വീകരിക്കാം. വാർത്തികാരനെ അനുകൂലിക്കുന്നവർ പറയുന്നു അധ്യാസം തന്നെ അവിദ്യ, രണ്ടും രണ്ടല്ല എന്നാണ്. മറ്റു വിവരണകാരനെ അനുകൂലിക്കുന്നവർ പറയുന്ന അധ്യാസ കാര്യമാണ് അവിദ്യ എന്നാണ്. രണ്ടു പക്ഷമുണ്ട്, രണ്ട് സ്വീകരിച്ചാലും കുഴപ്പമൊന്നുമില്ല, അദ്വൈത സിദ്ധാന്തത്തിന് ഹാനിയില്ല. അതെല്ലാം പ്രക്രിയാഭേദം എന്ന് പറയും. ഈ അധ്യാസത്തെ എന്ത് പറയുന്നു, അവിദ്യ എന്ന് കരുതുന്നു. തത് വിവേകേനച വസ്തുസ്വരൂപ അവധാരണം വിദ്യാമാഹു. അപ്പോൾ ആദ്യം അവിദ്യയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ വിദ്യയെക്കുറിച്ച് പറയുകയാണ്. അത് ഈ ശാസ്ത്രത്തിൻ്റെ ഒരു രീതിയാണ്. കാരണം നമുക്ക് വേണ്ടത് വിദ്യയാണ്, പക്ഷെ ആദ്യം വിദ്യയല്ല ഉപദേശിക്കുന്ന, അവിദ്യയാണ്. വേണ്ടത് ആദ്യം ഉപദേശിക്കത്തില്ല. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കി തരിക, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് തരിക. അതാണ് കാരണം നമ്മളുള്ള നമുക്ക് പരിചയമുള്ളത് എന്താണ്? വിദ്യയല്ല, പിന്നെയോ അവിദ്യ. അതുകൊണ്ട് അവിദ്യയെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് എളുപ്പം പിടികിട്ടും. ആദ്യം വിദ്യയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ക്ലാസ്സിലിരിക്കാൻ ആൾ കാണത്തില്ല. കാരണം നമുക്ക് പരിചയമില്ലാത്ത ഒരു കാര്യമാണ്. നമുക്ക് പരിചയമുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനത്തെക്കുറിച്ചാണ് ഇതുവരെ വിശദീകരിച്ചത്, അധ്യാസത്തെക്കുറിച്ച്. എന്തുകൊണ്ട് അത്രയും വിശദീകരിച്ചു? നമുക്കത് അനുഭവമുള്ള കാര്യമാണ്. അല്ല, വിദ്യയെക്കുറിച്ച് ആദ്യം പറഞ്ഞാൽ പറയും നടപ്പില്ലാത്ത ഒരു കാര്യമാണ് പറയുന്നത്, ഇതിനുവേണ്ടി നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല. കാരണം നടപ്പുള്ള കാര്യം നമ്മുടെ കൈവശമുണ്ട്, നമ്മുടെ കയ്യിലുണ്ടത്. നമ്മുടെ കയ്യിൽ ഇത്രയും വിലപ്പെട്ട കാര്യം ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല എന്ന് പറയും. ഒരു ദിവസം വരും, പിറ്റേ ദിവസം വരത്തില്ല. നടപ്പില്ലാത്ത കാര്യങ്ങളാണെന്ന് പറയും. ഇത് അറിയാം. ഈ മനഃശാസ്ത്രം പരിചയമുള്ളത് കൊണ്ട് എന്ത് ചെയ്തു? ഇതുവരെ ഇത്രയും ദീർഘമായി വിശദീകരിച്ചത് മുഴുവൻ എന്തിനെ കുറിച്ചാണ്? അവിദ്യയെക്കുറിച്ചാണ് ആണ് പറയുന്നത്. ഇവിടെ എന്താണ്? തദ്വിവേകേന വസ്തുസ്വരൂപ അവധാരണം. തദ്വിവേകേന, അതിനെ വേർതിരിച്ച്, ആ വിദ്യയിൽ നിന്നും ആത്മാവിനെ വേർതിരിച്ച്, അനാത്മാവിൽ നിന്നും ആത്മാവിനെ വേർതിരിച്ച് വസ്തുസ്വരൂപ അവധാരണം, വസ്തുസ്വരൂപത്തെ നിശ്ചയിക്കുക. ആത്മവസ്തു, താൻ ആത്മവസ്തുവാണ്, അഹം ബ്രഹ്മാസ്മി, ഞാൻ ആ ബ്രഹ്മമാകുന്നു എന്ന് ഉള്ള അവധാരണം, നിശ്ചയം. വസ്തു എന്ന് പറയുന്നത് ഇവിടെ പരമാത്മവസ്തു. ആ പരമാത്മവസ്തുവിന്റെ നിശ്ചയം അതിനെ വിദ്യ ആകു, അതിനെ വിദ്യ എന്ന് പറയുന്നു. നിശ്ചയമാണ് വിദ്യ, നിശ്ചയാത്മികമായ അറിവ്, അതാണ് വിദ്യ. താൻ പരമാത്മാവ് തന്നെ, ആത്മവസ്തു തന്നെ എന്നുള്ള ആ നിശ്ചയം, അതാണ് വിദ്യ എന്ന് പറയുന്നു. അതിന് വിദ്യ എന്ന് പറയുന്നു എന്നാണ്. മറ്റത് അവിദ്യ എന്ന് പറയുന്നു. അതിന് മുമ്പ് വരുന്ന എല്ലാ അറിവുകളും അവിദ്യ. അവിദ്യ നമുക്ക് പരിചയമുള്ളത് കൊണ്ട് ആദ്യം അവിദ്യയെക്കുറിച്ച് വിശദീകരിക്കുന്നു. അപ്പൊ നമ്മളതെല്ലാം സമ്മതിക്കുന്നു. നമുക്ക് പിന്നീട് വിപ്രതിപത്തി വരുന്നത് വിദ്യയിലാണ്, കാരണം അത് നമുക്ക് പരിചയമില്ലാത്തതാണ്. അതുകൊണ്ട് അതിന് അവസാനം പറയുന്നു. അപ്പോൾ അവിദ്യയിലൂടെ സഞ്ചരിച്ച് വിദ്യയിൽ എത്തിച്ചേർന്ന് വിദ്യയെ അറിയുക, അതിന് വിദ്യ എന്ന് പറയുന്നു. ഇതിനാണ് ആത്മവിദ്യ എന്ന് പറയുന്നത്. വസ്തുസ്വരൂപ അവധാരണം, പരമാത്മവസ്തു സത്യമാണ്, അത് താനാണ് എന്നറിയുന്നത്. സത്യമാണെന്നറിഞ്ഞാലും പോരാ, ആത്മനിഷ്ഠമായി അതിനറിയുന്നു. ആ പരമാത്മവസ്തു താൻ തന്നെ എന്നറിയുന്നു. അതറിയുന്നതാണ് വിദ്യ എന്ന് പറയുന്നത്, അതിന് വിദ്യ എന്ന് പറയുന്നു. തത്ര ഏവം സതി, കാര്യം ഇങ്ങനെ ഇരിക്കേ, ഏവം സതി ഇപ്രകാരമായിരിക്കേ, തത്ര അസ്മിൻ വിഷയേ. അതായത് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആത്മ അനാത്മ എന്ന് പറയുന്ന ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്. ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ആശയങ്ങൾ ഇങ്ങനെയായിരിക്കേ, അതായത് സത്യവും അനർത്ഥവും തമ്മിലുള്ള ഒരു മിഥുനീകരണം ഇവിടെ സംഭവിച്ചു. അത് നമ്മൾ അധ്യാസം, അതിന്റെ ഫലമായി അധ്യാസം ഉണ്ടായി. ആ അധ്യാസം ആണ്, ആ അധ്യാസമാണ് നമ്മളെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്ന് മനസ്സിലാക്കിയിരിക്കേ. എത്ര യത് അധ്യാസ തത് കൃതേന ദോഷേണ ഗുണേന വാ അണുമാത്രേണാപി സ ന സമ്പദ്ധ്യതേ. സമ്പദ്ധ്യതേ എന്ന തത്രയും ശരി, ഇങ്ങനെ ഇരിക്കേ. എത്ര ഇത് അധ്യാസം, അതായത് അധ്യാസത്തെ നമ്മൾ ഇപ്പൊ അംഗീകരിച്ചിരിക്കെ എന്നർത്ഥം. ഇതുവരെയുള്ള ചർച്ചയിൽ നിന്ന് അധ്യാസം ഒന്ന് ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടു. അധ്യാസത്തിന് ആധാരമായി ആത്മവസ്തു ഉണ്ടെന്നുള്ളതും ബോധ്യപ്പെട്ടു. ഇത് അധ്യാസ, എത്ര ഇത് അധ്യാസം, എവിടെയാണോ ഈ അധ്യാസം സംഭവിക്കുന്നത് പരമാത്മവസ്തുവിൽ. തത്കൃതേന ദോഷേണ ഗുണേനവാ, ഈ അധ്യാസം കൊണ്ട് സംഭവിക്കുന്നത് ദോഷമായിക്കൊള്ളട്ടെ ഗുണമായിക്കൊള്ളട്ടെ, അധ്യാസം കൊണ്ട് സംഭവിക്കുന്നത് ബന്ധനമായിക്കൊള്ളട്ടെ മുക്തി ആയിക്കൊള്ളട്ടെ എന്നർത്ഥം. അധ്യാസം കൊണ്ട് സംഭവിക്കുന്ന ദോഷം എന്താണ്? ബന്ധനം. അതുകൊണ്ട് സംഭവിക്കുന്ന ഗുണം എന്താണ്? മുക്തി. ഇത് രണ്ടുമായിട്ടും എന്താണ്? അണുമാത്രേണാപി, അണു എന്ന് വെച്ചാൽ ലേശം, ലേശം പോലും സന സംബദ്ധതയെ, അതിന് ബന്ധമില്ല, ആത്മാവിന് യാതൊരു ബന്ധമില്ല. എന്നുവെച്ചാൽ ആത്മാവിന് ബന്ധവുമായിട്ടും മോക്ഷവുമായിട്ടും യാതൊരു ബന്ധവുമില്ല എന്നത്. ബന്ധവും മോക്ഷവും രണ്ടും എന്താണ്? ഈ അധ്യാസ കാര്യമാണ്. അധ്യാസം കൊണ്ടാണ് ബന്ധം സംഭവിച്ചത്. ഈ അധ്യാസം സംഭവിച്ചത് കൊണ്ട് തന്നെ മോക്ഷവും സംഭവിക്കണം, സംഭവിച്ചേ തീരൂ. പക്ഷെ ഈ രണ്ടുമായിട്ടും ആത്മാവിന് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് ആത്മാവിനെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്താണ്? നിത്യ മുക്തമാണത് എന്ന് പറയുന്നത്. നിത്യമുക്തമാണ്, ബന്ധനം വാസ്തവത്തെ സംഭവിച്ചിട്ടുണ്ടെങ്കിലേ ഇനി വാസ്തവത്തിലൊരു മോക്ഷം സംഭവിക്കത്തുള്ളൂ. ബന്ധനം കൽപ്പിതമാണെങ്കിൽ മോക്ഷവും കൽപ്പന മാത്രമാണ്. അതുകൊണ്ട് ഈ അധ്യാസം കൊണ്ടുള്ള എന്താണ് ഗുണവും ദോഷവുമായിട്ട്, അതുകൂടെ അത് പ്രധാനമായ ദോഷവും ഗുണവും, ഇതല്ലാതെ മറ്റ് ധാരാളം ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് എന്നാണ്. ആ ഗുണദോഷങ്ങൾ എന്ന് പറയുന്നത് ധർമ്മ അധർമ്മങ്ങളാണ്, അതായത് പുണ്യപാപങ്ങളാണ്. ഈ അധ്യാസം കൊണ്ടുവരുന്ന ഗുണമാണ് പുണ്യം, ഈ അധ്യാസം കൊണ്ടുവരുന്ന ദോഷമാണ് പാപം. ഈ പുണ്യപാപങ്ങളുമായിട്ടും ബന്ധമോക്ഷങ്ങളുമായിട്ടും എന്താണ് ഈ ആത്മാവിന് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല. അത് അസംഗമാണ്, അനിത്യശുദ്ധമാണ്, അനിത്യ മുക്തമാണ്, അത് നിത്യബുദ്ധമാണ്, അത് അവികാരിയാണ്, അത് അസംഗമാണ് എന്നെല്ലാം ആത്മാവിനെ കുറിച്ച് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നർത്ഥം. ഇതെല്ലാം അധ്യാസ കാര്യങ്ങളാണ് എന്നർത്ഥം. എന്നാൽ പിന്നെ മുക്തി ഉപേക്ഷിച്ചിട്ട് ആശ്രമത്തിൽ നിന്ന് സ്ഥലം വിടട്ടോ എന്ന് ചോദിക്കരുത്. കാരണം ഇപ്പം നമ്മൾ ഗുണത്തിലോ ദോഷത്തിലോ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ആദ്യം ചിന്തിക്കണം. കാര്യമൊക്കെ പറയുന്നത് ശരി തന്നെ, പക്ഷെ നമ്മൾ നിൽക്കുന്ന എവിടെ, അധ്യാസം കൊണ്ടുള്ള ഗുണത്തിലാണോ അതേ ദോഷത്തിലാണോ. അപ്പൊ സ്വന്തം അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം. ചിന്തിച്ചിട്ട് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, പുണ്യത്തിലാണോ അതേ പാപത്തിലാണോ, ഗുണത്തിലാണോ അത് ദോഷത്തിലാണോ, ബന്ധത്തിലാണോ മുക്തിയിലാണോ. ഈ പറയുന്നത് ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചോദ്യമില്ല. പിന്നെ അയാൾക്ക് വേറൊരാളുടെ അടുത്ത് ചോദിച്ച് സംശയം തീർക്കാനൊന്നുമില്ല. പിന്നെ ഇവിടെ ചോദ്യമില്ല എന്താണ് അടുത്ത് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം വരുന്നില്ല. മറ്റൊരാളോട് ബാഹ്യമായി ചോദിക്കുന്നില്ല, തന്റെ മനസ്സിനും ചോദ്യമില്ല. ചോദ്യങ്ങളെല്ലാം അവസാനിക്കുന്നു. ചോദ്യങ്ങളുണ്ടെങ്കിൽ വീണ്ടും ഇതെല്ലാം ആവശ്യമാണെന്ന് വരുന്നു. വീണ്ടും ഇതെല്ലാം ആദ്യം മുതലേ വീണ്ടും എല്ലാം തുടങ്ങേണ്ടിയിരിക്കുന്നു. അപ്പൊ അവിടെ എല്ലാം വേണ്ടി വരുന്നു. ശാസ്ത്രം വേണം, ഗുരു വേണം, ഉപദേശം വേണം, സാധന വേണം, എല്ലാം ആവശ്യമായി വരുന്നു. അപ്പൊ ഒന്നും നമുക്ക് വിടാൻ പറ്റത്തില്ല. പക്ഷെ സത്യം ഇതാണെന്ന് ബോധിപ്പിക്കും. ശാസ്ത്രം ഇതാണ് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ പരമാർത്ഥം ഇതാണ്. പിന്നെ അടുത്ത് പറയുന്ന എന്താണ്, യഥേച്ഛസി തഥാ കുരു. പിന്നെ നിനക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്തു. ഇഷ്ടം എന്ന് പറയുന്നത് എന്താണ്, തോന്നിയവാസം ചെയ്യാനല്ല ഇഷ്ടം എന്ന് പറഞ്ഞാൽ. എല്ലാ ഉപദേശവും കേട്ടിട്ട് പിന്നെ വിവരക്കേട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടം എന്ന് പറയുന്നു. ഇതുവരെ ഉപദേശിച്ചതിൽ നിന്ന് എന്ത് ബോധമാണോ ഉണ്ടായത് അതനുസരിച്ച് ഇഷ്ടം എന്താണെന്ന് തീരുമാനിക്കണം. ആത്മശ്രേയസ്സിന് ആത്മകല്യാണത്തിന് ഉതകുന്നത് എന്തോ അതാണ് ഇഷ്ടം, അത് ചെയ്യാനാ പറയുന്നു. അല്ല ഇഷ്ടം പോലെ ചെയ്തോളാൻ വേണ്ടിയല്ല അവസാനം ഉപദേശിക്കുന്നു. അതുവരെ കേട്ടോന്നും മനസ്സിലായെങ്കിൽ ഇടയ്ക്ക് ഉറങ്ങിപ്പോയെങ്കിൽ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ എനിക്ക് ഇഷ്ടം പോലെ ചെയ്യാം, ആരും ചോദിക്കാനും പറയാനും ഒന്നുമില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഇഷ്ടമല്ല. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആത്മാവിന് ശ്രേയസ്കരമായിട്ടുള്ള ഏതോ അതാണ് ഇഷ്ടം. ആത്മകല്യാണത്തിന് ഉതകുന്നത് എന്താണോ, ആത്മമംഗളത്തിന് ഉതകുന്നത് എന്താണോ അതാണ് ഇഷ്ടം. ആ ഇഷ്ടത്തെ ചെയ്യാനാണ്. ആ ഇഷ്ടം എന്താണെന്ന് അതുവരെയുള്ള ഉപദേശത്തിൽ നിന്നും മനസ്സിലാകും. അപ്പൊ തന്റെ ഇഷ്ടം എന്താണെന്ന് തന്നെ മനസ്സിലാകും. അങ്ങനെ അല്ലാത്ത എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അനിഷ്ടമാകും. അപ്പോ ഇഷ്ടം ചെയ്യാൻ ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ അനിഷ്ടം ചെയ്യുകയല്ല വേണ്ടത്, അനിഷ്ടത്തെ അല്ല ഉപദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ആശ്രമം എന്നെല്ലാം പറയുന്നത് എന്താണ് എന്ന് പറയുന്നത് പുണ്യ ആർജനത്തിന് ഏറ്റവും കുറഞ്ഞ പക്ഷം അതിനുള്ള ഒരു ഉപാധിയാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സത്കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു ഉപാധി, ആ സത്കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു അവസരമാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് ദുഷ്കർമ്മമായിരിക്കും. പിന്നെ മനുഷ്യന് ഒന്നുകിൽ നല്ലത് ചെയ്യണം അല്ലെങ്കിൽ ചീത്ത ചെയ്യണം. കാരണം അവൻ വാസനയാണ്. വാസന എന്ന് പറയുന്നത് മനുഷ്യനെ കർമ്മത്തിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടാകുന്നു, ഒന്ന് അദൃഷ്ടം, മറ്റൊന്ന് വാസന. വാസനയിൽ നിന്ന് വാസനയാണ് വീണ്ടും കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. അദൃഷ്ടം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്, പുണ്യവും പാപവും. പുണ്യം എന്ന് പറയുന്നത് സുഖത്തെ നൽകുന്നു, പാപം എന്ന് പറയുന്നത് ദുഃഖത്തെ നൽകുന്നു. അപ്പൊ ഈ ജീവിതം എന്ന് പറയുന്നത് മുൻപ് ചെയ്ത കർമ്മങ്ങളുടെ ഫലത്തെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അതായത് പുണ്യപാപങ്ങളുടെ ഫലത്തെ, സുഖത്തെയും ദുഃഖത്തെയും അനുഭവിച്ചുകൊണ്ട്, അദൃഷ്ട ഫലത്തെ അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്, പുണ്യവും പാപവും. അപ്പൊ ആ കർമ്മത്തിൽ തന്നെ ഉണ്ടായ മറ്റൊന്നാണ് വാസന. ആ വാസന എന്ത് ചെയ്യുന്നു, പുതിയ കർമ്മത്തെ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതിനാണ് കർമ്മബന്ധം എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രേരിപ്പിക്കുമ്പോൾ സത്കർമ്മം ചെയ്യണം. അപ്പൊ മഹാഗുരുവിന്റെ പാദസേവ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സത്കർമ്മം. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പുണ്യത്തെ ആർജിക്കുന്നു, അന്ധകരണ ശുദ്ധി ഉണ്ടാകുന്നു. അപ്പോൾ മാത്രമേ ഈ പറയുന്ന ആശയങ്ങൾ ഉള്ളിൽ പ്രകാശിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അതെല്ലാം ഒരു ബാഹ്യജ്ഞാനം, അതൊരു ബാഹ്യജ്ഞാനമായിട്ട് നിൽക്കും. ആന്തരികമായ അനുഭവമായി മാറണമെന്നുണ്ടെങ്കിൽ ആന്തരികമായ ശുദ്ധി കൈവരിക്കും. ആന്തരികമായ ശുദ്ധി എന്ന് പറയുന്നത് രാഗദ്വേഷങ്ങൾ ഇല്ലാതെ ആകുന്നതാണ് അന്ധകരണത്തിന്റെ ശുദ്ധി. അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിൽ ഇത് സ്ഫുരിക്കാതിരിക്കുന്നത്. ഈ ബോധം സ്വാനുഭവമായി വരാതിരിക്കുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം എന്ന് പറയുന്നത് എന്താണ്? ഗുരുസേവ. അപ്പൊ ആ ഗുരുസേവ ചെയ്യുന്നെങ്കിൽ അതിന്റെ സാഹചര്യങ്ങൾ വേണം. അതുകൊണ്ട് ഇതിങ്ങനെയൊക്കെ കേട്ട് ബ്രഹ്മസൂത്രം പഠിച്ചു എന്ന് വിചാരിച്ചാലും ആശ്രമമൊന്നും വിട്ടുകളയരുത്, മുക്തനായെന്നും ആരും ഭ്രമിച്ചു കളയരുത്, അതെല്ലാം അധ്യാസമാണ് എന്ന് ധരിച്ചോളൂ. പെട്ടെന്ന് അങ്ങനെയുള്ള ആശയങ്ങളൊക്കെ മനസ്സിൽ കിടന്നു. അത് ഇതുമായിട്ട് ബന്ധമില്ല. ഇത് വ്യക്തിയുടെ പാകത അനുസരിച്ച് ഇതിന്റെ ഫലം ഉണ്ടാകത്തുള്ളൂ. പിന്നെ ശാസ്ത്രം എന്ത് ചെയ്യുന്നു? വ്യക്തമായൊരു ലക്ഷ്യബോധം തരുന്നതാണ് ശാസ്ത്രം ചെയ്യുന്നത്. വ്യക്തമായ ലക്ഷ്യബോധം നമുക്കുണ്ടാക്കി തരുന്നത് ഇതാണ്. ഇതിന്റെ പരമമായ അവസ്ഥ ഇതാണ്. നിനക്ക് യോഗ്യതയുണ്ടെങ്കിൽ നിനക്ക് ഈ നിമിഷം എത്താം, അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുക. അത് ബാക്കിയുള്ള കാര്യങ്ങൾ അധികാരിക്ക് വേണ്ടിയിട്ട് വിട്ടിരിക്കുകയാണ്. അധികാരിയാണെങ്കിൽ ഫലം ഉടനെ, അധികാരി അല്ല എന്നുണ്ടെങ്കിൽ ഫലം താമസിക്കും. അതുകൊണ്ട് പറയുന്നു, ഈ ആത്മാവിനെന്താണ്? ലേശം പോലും ഈ ഗുണദോഷങ്ങൾ ഈ ആത്മാവിനെ സ്പർശിക്കുന്നില്ല. നമ്മുടെ വാസനയ്ക്കനുസരിച്ച് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു, പുണ്യപാപങ്ങൾക്കനുസരിച്ച് ഫലത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇതൊന്നും ഈ ആത്മാവിനെ ലേശം പോലും സ്പർശിക്കുന്നില്ല. അത് നിത്യശുദ്ധമായി തന്നെ ഇരിക്കുന്നു. തത്രൈവം സതി എത്ര ഏതധ്യാസ തത്കൃതേന ദോഷേണ ഗുണേന വ. അധ്യാസം കൊണ്ടുള്ള ദോഷം കൊണ്ടോ ഗുണം കൊണ്ടോ അണുമാത്രേണാമി ലേശം പോലും സനസംബദ്ധരെ ഈ ആത്മാവ് ബന്ധിക്കപ്പെടുന്നില്ല, സ്പർശിക്കപ്പെടുന്നില്ല. ആത്മാവിന് യാതൊരു തരത്തിലുള്ള സ്പർശവും ഇല്ല. അപ്പൊ ഈ തത്വം മനസ്സിലാക്കിയുമ്പോൾ നമ്മുടെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാവും. നമ്മുടെ ഇഷ്ടം എന്ന് പറയുന്നത് ഈ തത്വത്തിന്റെ സാക്ഷാത്കാരമാണ്. അതിന് അനുസരിച്ച മാർഗത്തിലൂടെ സഞ്ചരിക്കുക, അതാണ് പിന്നീട് സാധന എന്ന് പറയുന്നത്. അതാണ് ഈ ഇഷ്ടത്തെ സാധിക്കുന്നതിനുള്ള മാർഗം. അപ്പൊ ശാസ്ത്രം അതാണ് ഉപദേശിക്കുന്നത്. യഥേച്ഛസി തഥാ ഗുരു, നിന്റെ ഇഷ്ടമെന്തോ അത് നിർവഹിക്കാൻ വേണ്ടി ഇനി പരിശ്രമിക്കുക എന്നുള്ളതാണ് ഉപദേശത്തെ സമാപിപ്പിക്കുന്ന. അങ്ങനെയാണ്. ഇനി പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. അതെ, അതായത് ഇന്ദ്രിയങ്ങൾ, അതായത് ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് പോകുന്നു എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു ജ്ഞാനം ഉണ്ടാകുമ്പോഴും ഇന്ദ്രിയം പുറത്തേക്ക് പോകുന്നു എന്നല്ല പറയുന്നു. ഇന്ദ്രിയങ്ങളിൽ തന്നെ എല്ലാ ഇന്ദ്രിയങ്ങളും പുറത്തേക്ക് സഞ്ചരിക്കുന്നില്ല. ചക്ഷുരിന്ദ്രിയം എന്ന് പറയുന്നത് വിഷയദേശത്ത് പോയി ദൂരദേശത്ത് പോയി അതിനെ ഗ്രഹിക്കുന്നു, ചക്ഷുരിന്ദ്രിയം. അതേസമയം ത്വഗിന്ദ്രിയം ഉഷ്ണം ശീതം അതിനെ ഗ്രഹിക്കുന്നതിന് വേണ്ടി അത് ദൂരെ പോകേണ്ട ആവശ്യമില്ല. ഈ ത്വക്കുമായിട്ട് സ്പർശം ഉണ്ടാകുന്നതിനെ അത് ഗ്രഹിക്കുന്നുള്ളു. അപ്പോൾ അത് വിഷയവുമായിട്ട് ബന്ധപ്പെടുന്നുള്ളൂ. ചക്ഷുരിന്ദ്രിയം പോലെ ചക്ഷുരിന്ദ്രിയം സൂര്യമണ്ഡലത്തിൽ പോയി സൂര്യനെ ഗ്രഹിക്കുന്നു എന്നാണ്. പക്ഷെ ത്വഗിന്ദ്രിയത്തിന് അങ്ങനെ പോകേണ്ട കാര്യം ഇല്ല. രസനേന്ദ്രിയം എന്ന് പറയുന്ന രസത്തെ അറിയുന്നു. ഇന്ദ്രിയങ്ങൾ വിഷയത്തിൽ പോയി രസത്തെ അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയിരിക്കുന്ന സാധനത്തിന്റെ രസത്തെ നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് അറിഞ്ഞന് കാര്യങ്ങളെല്ലാം അവതാളത്തിലായാൽ. ഭക്ഷണം എന്ന് പറയുന്നത് ആർക്കും കഴിക്കാൻ വയ്യാതെ വന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണമെല്ലാം നമ്മൾ തന്നെ കഴിച്ചു തീർത്തനെ, പുറമെ വരുന്നവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഇന്ദ്രിയം ഉണ്ടാക്കുന്നത് നമ്മളിവിടെയാണല്ലോ. ഉടനെ അവിടെ പോയി അടുക്കളയിൽ പോയി അതിനെ ഗ്രഹിച്ച് അതിന്റെ രസത്തെ അറിയും. പിന്നെ രസമില്ലാത്തതായി കഴിഞ്ഞാൽ ആരും കഴിക്കത്തില്ല. അപ്പൊ അങ്ങനെയില്ല, ഇന്ദ്രിയങ്ങൾ എല്ലാം ബാഹ്യ ദേശത്തേക്ക് പോകുന്നില്ല. ചിലത് ഈ ഗോളകവുമായിട്ട് സ്പർശം സംബന്ധത്തിൽ വരുന്ന വിഷയങ്ങളെ ഗ്രഹിക്കുന്നു. പക്ഷേ ചക്ഷുരേന്ദ്രിയം ബാഹ്യദേശത്തിലേക്ക് പോകുന്നു, ശ്രവണേന്ദ്രിയവും ബാഹ്യദേശത്തിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത് അദ്വൈത മതമനുസരിച്ച്. നൈയായികന്മാരും മറ്റും വസീകരിക്കുന്നു. അവർ ശ്രവണേന്ദ്രിയം ബാഹ്യദേശത്ത് പോകുന്നില്ല, ചക്ഷുരേന്ദ്രിയം ബാഹ്യദേശത്ത് പോകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. മനസ്സിന് സങ്കല്പിക്കുന്നതിന് വേണ്ടിയിട്ട് മനസ്സ് ക്ഷണം കൊണ്ട് സ്വർഗത്ത് പോയി വരുന്നു, അവിടെ നിന്ന് ഇന്ദ്രിയങ്ങൾ പോകേണ്ട കാര്യമില്ല. സങ്കല്പത്തിന് സഞ്ചരിക്കുന്നതിന് ഇന്ദ്രിയങ്ങളെന്ന് പറയുന്ന മാധ്യമത്തിന്റെ ആവശ്യം ഇല്ല. അത് ഏത് ലോകത്തിനും എവിടെയും പോകും, അതിന് അതിന്റെ ആവശ്യമില്ല. ഇത് ഈ രണ്ട് ഇന്ദ്രിയങ്ങളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അന്ധകരണത്തിൽ അന്ധകരണം ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവിടെ ഇന്ദ്രിയങ്ങളുടെ സഹായം ഇല്ലാതെ തന്നെയാണ് പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നത്. അതും അദ്വൈതം തന്നെ അതിന് ദോഷമാണ്. സുഷുപ്തിയെ കുറിച്ചാണ് വീണ്ടും ചോദിക്കുന്നത്. അവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സുഷുപ്തി എന്ന് പറയുന്നത് നിരപേക്ഷമായൊരു തലം, ജാഗ്രത സ്വപ്നങ്ങൾ എന്ന് പറയുന്ന സാപേക്ഷമായ തലം. സാപേക്ഷം എന്ന് പറയുമ്പോൾ ഉണ്ട് ഇല്ല എന്ന് പറയുന്ന ദ്വന്ദ്വ അനുഭവങ്ങൾ ഉണ്ടാകുകയും ആ അനുഭവങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ആ അനുഭവങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന സ്ഥലം. സുഷുപ്തി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥലമല്ല. അതുകൊണ്ട് സുഷുപ്തിയെ കുറിച്ചുള്ള വിവാദങ്ങൾ ഉണ്ടോ ഇല്ല എന്നുള്ള വിവാദങ്ങൾ അർത്ഥശൂന്യമാണ്. എന്നാലും നമ്മുടെ മനസ്സിൽ ഈ സുഷുപ്തിയെ കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടാകാം. അതൊരിക്കലും തീരാത്ത സംശയങ്ങളാണ്. ഈ സംശയങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കേണ്ടതാണ്. അതിന് ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ്സിൽ പ്രജ്ഞാനാനന്ദ സ്വാമിജി അതെല്ലാം പരിഹരിക്കും. നിങ്ങൾ ആ സംശയങ്ങളെല്ലാം സ്വാമിയോട് ചോദിക്കുക. അപ്പോൾ സുഷുപ്തിയിൽ അജ്ഞാനമുണ്ടോ, സുഷുപ്തിയിൽ ഞാനെന്നുള്ള അനുഭവം ഉണ്ടോ, അപ്പോൾ ആ എന്റെ ജോലി അപ്പോൾ അത്രയും കുറഞ്ഞിരിക്കും. അപ്പോൾ ആ വിഷയം ഉച്ചയ്ക്ക് ശേഷം അത് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുക. തീരുമാനത്തിലെത്താൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ചർച്ച എന്തായാലും
1: ഓം നമശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം.org റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.org. ഓം നമശിവായ.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: Jagra Sopna Anubhum. Adinte Belathil Nammal Chindikkumbo Nammal Ithine Vrishti Ennu Parayum. Marichu Nammal Ee Pravancham, Pravanchathinte Asthitvam, Pravancha Karanam, അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിനെ സമഷ്ടി ചിന്ത എന്ന് പറയും. മറ്റേത് ഞാൻ മാത്രം, ഞാൻ എൻ്റെ അനുഭവങ്ങൾ, അന്യൻ്റെ ജാഗ്രത, അന്യൻ്റെ സ്വപ്നം നമ്മൾ കണക്കിലെടുക്കുന്നില്ല. ഞാൻ എൻ്റെ അനുഭവം. സമഷ്ടി എന്ന് പറയുമ്പോൾ ഞാനല്ല, ഞാൻ വിട്ടിട്ട് പിന്നെ നീ, നിൻ്റെ അനുഭവം, പ്രപഞ്ച സർവത്തെ, ആനന്ദ ജീവന്മാർ, ഈശ്വരൻ, എല്ലാത്തിനും എടുക്കും. അപ്പോൾ രണ്ടു തരത്തിനും ചിന്തിക്കും. ഈ വഷ്ടിയിൽ സത്ത്, അതായത് ജാഗ്ര സ്വപ്നങ്ങളിൽ നിന്നുള്ള വിട്ട അവസ്ഥ, അത് നമ്മുടെ അനുഭവമാണ്, അത് അനുഭവ സ്വരൂപമാണ്. അതിനെ നിഷേധിക്കാൻ പറ്റും, സത്യം നിഷേധിക്കാൻ പറ്റത്തില്ല. ഇനി അത് കഴിഞ്ഞ് ജാഗ്രതത്തിലേക്ക് സ്വപ്നത്തിലേക്ക് വന്നാലും സത്യം നിഷേധിക്കാൻ പറ്റും, തന്നെ നിഷേധിക്കാൻ പറ്റും. തന്നെ നിഷേധിച്ചാലേ സത്യം നിഷേധിക്കാൻ പറ്റും. അതാണല്ലോ ഇത് ശൂന്യവാദിയെ നിഷേധിക്കുന്നു. ഇനി എന്തിനാണ് ശൂന്യം എന്ന് പറയുന്നത്? അങ്ങനെ നീ ശൂന്യമാണോ? ശരി, ഞാൻ ശൂന്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം മാറ്റി എന്നുള്ളതേ ഉള്ളൂ. ഈ സത്ത എന്നുള്ളതിന് ശൂന്യം എന്നുള്ളൊരു പേര് കൊടുത്തതേ ഉള്ളൂ. എന്തിനാണോ നീ ശൂന്യം എന്ന് പറയുന്നത്, അത് നിനക്ക് നിഷേധിക്കാൻ വയ്യാത്ത, നിഷേധിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങളതിന് സത്തെന്ന് പറയുന്നു, നീ അതിന് ശൂന്യം എന്ന് പറയുന്നു. രണ്ടു ഒന്ന് തന്നെ, അനിഷേധ്യമായ ഒന്ന്. അത് ഈ സൃഷ്ടി അനുഭവത്തിലും തുടർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ സദാത്മേകത്വം എന്ന് ഭാഷ്യകാലം പറയും. അതിനാണ് ഈ പ്രപഞ്ചം, ഈ പ്രപഞ്ചം അതാണ്. അങ്ങനെ അറിയുന്നതുകൊണ്ട് അതിൻ്റെ ഫലം പറയുന്നു, ആ അറിവിൻ്റെ ഫലമാണ് മുക്തി. ഈ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും, ഇതറിയാത്തുകൊണ്ട് വരുന്ന എല്ലാ കെട്ടുപാടുകളിൽ നിന്നും, ജന്മ മരണങ്ങൾ തുടങ്ങി സുഖദുഃഖാദി സർവത്തിൽ നിന്നുള്ള മുക്തി, അതാണ് അതിൻ്റെ ഫലമായി പറയുന്നത്. അതാണ് ഈ അറിവുകൊണ്ടുള്ള നേട്ടം. ഈ അറിയില്ലാത്തവൻ ബദ്ധൻ, ഈ അറിവുള്ളവൻ മുക്തൻ. അതിന് ഈ സത്കാര്യവാദത്തെ ആശ്രയിച്ചേ പറ്റും, അതിന് ഈ ശബ്ദങ്ങളെ ആശ്രയിച്ചേ പറ്റും, അതിന് പലതരത്തിലുള്ള വിചാര രീതികളെ, പ്രക്രിയകളെ സ്വീകരിച്ചേ പറ്റും. അതൊന്നും ഒഴിവാക്കാൻ വയ്യാത്തതുകൊണ്ട് അതിനെ ആശ്രയിക്കും. ഭാഷ്യകാരൻ ഇവിടെ ഉപനിഷത്ത് തുടങ്ങുമ്പം തന്നെ അതിനെ അങ്ങ് പറഞ്ഞു വെച്ചു, അതിനെ സമർത്ഥിച്ചു ആദ്യം തന്നെ. അതെല്ലാ ഉപനിഷത്തിലും ഈ ഒരു ശൈലിയുണ്ട്. എന്താണോ താൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞു വയ്ക്കും, ഇതാണ് പരമാർത്ഥം, ഇതാണ് വാസ്തവം. ഞാൻ ആദ്യം പറഞ്ഞു വയ്ക്കുന്നതിന് രണ്ട് താല്പര്യങ്ങളുണ്ട്. ഒന്ന്, പിന്നീട് പറയുന്നത് എല്ലാം ഈ പരമാർത്ഥമായിക്കൊള്ളണമെന്നില്ല. അപ്പം ആദ്യം പരമാർത്ഥം എന്താണെന്ന് അറിയുക, മനസ്സിലാക്കുക, എന്നുവെച്ചാൽ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകും, ഇന്നതാണ് പരമാർത്ഥം. ആ ധാരണയിൽ നിന്നുകൊണ്ട് മുമ്പോട്ടുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കും. ഇവിടെ ഇപ്പോൾ ഇത്രയും വലിയൊരു കാര്യത്തെ പറഞ്ഞതിന് ശേഷം പിന്നെ ഉപാസനയെക്കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ടത് വേണ്ടി വരുന്ന കാരണം, ഇങ്ങനെ ഒരു ധാരണ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾക്കത് പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിഞ്ഞെന്ന് വരുന്നു. അയാളുടെ ചിത്തദൂഷ്യങ്ങൾ ആ ഗ്രഹണത്തിന്, ആ ധാരണയ്ക്ക് തടസ്സമായി നിൽക്കും. അപ്പോൾ അതിനെ ഇല്ലാതാക്കുന്നതിന് പല ഉപായങ്ങളും വേണ്ടി വരും. അതിന് ഉപാസനയോ അല്ലെങ്കിൽ അതുപോലുള്ള പല കാര്യങ്ങളും വേണ്ടി വരും. ഇതാണ് സത്യമെങ്കിൽ എന്തുകൊണ്ട് ഞാനത് ബോധിക്കുന്നില്ല? ആ സത്യത്തിൻ്റെ, സത്യത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലം മുക്തിയാണെന്ന് പറയുന്നെങ്കിൽ എന്തുകൊണ്ട് ആ മുക്തി എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇതുകൊണ്ട് എന്താ പ്രയോജനം? ഒന്ന്, തത്വത്തെ ബോധിക്കാൻ കഴിയുന്നില്ല. മറ്റൊന്ന്, ആ തത്വത്തെ തത്വബോധനത്തിന്റെ ഫലമായ മുക്തി അതനുഭവിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ പറയുന്നത് ശരിയാണോ അല്ലയോ? ശരിയാണെങ്കിൽ എനിക്ക് തത്വബോധം ഉണ്ടാവണം, മുക്തി ഉണ്ടാവണം. ഇത് രണ്ടും സംഭവിക്കുന്നില്ല. അപ്പോൾ അതിന് തടസ്സങ്ങൾ, തടസ്സങ്ങളുണ്ടെങ്കിൽ കാര്യം ഉണ്ടാകത്തില്ല. അപ്പോൾ ആ തടസ്സങ്ങളെ പരിഹരിക്കണം. അതിനു വേണ്ടിയിട്ട് കർമ്മവും ഉപാസനയും മറ്റ് സാധനങ്ങളും എല്ലാം നിർദ്ദേശിക്കുന്നു. ഈ സാധനങ്ങളെല്ലാം എന്തിനു വേണ്ടി അതറിയണമല്ലോ. അത് ഈ തത്വ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് അതിനാദ്യം പറയുന്നത് എന്നതാണ്. പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം. ഈ തത്വബോധത്തിനും അതിന്റെ ഫലത്തിനും തടസ്സമായി വരുന്നതിനെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ബാക്കിയുള്ള കാര്യങ്ങൾ പറയും, മറ്റു കാര്യങ്ങൾ. അതാണ് ഉപനിഷത്തിന്റെ ശൈലി. രണ്ടും പറയും, പരമാർത്ഥവും പറയും, അത് കഴിഞ്ഞിട്ട് പിന്നെ പരമാർത്ഥം അല്ലാത്തതും പറയും. ഇത്രയും വലിയൊരു തത്വം പറഞ്ഞതിന് ശേഷം പിന്നെന്താ ഈ നിസ്സാര കാര്യങ്ങൾ പറയുന്നു? വലിയ തത്വം പറഞ്ഞു എന്ന് പറയുന്നത് ശരിയാ, പക്ഷെ ആ വലിയ തത്വത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ? അപ്പൊ അതിനെന്തോ തടസ്സങ്ങളുണ്ട്. അത് നിസ്സാരമായിരിക്കും. നിസ്സാരമായ തടസ്സങ്ങളെ മാറ്റുന്നതിന് നിസ്സാരമായ കാര്യങ്ങളും മറ്റു ഉപാസനകളും മറ്റും നിർദ്ദേശിക്കുന്നു. അല്ലെങ്കിൽ മനുഷ്യത്തുകളെ ഒന്നായി കാണുക. വേദം ഒന്നാണ്. വേദത്തിൽ മാറി മാറി വരും കർമ്മം ഉപാസന തത്വജ്ഞാനം, വീണ്ടും കർമ്മം ഉപാസന തത്വജ്ഞാനം, ഇങ്ങനെ മാറി മാറിപ്പോകുന്നു അധികാര ഭേദമനുസരിച്ച്. തത്വത്തെ ശ്രവിച്ചാലും ഫലം കിട്ടുന്നില്ലെങ്കിൽ അയാൾ ശ്രവണത്തിനെ അധികാരിയായുള്ളൂ, ഫലത്തിന് അധികാരിയായി. ചിലർക്ക് ശ്രവണത്തിനും അധികാരിയല്ല, അവർക്ക് കർമ്മം അത് ചെയ്യുക. ശ്രവണത്തിനും അധികാരി അല്ലാത്തതിനു വേണ്ടിയിട്ടാണ് കർമ്മം. ചിലർക്ക് കർമ്മത്തിലാണ് താല്പര്യം, കർമ്മ സംസ്കരിച്ച് കർമ്മത്തിലൂടെ തന്നെ എല്ലാം സാധിക്കാമെന്ന് വിചാരിക്കുന്നു. അതേ കഴിയുന്നുള്ളൂ, അയാൾ മനസ്സ് കൊടുക്കാൻ പറ്റത്തില്ല. ശ്രവണം കർമ്മത്തിന് അധികാരിയാണ്, കർമ്മം ചെയ്യും, അത് മോശമൊന്നും പറയുന്നില്ല. എല്ലാ അനധികാരിത്വം കൊണ്ട് കർമ്മത്തിൽ മുഴുകി. മറ്റൊന്നും അയാളുടെ മുമ്പിലില്ല, മറ്റൊന്നും അയാൾക്ക് വേണ്ടി നിർദ്ദേശിക്കാനല്ല. അതുകൊണ്ട് കർമ്മം. പിന്നീട് ഉപാസന വരുന്നു, കുറച്ചുകൂടി ഉയർന്ന നില. ചിത്തത്തിന്റെ നിലയിൽ, ചിത്തഭൂമിയിൽ കുറച്ചുകൂടി ഉയർന്ന ആളാണ്. നമുക്ക് ഉപാസനയിൽ നിന്നിട്ട് കർമ്മം നമുക്കറിയാം, മുഖ്യമായും കായികം ശരീരത്തെ ആശ്രയിച്ചിട്ടാണ് പ്രധാനമായ കർമ്മങ്ങൾ വരുന്നത്. മനസ്സും വാക്കും എല്ലാം വേണമെന്നാലും മുഖ്യമായി ശരീരാവലംബിയാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അതാണ്, മൃഗങ്ങൾക്കുണ്ട് കർമ്മം, അതും ചെയ്യുന്നു. മനുഷ്യ മൃഗസാധാരണമാണ്, പക്ഷിമൃഗസാധാരണമാണ് കർമ്മം. അതിനത് ശരീര ആശ്രയമായ കാര്യങ്ങളാണ്. ഗുരുവൻ അതിനാണ് അധികാരിയെങ്കിൽ അവൻ അത് തന്നെ ചെയ്യുന്നു. മനുഷ്യ ജന്മത്തിൽ തന്നെ അവനെ അമൃഗാവസ്ഥയിൽ നിന്ന് അത് ഉയർത്തും. ആ കർമ്മങ്ങൾ കുറച്ചുകൂടി മനസ്സിന്റെ തല വരുന്നു, ഭാവന, ചിന്ത, ഉപാസനയ്ക്ക്. ശരീരത്തിനേക്കാൾ പ്രാധാന്യം മനസ്സിനാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടത് മനസ്സിനും ഉപരിയാണ്. വിവേകം, പ്രതിഭ മനസ്സിനും അപ്പുറമാണ്. വിശിഷ്ട ബുദ്ധി ഒന്ന് മനുഷ്യമൃഗ സാധാരണമായിരിക്കുന്ന കർമ്മം, മറ്റൊന്ന് മനുഷ്യന് മാത്രം മനസ്സിന്റെ തലത്തിൽ നിൽക്കുന്ന ഉപാസനകൾ, അതിനുപരിയായിട്ട് വിവേകത്തിന്റെ തരത്തിലുള്ള തത്വചിന്ത, അത് പ്രതിഭയുള്ളവർക്കേ പറ്റും, അല്ലാത്തവർക്ക് സാധ്യമല്ല. അവൻ ഉപാസനയിലിരിക്കുന്നു, അവൻ മോശമാണെന്ന് കരുതേണ്ട കാര്യമില്ല. അതിന് അധികാരിയായോണ്ട് അത് ചെയ്യുന്നു. അതിനുപരിയായി വിവേകത്തിന് അധികാരിയാണെങ്കിൽ അവൻ തത്വചിന്തയിലേക്ക് പ്രവേശിക്കുന്നു. അവിടെയാണ് ഇതെല്ലാം ആവശ്യമായി വരുന്നത്. ഈ ഭാഷ്യകാരൻ ആവശ്യപ്പെടുന്നത് കർമ്മത്തിന്റെ തലം വിട്ട്, ഉപാസനയുടെ തലം വിട്ട് നിങ്ങൾ വിവേകത്തിന്റെ മാർഗത്തിലേക്ക്, വിവേകത്തിന്റെ മാർഗത്തിലേക്ക് വരിക. അതെങ്ങനെ വരും? വിവേകത്തിന്റെ മാർഗത്തിലേക്ക് പറയുന്നു, വിവേകത്തെ ആശ്രയിച്ച് വിവേകത്തിന്റെ മാർഗത്തിലേക്ക് വരും. എന്താ എൻ്റെ താല്പര്യം? വിവേകത്തെ ആശ്രയിച്ച് വിവേകത്തിൻ്റെ മാർഗത്തിൽ വരിക എന്ന് പറയുന്നത്. ഒന്ന് കർമ്മത്തിൻ്റെ തലം, ഉപാസനയുടെ തലം, ഇതെല്ലാം വിട്ടിട്ട് വിവേകത്തെ ആശ്രയിക്കുക, ശ്രവണ മനനങ്ങളെ ആശ്രയിക്കുക. അതാണ് ഭാഷകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്, കർമ്മത്തെ ഉപേക്ഷിക്കുക, കർമ്മത്തെ ത്യജിക്കുക, സർവകർമ്മ സന്യാസം. ഭാഷകാരൻ്റെ രീതി അതാണ്. അവിടെ കർമ്മത്തെ ഉപാസനകളെ എല്ലാം വിടാൻ പറയും. പക്ഷേ വിവേകത്തിനൊരു മാർഗമുണ്ട്, അതിനെ ആശ്രയിക്കുക. എന്താണത്? ശ്രവണ മനനാദികൾ. അപ്പം നമുക്കത് സൗകര്യമുണ്ടോ? നമ്മുടെ ചുറ്റുപാടുകളൊക്കെ അതിനനുകൂലമാണ്? അതൊന്നുമല്ല, ശാസ്ത്രം പറയുന്ന അല്ലെങ്കിൽ ഭാഷകാരൻ്റെ നിലപാടതാണ്. ഇതൊരു ശ്രവണത്തിൻ്റെ മാർഗത്തിലേക്ക് വരിക. പക്ഷെ അതിന് യോഗ്യനാണെങ്കിൽ, യോഗ്യതയില്ലാത്തവൻ അതിലേക്ക് വരണമെന്ന് പറയുന്നില്ല. യോഗ്യത അല്ലെങ്കിൽ നമ്മൾ കർമ്മത്തിൻ്റെ മാർഗത്തിൽ നിൽക്കുക, അല്ലെങ്കിൽ ഉപാസനയുടെ മാർഗത്തിൽ നിൽക്കുക. അങ്ങനെയുള്ള പ്രതിഭ, അങ്ങനെയുള്ള ശേഷി ഉണ്ടെങ്കിൽ വിവേകത്തിൻ്റെ മാർഗത്തിൽ വരിക, പോവുക. അവിടെ വരുമ്പോൾ ഇതൊക്കെ ആവശ്യമായിട്ട് വരും. സത്കാര്യവാദവും മറ്റും അതിന് വേണ്ടിയിട്ടാണ് അതിവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് ഒരാൾക്ക് തോന്നിയത് തനിക്ക് പറ്റിയതല്ല എന്ന് തോന്നുകയാണെങ്കിലാണ് ഉപാസനയുടെ മാർഗത്തിൽ പോകും ഇടപെടുക. പക്ഷെ നമ്മൾക്കൊന്ന് പറ്റിയതാണോ അല്ലേന്നറിയണമെങ്കിൽ അതിനൊന്ന് പരിചയപ്പെടണമെന്ന്, എന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ, തീരുമാനിക്കാൻ പറ്റൂ ഇത് പറ്റിയതാണോ അല്ലേ. അത് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെ ആദ്യം പറയുന്നത്. വേദം ഇടകലർത്തി പറയുന്നു, ഭാഷകാരൻ ആദ്യം, ഇതാണ് പരമാർത്ഥം. നമുക്ക് പറ്റുമോ എങ്കിൽ ഈ വഴിക്ക് പോകും, പറ്റിയില്ല അടുത്ത് ഉപാസന അങ്ങനെ പറയുന്നു, അതിൽ പോവുക. അതുകൊണ്ട് ഗുണമുണ്ട്. അതിനടുത്ത് പറയുന്നത് കിം ലക്ഷണേനം വിടുത്തിന് ആവൃതം, തുടർന്ന് ഉപാസനാ ഭാഗം. ഇവിടെ എല്ലാം ഏവം വേദ, ഏവം വിദ്വാൻ എന്നെല്ലാം പറയുന്നത് ആരാണോ ഇതിനെങ്ങനെ ഉപാസിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. അശ്വമേധത്തിന്റെ സന്ദർഭമാണ്, മുമ്പ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. നമ്മളിതിൻ്റെ ആരംഭത്തിൽ അതെല്ലാം പറഞ്ഞു. വീണ്ടും ഇവിടെ അശ്വമേധത്തിന് ഒരു ആധ്യാത്മിക ധ്യാനമാക്കി മാറ്റുന്നു, അതാണ് ഉപാസന എന്ന് പറയുന്നത്. മുമ്പ് അങ്ങനെയല്ല, ബാഹ്യമായി പ്രവർത്തിച്ചു, ശരീരം കൊണ്ട് പ്രവർത്തിച്ചു, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടുമൊക്കെ പ്രവർത്തിച്ചു. ഇവിടെ ആ ബാഹ്യമായ പ്രവൃത്തിയൊന്നുമില്ല, അതൊക്കെ വിട്ടു. രണ്ടാമത്തെ മനസ്സിൻ്റെ അവിടെ അതിനൊക്കെ ഒരു ധ്യാനം. ഇവിടെ അദ്വൈതത്തിൽ കർമ്മം, ഉപാസന അല്ലെങ്കിൽ ധ്യാനം, ഉപാസനയും ധ്യാനം എന്ന് പറയുന്ന ഒന്ന് തന്നെ. പിന്നെ ജ്ഞാനം, ഇതാണ് ഇതാണ് അതിൻ്റെ കർമ്മം. അധികാര ഭേദമനുസരിച്ച് കർമ്മത്തെ സ്വീകരിക്കുക, അല്ലെങ്കിൽ ഉപാസന അല്ലെങ്കിൽ ധ്യാനത്തെ സ്വീകരിക്കുക. യോഗം, സാധാരണ തരത്തിൽ പറയുന്ന ഭക്തി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉപാസനയുടെ തരത്തിലാണ് അദ്വൈതം സ്വീകരിച്ചിരിക്കുന്നത്. ഭക്തി ജ്ഞാനം തന്നെ എന്ന് പറയും, അതതിൻ്റെ പരമമായ തരം. അതല്ല സാധനാരൂപത്തിൽ അതിനെ സ്വീകരിക്കുമ്പോൾ അതൊക്കെ ഉപാസനയുടെ തലത്തിൽ വരും. ഇനി വരുന്ന ഭാഗങ്ങളിൽ പറയും. പ്രഥമേന വിഷ്ണുവിനെ ധ്യാനിക്കുന്നത് പോലെ പിന്നീട് വരുന്ന തത്വചിന്തയിൽ അവിടെയും പറയും ധ്യാനത്തെക്കുറിച്ച്. അത് തത്വജ്ഞാനത്തിൻ്റെ നിശ്ചയമാണ് അവിടുത്തെ ധ്യാനം എന്ന് പറയുന്നത്. ഉപാസനയുടെ ധ്യാനമല്ലാതെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉപാസനയുടെ ധ്യാനം എന്ന് പറയുന്നത് ഭാഷകാരം പറയും, മുമ്പിൽ സാളഗ്രാമത്തെ വച്ചിട്ട് അതിനെ വിഷ്ണുവാണെന്ന് ഭാവന ചെയ്യുന്നു, അതാണ് ഉപാസനയുടെ ധ്യാനം. മനസ്സി ക്രിയ എന്ന് പറയും, മനസ്സിൻ്റെ ഒരു ക്രിയ, അതാണ് മനസ്സിൻ്റെ ക്രിയയെ ആവർത്തിക്കുന്നു. അപ്പോൾ ജ്ഞാനത്തിലെന്ന ഇതിഹാസന തന്നെ അവിടെ ശ്രവണം മനനം ഇതിലൂടെ എന്താണ് തത്വജ്ഞാനത്തിൽ വരുന്ന ദോഷങ്ങൾ പരിഹരിക്കും. എന്താ അജ്ഞാനാദി ദോഷം? അത് പരിഹരിച്ചു കഴിഞ്ഞാൽ ചിത്തത്തിന് വരുന്ന നിശ്ചയം, അതാണ് അവിടുത്തെ നിധ്യാസനം എന്ന് പറയുന്നത്. തത്വജ്ഞാനത്തിന് അജ്ഞാന സംശയം തുടങ്ങിയ ദോഷങ്ങൾ അതിനെ ബാധിക്കാതിരിക്കും, തത്വജ്ഞാനത്തെ ബാധിക്കാതിരിക്കും. അപ്പോൾ അത് നിധ്യാസനമാണ്. അത് വിചാരത്തിൻ്റെ മാർഗം, മനനത്തിൻ്റെ മാർഗം, ഇതൊന്ന് ഉപാസനയുടെ മാർഗം. ഇവിടെ ഇപ്പോൾ ഉപാസനയെക്കുറിച്ച് പറയും. കിം ലക്ഷണേന മൃത്യുന ആവൃതം അശ്വതമിച്ച അശ്വനായ ശൈവമൂർത്തി ഒരു ലക്ഷണം തയാ ലക്ഷിതേന മൃത്യുന അശ്വനായ മൃത്യുവിനാൽ ആവൃതമായിരുന്നു സൃഷ്ടിക്കുന്നു. ആ മൃത്യു എന്താണ് പറയുന്നത്? വിശപ്പാണ് മൃത്യു. എന്തുകൊണ്ടാണ് വിശപ്പിന് മൃത്യു എന്ന് പറഞ്ഞത്? ശിശബ്ദേന പ്രസിദ്ധം ഹേതും അബുദ്ധി യോഹി അശിതിമിച്ചതി അശ്വനായ അനന്തരമേ വഹന്തി ജന്തുവൻ. വിശപ്പിന് മൃത്യു എന്ന് പറയുന്നത് എന്താണ്? ഈ മൃത്യുവിന് കാരണം വിശപ്പാണ്. വിശന്നു കഴിഞ്ഞാൽ ആഹാരം കഴിക്കുന്നു. ആഹാരം കഴിക്കണമെങ്കിൽ ഹിംസിച്ചേ പറ്റും. സസ്യത്തെയോ മൃഗത്തെയോ എന്തിനെങ്കിലുമൊക്കെ ഹിംസിച്ചേ പറ്റും. അതുകൊണ്ട് ഈ സൃഷ്ടിയൊക്കെ ഇങ്ങനെ പ്രകടമാകുന്നതിന് മുമ്പ് കേവലം അമൃത്യു മാത്രമാണ് ഉണ്ടായിരുന്നത്. ബുദ്ധ്യാത്മനഃ അശ്വനായ ധർമ്മ ഇതി സയേഷ ബുദ്ധ്യവസ്തു ഹിരണ്യഗർഭോ മൃത്യുരിച്ചത്. അപ്പം അവിടെ എന്തായി മൃത്യുവായിരുന്നത്? മരണം മുമ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മരണം എന്ന് പറയാൻ കാരണം സൃഷ്ടിക്കുന്ന മുമ്പ് ഒരു പ്രളയമാണല്ലോ. ആ പ്രളയം മരണമല്ലേ? അവിടെ നിന്നല്ലേ വീണ്ടും സൃഷ്ടി ആരംഭിക്കുന്നു. ഈ പ്രളയം എന്ന് പറയുന്നത് എന്താ? ഒരു ശൂന്യതയാണ്, ഒന്നുമില്ലാത്ത അവസ്ഥ അല്ല. അവിടെ ചൈതന്യം ഉണ്ടായിരുന്നല്ലോ. ആ ചൈതന്യന് പറയുന്ന പേരാണ് ഹിരണ്യഗർഭം. ബുദ്ധിയവസ്ഥ, ആ ബുദ്ധി താതാത്മ്യത്തിലിരിക്കുന്ന സൃഷ്ടിക്ക് തയ്യാറായിരിക്കുന്ന അവസ്ഥ, അതിനാണ് ഹിരണ്യഗർഭനം എന്ന് പറയുന്നത്. ഈ സമഷ്ടി സൃഷ്ടിക്ക് തയ്യാറായിരിക്കുന്ന അവസ്ഥ, അവിടെ ഈശ്വരന് പറയുന്ന പേരാണ് അല്ലെങ്കിൽ ബ്രഹ്മത്തിന് പറയുന്ന പേരാണ് ഹിരണ്യഗർഭം. ആ അവസ്ഥയിലായിരുന്നു. ഇവിടെ ആ സൃഷ്ടിക്കുന്നുമ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് തുടങ്ങി അശ്വമേധത്തിലെ കുതിര വരെ എത്തും. സൃഷ്ടിയാണല്ലോ അത്. അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്, ഭാവന ചെയ്യുകയാണ്, മറ്റൊന്നുകൂടെ മനസ്സിലാകണം. ഈ പറയുന്ന ഉപാസന നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതല്ല, ആർക്കു വേണ്ടി? വൈദികന് വേണ്ടി. അല്ലെങ്കിൽ ഇത് മനസ്സിലാകത്തുള്ളൂ. വൈദികനെന്ന് വെച്ചാൽ വേദാധ്യയനം ചെയ്ത് വൈദികമായ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നത്, അവനെ ഈ പറയുന്നതൊക്കെ പൂർണ്ണമായും പിടികിട്ടത്തുള്ളൂ. കാരണം വൈദിക കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടാണ് വൈദിക കർമ്മങ്ങളുടെ സങ്കേതങ്ങളെ ഉപയോഗിക്കുന്നത്. അതുമായിട്ടൊരു ബന്ധമില്ലാത്തവരെ തന്നെ ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും? അവനെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ കഴിയത്തുള്ളൂ. ഇത് ആ ശാസ്ത്രത്തിൻ്റെ തന്നെ ഭാഗമായുകൊണ്ട് നമ്മൾ അത് ചിന്തിക്കുന്നുണ്ട്. ഇന്നത്തെ ഉപാസനയും വൈദിക ഉപാസനയുമായിട്ട് കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമേ ഉള്ളൂ. ഇതിലൊരു ബന്ധമില്ലെന്നത്. ഇന്നത്തെ ഉപാസന എന്ന് പറയുന്നത് നമ്മൾ മൂർത്തികളെ ഉപാസിക്കുക, അമ്പലത്തിൽ പോവുക, ദേവതകളെ ഉപാസിക്കുക, അതൊക്കെയാണ്. ഇവിടെ അത്തരത്തിലുള്ള ഒരു ഉപാസന, ഇവിടുത്തെ എല്ലാ ഉപാസനയും കർമ്മങ്ങളുമായി കർമ്മവുമായി ബന്ധപ്പെട്ട ഉപാസനകളാണ്. ഇപ്പൊ സൃഷ്ടിക്കുന്നു അങ്ങനെ അതിനെ പറയും ജീവനെന്നും പറയും. കാരണം അവിടെയും വരുന്നുണ്ടല്ലോ വിശപ്പും ദാഹവും, അവിടെയും വരുന്നുണ്ടല്ലോ ഹിംസയും മറ്റും. പക്ഷെ അത് വ്യഷ്ടിയിലല്ല, സമഷ്ടിയിലെന്ന് പറയുന്നു. സമഷ്ടി പ്രപഞ്ച കാരണരൂപത്തിലിരിക്കുന്ന ആ ബുദ്ധി താതാത്മ്യത്തിലിരിക്കുന്ന ജീവഭാവം. ബുദ്ധി താതാത്മ്യത്തിലിരിക്കുന്ന ഇവിടെ പറഞ്ഞു ബുദ്ധിയവസ്ഥ. ജീവനെന്ന് പറയുന്നത് ചൈതന്യം. കേവല ചൈതന്യത്തിന് നമുക്ക് ജീവനെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം കേവല ചൈതന്യം അത് സുപ്രകാശമാണ്. അത് ഒരു കർണങ്ങളെയും അപേക്ഷിക്കുന്നില്ല. അതിന് മൃത്യുവും മരണമൊന്നുമില്ല. പക്ഷെ സൃഷ്ടിക്കുന്ന മുമ്പ് ആ ചൈതന്യം തന്നെ സൃഷ്ടിക്ക് തയ്യാറെടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്, ഒരു അവസ്ഥാന്തരം. അതിൽ ഒരു ജീവഭാവം പ്രകടമാകുക. നിശ്ചലമായിരിക്കുന്ന സമുദ്രത്തിൽ ഒരു അല പ്രകടമാകുന്ന പോലെ. നിശ്ചലമായിരിക്കുന്ന സമുദ്രത്തിൽ അല പ്രകടമാകണമെങ്കിൽ അവിടെ എന്തെങ്കിലും വേണ്ടേ? അവിടെ കാറ്റും കോളുമൊക്കെ വേണം, എന്നാലേ വരും. ഇവിടെ സൃഷ്ടിക്കുന്ന മുമ്പ് ഏകമായ ചൈതന്യം മാത്രമായിരിക്കുമ്പോൾ ഇവിടെ എങ്ങനെ ഇത് സംഭവിക്കുന്നത്? അവിടെ ഒരു ഹിരണ്യഗർഭം വരുന്നു. സൃഷ്ടിക്ക് തയ്യാറാകുക, അതൊക്കെ എങ്ങനെ സംഭവിക്കും? എന്താ അവിടെ നിമിത്തം? എന്നാണ് പറയുന്നത്. അനാദിയിൽ അനന്തവും സൃഷ്ടിയിൽ അനാദിയാണ്. സൃഷ്ടിക്കുന്നുമ്പോൾ അങ്ങനെ ഒന്നില്ല, സൃഷ്ടിക്കുന്നുമ്പ് സൃഷ്ടി തന്നെ, അതിനു മുമ്പ് അതും സൃഷ്ടി തന്നെ. അങ്ങനെ പിന്നെ എന്തിനു സൃഷ്ടിക്കേണ്ടി വരുമെന്ന് പറയുന്നു? ഒരു തട്പാന്തം എന്ന് പറയുന്ന ഒന്നുണ്ട് അല്ലേ. എല്ലാ പ്രവൃത്തിയും അവസാനിപ്പിച്ച് ഒരുവൻ ഉറങ്ങുന്നത് പോലും ആ ഉറക്കത്തിൽ അവൻ ഇരിപ്പുണ്ട്. ഉണരാനുള്ള എല്ലാ നിമിത്തങ്ങളും ഇന്നലത്തെ അനുഭവങ്ങൾ, വാസനയെന്നു, സംസ്കാരമെന്നും എല്ലാം പറയുന്നു. അതുപോലെ അടുത്തൊരു സൃഷ്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്. നിശബ്ദമാണെങ്കിലും ഭാഷ്യകാരൻ പറയും പ്രാണി കർമ്മ, ജീവന്മാരുടെ കർമ്മമെന്നോ ഒക്കെ പറയാതെ അതാണ് ഇവിടെ സൃഷ്ടിക്ക് വീണ്ടും പ്രചോദിപ്പിക്കുന്നത്. എന്താ ഉറങ്ങിയിട്ട് ഉണരുന്നത്? എന്താണ് കാരണം? ഉറങ്ങിയാൽ പോരെ സ്ഥിരം, എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല? കാരണം ഇനിയും അനുഭവിക്കാനുണ്ട്, ഇനിയും ഒരുപാട് അനുഭവിക്കും, ഉണർന്നേ പറ്റും. അതുപോലെ തന്നെ ജീവന്മാർക്ക് ഒരുപാട് അനുഭവിക്കാനുണ്ട്, അതുകൊണ്ട് ഈ സൃഷ്ടി വേണം. അതിനുവേണ്ടി ആ നിശ്ചലതയിൽ നിന്നും പിന്നീട് ഈ സൃഷ്ടിയൊക്കെ നടത്തണം. പ്രപഞ്ച സൃഷ്ടി, ജീവസൃഷ്ടി ഇതെല്ലാം നടത്തുന്നതിന് വേണ്ടി ബുദ്ധി താതാത്മ്യത്തിൽ ഒരു ജീവഭാവം പ്രാണികർമ്മങ്ങളെ കൊണ്ട് അവർ ഭവിക്കുന്നു. അതിന് ഹിരണ്യഗർഭൻ എന്ന് പറയും. തേനം മൃത്തിന ഇതം കാര്യം ആവൃതമാസി, ആ മൃത്യുവിനാൽ ഈ കാണുന്ന ഇതെല്ലാം ആവരണം ചെയ്യപ്പെട്ടിരുന്നു എന്നാണ്. അതങ്ങനെ സംഭവിക്കും, ഈ കാര്യങ്ങളെല്ലാം ആ മൃത്യുവിനെ കൊണ്ട് ആവരണം ചെയ്യുക, അതങ്ങനെ സംഭവിക്കും. ഭാഷകാരം പറയുന്നു യഥാ പിണ്ടാവസ്ഥയാമൃതാഘടാദേഹാമൃതാസ്ഥിതി തദ്വത്. നമുക്ക് ഈ സൃഷ്ടിക്കുന്ന മുമ്പുള്ള അവസ്ഥയെ പിണ്ടാവസ്ഥ എന്ന് പറയാം. പാത്രം ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള മണ്ണിന്റെ ആ ഉരുണ്ടാവസ്ഥ, അത് തയ്യാറായിരിക്കുകയാണ്, അടുത്ത ദിവസം പാത്രമായി മാറും. എന്തുകൊണ്ട്? അത് ആ മണ്ണിന് പശയുണ്ട്, അതിന് ഈർപ്പം വന്നു കഴിഞ്ഞു. അപ്പൊ അതിൻ്റെ ഉരുളയായി കഴിഞ്ഞു. അടുത്ത് ഇനി അതിൻ്റെ പണി പാത്രമായി മാറുകയാണ്, കപാലങ്ങളായി മാറുക, പാത്രമായി മാറുക. അതുപോലെ ഈ സൃഷ്ടിക്ക് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം ആവരണം ചെയ്ത ഒരു രൂപമായിരുന്നു. എന്നുവെച്ചാൽ ഈ കാര്യങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ച ഒരു മണ്ണുരുള കപാലത്തെ അതിൽ ഒതുക്കിയിരിക്കുന്നു, പാത്രത്തെ അതിൽ ഒതുക്കിയിരിക്കുന്നു, എല്ലാം അതിനകത്തുണ്ട്, അതിലെ സത്കാരി. അതുപോലെ സൃഷ്ടിക്ക് മുമ്പ് ഈ ചൈതന്യം എല്ലാത്തിനെയും തന്റെ ഉള്ളിൽ ഒതുക്കിയിരിക്കുന്നു, അതാണ് ആവരണം ചെയ്തിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ സത്തല്ലേ, അവിടെ ഉണ്ടല്ലോ. ഇതെല്ലാം രാമനും കൃഷ്ണനും ഒക്കെ അവിടെയുണ്ട്, ചൈതന്യം അതിന് ആവരണം ചെയ്തിരിക്കുന്നു. അതാണ് പിണ്ടാവസ്ഥയാമൃതാഘടാദിഹാദാസ്യഹൃതി തത്വം. എങ്ങനെ സൃഷ്ടിയുണ്ടായി, സൃഷ്ടിക്കുന്നുമ്പം എന്തുണ്ടായത്, ഇതിനെ കുറിച്ചല്ലേ മനുഷ്യന് ഒരുപാട് ഭൗതികമായ അന്വേഷണങ്ങൾ കാണാം. അതിനൊക്കെ എന്തെങ്കിലും സമാധാനം ഉണ്ടാവും, ഭൗതികമായ സമാധാനം. ആധ്യാത്മികമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഇവിടെ പറയുന്നത്. ഈ സൃഷ്ടിക്കുന്നുമ്പുണ്ടായിരുന്നത് ആ ചൈതന്യം മാത്രം. ആ ചൈതന്യം സൃഷ്ടിക്കുന്ന മുമ്പ് ഈ സൃഷ്ടിയെല്ലാം തൻ്റെ ഉള്ളിൽ ഒതുക്കി. അതിനടുത്ത് പറയും എങ്ങനെയാണോ മാതാവ് ഗർഭസ്ഥ ശിശുവിനെ തൻ്റെ ഉള്ളിൽ ഒതുക്കിയിരിക്കുന്നു, അവിടെ ഉണ്ടല്ലോ, പിന്നീടത് പുറത്തു വരും. അതുപോലെ ഈ സൃഷ്ടിയെല്ലാം തന്നെ നിന്നത് പുറത്തേക്ക് എടുക്കുന്നു. അപ്പൊ മണ്ണുരുളയ്ക്കകത്ത് കപാലവും പാത്രവും ഒക്കെ ഇരിക്കാമെങ്കിൽ ഈ കാണുന്ന സർവ്വതും അവിടെ ഇരിക്കും, അവിടെ നിന്നാണ് ഇതെല്ലാം പ്രകടമാകുന്നത്. അതാണ് സുഷുപ്തിയിൽ നിന്ന് ജാഗ്രത സ്വപ്നമൊക്കെ വരുന്നത്. ഏതോ ഒരു സൂക്ഷ്മരൂപത്തിൽ ഇതെല്ലാം അവിടെ ഇരുന്നു, നമുക്കത് അറിയാൻ പറ്റില്ല. അനവാച്യരൂപം എന്ന് പറയുന്നു. അങ്ങനെ ചോദിക്കരുത് ഈ പുസ്തകം എന്റെ ഉറക്കത്തിലിരുന്നാണ്, അവിടെ നിന്ന് പുറത്തു വന്നതാണ്, അങ്ങനെയല്ല പറയുന്നതിന്റെ ലക്ഷ്യം. അനിർവാച്യമായ ഒരു രൂപത്തിൽ, അതിസൂക്ഷ്മമായ രൂപത്തിൽ ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു, അത് കേവല സത്തായിട്ട്. അതുകൊണ്ട് സ്വയം അത് രണ്ടാകാതെ, അല്ല നമ്മൾ പെട്ടെന്ന് നമ്മളോട് പറയണം അസൃഷ്ടിയിലെന്നുണ്ടായിരുന്നു, വാസന ഉണ്ടായിരുന്നു, സംസ്കാരം ഉണ്ടായിരുന്നു, അജ്ഞാനമുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ തെറ്റിദ്ധാരണ മനസ്സിൽ വരും. സൃഷ്ടിയിലെന്തോ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. സർവക്ഷമമായ സർവത്തെയും സൃഷ്ടിക്കാനും സംഹരിക്കാനും എല്ലാം ശേഷിയുള്ള ആ സത്ത് കേവല സദ്രൂപത്തിൽ അവിടെ ഇരുന്നു. ആ സത്രൂപത്തിനെല്ലാം ഉള്ള ശേഷിയുണ്ട്. അവിടെ അത് രണ്ടാകുന്നില്ല, ഒന്നായിരുന്നു കൊണ്ട് തന്നെ ഇവിടെ അത് രണ്ടായി. കാഴ്ചയും കാണുന്നവനും ഒക്കെ ആയി മാറി, മൂന്നായി അല്ലെങ്കിൽ പലതായി. അവിടെ ഇതിനെല്ലാം ഇതിനെയും തൻ്റെ ഉള്ളിൽ ഒതുക്കി വച്ചിരുന്നെങ്കിലും അത് ഏകനായി തന്നെ ഇരുന്നു. അവിടെ രണ്ടാമതൊന്നുമില്ല. അത് ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തർക്കം തൃപ്തിയില്ലെന്നുണ്ടായിരുന്നു, അജ്ഞാനം ഉണ്ടായിരുന്നു, ഇല്ലായിരുന്നു, അസംബന്ധമായ വാദങ്ങളാണ്. ഒന്നിൻ്റെ തന്നെ ഒരു വികാസം പോലെ ആ സുഷുപ്തിയുടെ ഒരു വികാസമാണ് എന്ന് പറയും ജാഗ്രത സ്വപ്നങ്ങൾ. ഇതിനൊക്കെ ഇരിക്കാൻ അവിടെ ഇടമുണ്ടായിരുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലാണെങ്കിൽ അവിടെ ഇടമില്ല. ഇടം ദേശം ദേശശൂന്യമായ ഒന്നാണ്, അവിടെ എങ്ങനെ മറ്റുള്ളതിനിരിക്കാൻ പറ്റും? പക്ഷേ ഇതൊരു അനിർവാച്യമായ രൂപത്തിൽ, നമുക്ക് നിർണയിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഇതെല്ലാം അവിടെയുണ്ട്. അവിടെ നിന്ന് പ്രകടമാകുന്നു. ഇനി പ്രകടമായിരിക്കുന്ന സമയത്തോ ഇപ്പോഴിതെല്ലാം അവിടെയുണ്ട്. ആ അനിർവാച്യമായ രൂപത്തിലിരിക്കുന്നു, വാച്യമായ രൂപത്തിൽ പ്രകടമാകുന്നു. പ്രകടമാകുമ്പോൾ പറയും ഇത് പുസ്തകമാണ്, ഇത് മേശയാണ്, മറ്റൊന്നും പറയാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലൂടെ പറയുന്നത് ഹിരണ്യഗർഭാവസ്ഥ മൃത്യു തേനമ്പിടുത്തിന ഇതം കാര്യം അവിടുത്തെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, തെറ്റിദ്ധാരണ മാറ്റേണ്ട ഒരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് വളരെ മനോഹരമായ ഒരു ഉദാഹരണം ഭാഷകാരൻ പറഞ്ഞു. പിണ്ടാവസ്ഥയാ അമൃത ഘടാതെ ആവൃതാസ്യഹു, എന്താ മണ്ണുരുളെ ഇരുന്നപ്പോൾ മണ്ണിൻ്റെ അകത്ത് മണ്ണിനോടൊപ്പം മണ്ണിൻ്റെ ഉള്ളിൽ പാത്രം ഉണ്ടായിരുന്നു. നമ്മുടെ സങ്കല്പത്തിലൊന്നും ഇല്ലായിരുന്നു, പക്ഷെ അവിടെ ഉണ്ടായിരുന്നു. ഇത് സത്കാര്യമാണ്. അതുപോലെ തന്നെ ഈ സൃഷ്ടിയിലും സംഭവിച്ചിരിക്കുന്നത്, സൃഷ്ടിക്കുന്നത് സംഭവിച്ചിരിക്കുന്നത് തദ്വത്.
2: ഓം നമഃശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ആർട്ട് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ആർട്ട്. ഓം നമഃശിവായ.

യജമാനോ ഹവിർഭീ അഹേളമാനോ വരുണേഹ ബോധ്യുരുഷഗ്നേ സമാന ആയുഃ പ്രമോഷീ വന്നോ അഗ്നേ വരുണസ്യ വിദ്വാൻ ദേവസ്യ ഹേളോ അവായാസി ശിഷ്ടാഃ യജിഷ്ഠോ വന്നീതമശ്വോഷൂചാനോ വിശ്വാദ്വേഷാഗ്നേസി പ്രമോ മുഗ്ധ്യസ്മതേ തത്വന്നോ അഗ്നേ വമോ ഭാവോ തീനേതിഷ്ഠോ അസ്യ ഉഷസോ വ്യുഷ്ടൗ അവായക്ഷ്വനോ വരുണഗ്നേരരാണോ വീഹി മ്രോളീഗഗ്നേ സുഹവോ ന ഏധി മഹീമൂഷു മാതരഗ്നേ സുവ്രതാനാമൃതസ്യ പത്നീമവാസേഹു വേമ തുവിക്ഷ

0: ಯಕ್ಷ್ಯತ ದೇವಾದೇವಾನ್ಯದುಸ್ತಾನ್ಯಸ್ಮಾಚಾಸ್ವಾಚ ಗುರಸ್ವೇಷಿತಶ್ಚಾಹೋತರಸಿ ಭದ್ರವಾಚ್ಯಪ್ರೇಷಿತೋ ಮಾನುಷ ಸೂಕ್ತವಾಕಾಯ ಸೂಕ್ತಾಬ್ರೂಹಿ ಇತಿ ತ್ರಯೋವಿಂಶೋಧ್ಯಾಯಃ.
1: ಓಂ ನಮಃ ಶಿವಾಯ. ಡಿಯರ್ ಲಿಸನರ್ಸ್ ಆಫ್ ಶೈವಂ ಡಾಟ್ ಆರ್ ರೇಡಿಯೋ, ದಿ ಸೈಸ್ ಆಫ್ ಅವರ್ ಆಡಿಯೋ ಕಲೆಕ್ಷನ್ ಕಂಟಿನ್ಯೂಸ್ ಟು ಗ್ರೋ ಡೇ ಬೈ ಡೇ. ವಿ ನೌ ಹೋಸ್ಟ್ ಮೋರ್ ದ್ಯಾನ್ 25,000 ಆಡಿಯೋ ರೆಕಾರ್ಡಿಂಗ್ಸ್. ಇನ್ ಆರ್ಡರ್ ಟು ಮೇಕ್ ದೀಸ್ ಎಕ್ಸ್ಟೆನ್ಸಿವ್ ರಿಸೋರ್ಸಸ್ ಮೋರ್ ಆಕ್ಸೆಸಿಬಲ್ ಅಂಡ್ ಬೆನಿಫಿಷಿಯಲ್ ಟು ಅವರ್ ರೇಡಿಯೋ ಲಿಸ್ನರ್ಸ್, ವಿ ಹ್ಯಾವ್ ರೀಆರ್ಗನೈಸ್ಡ್ ಅವರ್ ಪ್ರೋಗ್ರಾಮ್ ಶೆಡ್ಯೂಲ್. ತಿರುಮುರೈ ಮ್ಯೂಸಿಕ್ ಅಂಡ್ ತಿರುಮುರೈ ಡಿಸ್ಕೋರ್ಸಸ್ ವಿಲ್ ಬಿ ಬ್ರಾಡ್ಕಾಸ್ಟ್ ಆನ್ ತಿರುನೆರಿಯ ತಮಿಳೋಸೆ. Philosophical discourses and Periyapuranam lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. ಓಂ ನಮ ಶಿವಾಯ.
2: ಅದಕ್ಕೆ ಕಾರಣವಾಗಿ ತನ್ಮಾತ್ರ. അങ്ങനെ മൂലപ്രകൃതി വരെ അഞ്ച് തന്മാത്രകൾ, ഭൂതങ്ങളുടെ തന്മാത്രകൾ, അതോടെ ബാഹ്യതത്വസമാപ്തി. ഭൂതതന്മാത്രകളിൽ എത്തിക്കഴിഞ്ഞാൽ ബാഹ്യതത്വങ്ങൾ തീർന്നു, പിന്നെ അഹന്തത്വം. അതിൽ നിന്ന് ബുദ്ധിതത്വം അഥവാ മഹത്തത്വം, അഹന്തത്വം അതിൽ നിന്ന് ബുദ്ധിതത്വം അഥവാ മഹത്തത്വം, അതിനുശേഷം മൂലപ്രകൃതി. മൂലപ്രകൃതിയിൽ അനന്തശക്തി പരാർത്ഥ്യ ശക്തി വിവിധൈവ സൂയതേ സ്വഭാവികി ജ്ഞാനബലക്രിയാച. ഇതാണ് അവരുടെ കണ്ടത്. നന്ദി മനുഷ്യത്വം വെടിഞ്ഞ് നേരിട്ട് ദേവത്വം നേടിയതിങ്ങനെയാണ്. വിശ്വാമിത്രൻ ക്ഷാത്രത്തിൽ നിന്ന് ബ്രാഹ്മണനായത് ഒരേ ജന്മത്തിലാണ്. തൃശങ്കു ക്ഷാത്രത്തിൽ നിന്ന് ചണ്ഡാലനായതും ഒരേ ജന്മത്തിൽ തന്നെയാണ്. അനന്തശക്തിയാണ്. മനസ്സിനെ വിശ്ലേഷണം ചെയ്ത് കാര്യങ്ങളെ അവഗ്രഹിച്ച് ദൃശ്യപ്രപഞ്ചത്തെ മനനം ചെയ്ത് ഇല്ലാതാക്കി അഹന്തത്വത്തിലെത്താൻ കഴിയുമെങ്കിൽ, ഭാവന കൊണ്ട് എത്താൻ കഴിയുമെങ്കിൽ, വാക്ക് ഭാവന കൊണ്ട് എത്താൻ കഴിയുമെങ്കിൽ, കൽപ്പനാവൈഭവം കൊണ്ട് എത്താൻ കഴിയുമെങ്കിൽ, ഇത് കൽപ്പനയാണ്, കൽപ്പന കൊണ്ട് എത്താൻ കഴിയുമെങ്കിൽ ഇതനുഭവിക്കാം. മൂലപ്രകൃതി എല്ലാ ശക്തിയും ഒളിഞ്ഞിരിക്കുക. കുറച്ചു മുമ്പ് എന്നോട് ചോദിച്ച ചോദ്യം ഉൾപ്പെടെ കമ്പ്യൂട്ടറിന്റെ ഒറ്റ മണിക്കൂർ നേരത്തെ ഏകാഗ്രമായി ഭാവന, ഒരു മിനിറ്റ് ഏകാഗ്രമായി ഭാവന ചെയ്യാമെങ്കിൽ ഈ അനന്തശക്തിയുടെ കളികൾ
3: കാണും.
2: മൂലപ്രകൃതിയാണ് ഉള്ളത്, അതിലാണ് ഈ അനന്തശക്തി ഇരിക്കുന്നത്. അത് ബുദ്ധിതത്വമായി വികസിക്കുന്നു, ബുദ്ധിതത്വം അഹന്തത്വമായി വികസിക്കുന്നു, അഹന്തത്വം ദ്രവ്യങ്ങളും പ്രപഞ്ചവുമായി വികസിക്കുന്നു. നേരെ പുറത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് മൂലപ്രകൃതിയിലെത്തിയാൽ ശക്തിയുടെ സ്രോതസ്സായി വിഷയങ്ങളെല്ലാമായി പൊട്ടിപിരിഞ്ഞ് അതിലെല്ലാം തുച്ഛം തുച്ഛമായി ക്ഷണികം ക്ഷണികമായി നമ്മൾ കറങ്ങുന്നതുകൊണ്ടാണ് ഈ ശക്തിയെ നമുക്ക് കാണാൻ പാടില്ലാതെ
3: പോകുന്നത്.
2: അതാ ഞാൻ മാഷോട് ചോദിച്ചേ, നിസ്സാരങ്ങളായ, വളരെ നിസ്സാരങ്ങളായ പ്രതീക്ഷണം, ക്ഷുദ്രങ്ങളായ കാര്യങ്ങളിൽ, വളരെ ക്ഷുദ്രങ്ങളായ കാര്യം നമ്മുടെ ജീവിതം എടുത്താലെങ്കിൽ 90% അവൻ അത് പറഞ്ഞു, അവൾ ഇത് പറഞ്ഞു, ഇവൾ അത് പറഞ്ഞു, ഇത്തരം കാര്യങ്ങൾക്കുള്ള പ്രാധാന്യമാണ്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കി ശരിയാണ്, അതാണ് നമുക്ക് ഈ ശക്തിയെ കുറിച്ച് ബോധമില്ലാതാക്കുന്നത്. ഈ ശക്തി ഒരാളിലുള്ളതല്ല, നമുക്ക് വേറെ വല്ലവരുടെ ഈ ശക്തി കണ്ട് ആരാധിക്കാനല്ലാതെ നമ്മളിലെ ഈ ശക്തി ജ്വലിപ്പിക്കുവാൻ വിധിച്ചിട്ട്. ഇതെല്ലാവരിലും ഒരുപോലുള്ളതാണ്. ഇതിനെ ഈ പ്രക്രിയ അറിയണം. ഇതാണ് നമശിവായിൽ നമുക്ക് കിട്ടുന്ന പ്രക്രിയ. ഈ മന്ത്രം ജപിച്ചാലും കിട്ടുമത്, പക്ഷെ നിങ്ങൾ ജപിച്ചാൽ കിട്ടില്ല. അല്ല, ഞാനത് അഡ്വാൻസ് ആയിട്ട് പറയാണ്, ജപിക്കാതിരിക്കാനല്ല പറയുന്നത്. അത് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ശങ്ക വരും. നിങ്ങൾ ജപിക്കാൻ ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ശങ്കം വരും. സാമി മത്തട്ടി പറഞ്ഞായിരിക്കും. പ്രക്രിയയിലൂടെ ഇതിൽ കണ്ടെത്തുക. അപ്പൊ ഈ ലോകത്ത് കാണുന്ന എല്ലാ ശക്തിയും എന്നിൽ തന്നെ ഉള്ളതാണെന്നും അതിലൊന്നും പുതുമയില്ലെന്നും അറിയുമ്പോൾ ശാന്തിയുണ്ടാവും. അതിനാദ്യം നമ്മളെ പ്രക്രിയ വഴിക്കാണ് പോകുന്നെങ്കിൽ ആദ്യം സ്ഥൂല ശരീരത്തെ പൃഥക്കരിക്കണം. അതിന് സ്വപ്ന ശരീരത്തിലേക്ക് കയറണം, സൂക്ഷ്മ ശരീരത്തിലേക്ക്. അപ്പൊ സ്ഥൂലം സൂക്ഷ്മം കാരണം, ഇത് ഒരു പൃഥക്കരിച്ച് മനസ്സിലാക്കി പിന്നെ കുറെ കൂടെ സ്ഥൂലമായി മനസ്സിലാക്കാനാണെങ്കിൽ അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം, ഇതിനെ പൃഥകരിക്കണം. പൃഥകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കല്പിക്കണം മാത്രം. സങ്കല്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്ന വഴിയിലും എടുക്കുന്ന വഴിയിലും ചെയ്യുന്ന വഴിയിലുമെല്ലാം മറ്റുള്ളവനിൽ സംഭവിക്കുന്നതെല്ലാം സംഭവിക്കുമ്പോൾ നമ്മിൽ അത് രൂപാന്തരപ്പെടുത്തണം. രാവിലെ എഴുന്നേറ്റു ചായ കൊണ്ടുവന്നു പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഒരു ചായ കൊണ്ടുവന്നില്ല, അടുത്ത പരിപാടി ചായ വേണ്ടെന്ന് നോക്കലാം. ആ ചായ വേണ്ട, രണ്ടു തരത്തിലുണ്ട്. പറഞ്ഞപ്പോഴേ കൊണ്ടുവരാത്തതും ഉണ്ട്, ചായ സ്നേഹമായി വേണ്ടെന്ന് പറഞ്ഞ് സ്വസ്ഥമായി ഇറങ്ങിപ്പോകുന്നൊരു വേണ്ടെന്ന് വെച്ചാലും ഒരു സാത്വിക അഹങ്കാരത്തിൽ, സാത്വിക അഹങ്കാരമാണ്, അഹങ്കാരം തന്നെയാണ്. താമസ അഹങ്കാരത്തില് എനിക്ക് ഇന്ന് ചായയും കോപ്പും ഒന്നും വേണ്ട എന്ന് പറഞ്ഞിറങ്ങിപ്പോയി, അത് താമസ അഹങ്കാരത്തിലാണ്. ഇതിനു പകരം ആ ചായ കൊണ്ടുവരുവാൻ ആരോട് ഞാൻ പറഞ്ഞുവോ അയാൾ ഞാനാവുക, പ്രതിപക്ഷ ഭാവന എന്ന് പതഞ്ജലി പറയും. അപ്പൊ നമ്മുടെ ഓരോ ഇന്ദ്രിയത്തെയും ഓരോ ശരീരത്തെയും നമുക്ക് അടർത്താൻ പറ്റും. നമ്മളിൽ അത്രയും ഭാവം മനസ്സിലായി, അടർത്താൻ പറ്റുന്നുള്ളത് സമ്മതമായി. ആ നമ്മളിൽ നമ്മുടെ ശരീരത്തെ അപ്പോൾ അടർത്തുന്നത്, നമ്മളിൽ ഇതേപോലെ പ്രവർത്തിച്ചതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും പ്രവർത്തിക്കാൻ പോകുന്നതുമായ ഇതേ സ്വഭാവമുള്ള ഒരാൾ നമ്മിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ യോജിച്ചപ്പോഴേ താമസിച്ചത്. നമ്മൾ നമുക്ക് പ്രാധാന്യം നൽകുന്നത് കൊണ്ട് മറ്റുള്ളവരോട് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടികള് മറന്നുപോവുകയും നമുക്ക് മറ്റുള്ളവർ ചെയ്യേണ്ടതിന് അമിത പ്രാധാന്യവും നൽകുമ്പോഴാണ് ഈ ആജ്ഞ. സമ്മതമല്ല, ഇല്ലെങ്കിൽ ഈ ആജ്ഞ ഇല്ല. ചായ ഉണ്ടോ? സൗമ്യമായിട്ട് ചായ എടുത്തോണ്ടോ? ഉണ്ടേ ഉല്ലാസം തരും, അത് പറയുന്നതിന് പൊതുക്കും. നമ്മൾ അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഇതേ സമയത്ത് നമ്മളോട് ഇല്ലെന്ന് പറഞ്ഞ് ചായ എടുത്തിട്ടില്ല എടുക്കാം എന്ന് പറഞ്ഞയാൾ ചായ എടുക്കാതെ മറ്റു പണി ചെയ്യുമ്പോൾ നമ്മളുടെ അപ്പുറത്ത് വേറൊരുത്തൻ വന്നാൽ നമുക്കും കൂടെയുള്ള ചായ അന്നേരം എടുക്കും. എന്താ കൊണ്ടിരുന്ന വഴിയിൽ അവന് കൊടുത്തു നമുക്ക് ഒരു ഗ്ലാസ് കുടിക്കാനും പറ്റിയല്ല, കുടിക്കാതിരിക്കാനും പറ്റിയല്ല. ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് നോക്കിയാണ്, ഞാൻ അതിശയോക്തി വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ തല്ലിക്കോളൂ, കോംപ്രമൈസ് ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞിടത്തോളം ശരിയാണോ, ലൈഫില് ശരിയായിട്ട് തോന്നിയിട്ടുണ്ടോ? അവിടെയാണ് ഇത് പ്രതികരിക്കാനുള്ള എളുപ്പം. ആ പ്രതികരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് താഴാൻ തുടങ്ങും, നമ്മൾ തറനിരപ്പിലെത്തും. നമ്മളൊക്കെ ജനിച്ചു കഴിഞ്ഞ് ഈ ആധുനിക വിദ്യാഭ്യാസമൊക്കെ നേടി നമ്മൾ ഈ തറനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിലേക്ക് പോയിട്ടുണ്ട്. എത്ര വലിയവനായാലും താഴെ നിൽക്കുന്ന ഒരുവനോട് മാത്രമേ പ്രകൃതി അനുകൂലിക്കുള്ളൂ. ശരിയാണോന്ന് ആലോചിച്ച് നോക്ക്, ശരിയാണോന്ന് ആലോചിച്ച് നോക്ക്. മറ്റു ചിലപ്പോ പേടിയോ വല്ല ക്ഷുദ്രമായ വല്ലതും കിട്ടാനോ ഒക്കെ വേണ്ടി ചിലപ്പോ ഒരു ബഹുമാനം കാണിച്ചാൽ തന്നെ ഇറങ്ങി പോകും, കാള പോത്ത് എന്നൊക്കെ അകത്ത് പറയുന്നുണ്ടാവും. ശരിയല്ലേ? ശരിക്കും പറയാമോ? അതിനായി ഭിക്ഷയൊക്കെ എടുക്കുന്ന, ഭിക്ഷ എടുക്കുമ്പോ ഈ പ്രതികരണം നടക്കും. ഗൃഹസ്ഥന് പോയി ഭിക്ഷ എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തത്. ഞങ്ങൾക്കൊക്കെ ഭിക്ഷ എടുക്കണം, അത് നിയമമാണ്. തണ്ടണം, തന്റെ പോലെ തന്റെ കുത്തുവാളയത് എന്നാലേ ശരിയാവും. ലേശ അഭിമാനം ബാക്കി നിൽപ്പുണ്ടെങ്കിൽ ഈ സാധനം കടന്നുകൂടില്ല. ജീവിതത്തിൽ ലേശ അഭിമാനം ബാക്കിയുണ്ടെങ്കിൽ ഈ വിവരം കയറുക കുറയണം. എല്ലാം ഈ തണ്ടുന്ന പണിയെല്ലാം, കാരണം ഇത് ഇവിടെ ശിവനത്തിതെങ്ങനെയാണ്, അങ്ങനെ തണ്ടി തിന്നിട്ടാണ്. അതിലെ തമാശയായിട്ടാണെങ്കിൽ ഇവിടെ തണ്ടിയിട്ടാണ് അശനം, തുണിക്ക് പകരം തോലാൻ ഉടുത്തിയിടുവാൻ പണ്ടം പന്നകമാണ് ശിവനെ ചിത്രം വിചിത്രം തവ. ലോകത്തിലെ റെക്കാർഡ് തണ്ടിയാണ് നമ്മുടെ ഏറ്റവും വലിയ ആരാധനാമൂർത്തി. ഭാരതീയ സംസ്കൃതിയുടെ ഒരു മഹത്വം അതാണ്. നമ്മൾ പൂജിക്കുന്നത് ഒരിക്കലും വലിയൊരാളിനെയല്ല, ലോക തണ്ടിയെ. അതുപോലെ തണ്ടിയാണ് ഒന്നിൽ അത് വഴി. ഗൃഹസ്ഥനാകുമ്പോൾ അങ്ങനെ ഇറങ്ങിപ്പോൻ പറ്റില്ലല്ലോ. അതിനുള്ള പ്രക്രിയയുടെ വഴിയാണ് മുമ്പേ പ്രതിപക്ഷ ഭവനം ഒരു വഴി. അപ്പൊ മറ്റേ ആളിൽ നമ്മളെ ആരോപിച്ച് അയാളുടെ വേദനയും യാതനയും, അതുകൊണ്ടാണ് ഗൃഹസ്ഥൻ ആരെങ്കിലും വന്നാൽ ഉടനെ വേദനിച്ചിട്ട് കൊണ്ട കൊടുക്കും. തന്റെ ശീലമുള്ള സന്യാസിക്ക് വികാരമൊന്നും ഉണ്ടാവില്ല. അപ്പുറത്ത് ഒരുത്തം കരഞ്ഞാൽ അവൻ അഭിമാനം കൊണ്ടാ കരയുന്നതെന്ന് ഉറപ്പാണ്. നീ 10 രൂപയ്ക്ക് നിവൃത്തിയില്ല എന്ന് പറഞ്ഞ ഒരുത്തം കരഞ്ഞാൽ നല്ല സന്യാസിയാണ്, അയാൾക്ക് കരച്ചിലൊന്നും വരില്ല. അയാൾ പറഞ്ഞു കൊടുക്കും, ഇന്നടത്ത് ഒരുത്തനുണ്ട്, അവനെ വിളിക്കണ്ട തരുന്ന് പറയും, ഗൃഹസ്ഥനുണ്ട് തരുമെന്ന് പറയും. കാരണം അവന് കരുണ വരും. ഇനി കരുണ വരുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ തെണ്ടിയിട്ടില്ല. അപ്പൊ തനിക്കുള്ളതും അഭിമാനം കൊണ്ടായിരിക്കും. അപ്പൊ കുറച്ച് കൊടുക്കും, കൊടുക്കുന്നതിലും ഒരു കൊടുത്തവൻ എന്നുള്ളത് സ്വൽപ്പമുണ്ടാവും. മറ്റേയാൾക്കില്ല, മറ്റേയാൾക്കില്ലാത്തതിന് കാരണം അയാൾ തെണ്ടിയാണ്. വിശക്കുന്നു പറഞ്ഞൊരുത്തം വന്നാൽ ഒന്നുമില്ലാത്തവൻ എന്താ പറയാ, എന്നെ വേണേ തിന്നോളാൻ പറയും. അത് കൂടുതൽ അവന് പറയാൻ പറ്റില്ലല്ലോ. ആ തലത്തിലാണ് ഇത് രണ്ടും തമ്മിലുള്ളത്. അപ്പൊ ഗൃഹസ്ഥനാകുമ്പോ ഇതിനെ പ്രതികരിക്കുക, എന്റെ പ്രക്രിയയിൽ പ്രതികരിക്കുക. അപ്പൊ അത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം ഇവയെ പ്രതികരിക്കുക. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം ഇവയെ പ്രതികരിക്കുക. പിന്നെ അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം ഇവയെ പൃഥക്കരിക്കുക. ഇങ്ങനെ പൃഥക്കരിച്ച് മനസ്സിലാക്കിയാൽ കുറച്ച് കഴിയുമ്പോൾ അഭിമാനം പോകും. പോയി കഴിഞ്ഞാൽ പൃഥക്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥൂല ശരീരത്തിൽ നമുക്ക് വിശപ്പുണ്ടാവും. ഇപ്പൊ വിശപ്പുണ്ടാകുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായ ബഹളങ്ങളൊക്കെ കാണിക്കും. അപ്പൊ ഈ വിശക്കുന്നത് ആർക്കാണെന്ന് നമ്മൾ നമ്മോട് ചോദിക്കുകയും വിശക്കുന്ന 100,000 പേരെ കാണുകയും ചെയ്യുമ്പോൾ നമ്മൾ അവരിൽ ഒരുത്തനായി തീർന്നു കഴിഞ്ഞാൽ ഈ വിശപ്പ് കുറയും. പണ്ടുകാലത്ത് കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കുമായിരുന്നു, വഴിയിൽ നിന്നൊരു മാമ്പഴം കിട്ടി. അങ്ങയുടെയൊക്കെ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് മാമ്പഴം കിട്ടിയാൽ ഒന്നിൽ വീട്ടിലുള്ള ഏറ്റവും പ്രായം ചെന്ന ആളിന് കൊടുക്കാൻ, മുത്തശ്ശിക്കോ മുത്തശ്ശൻ എന്നൊരു ബന്ധമുണ്ട് പണ്ട്. ഇല്ലെങ്കിൽ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ. ഇപ്പൊ സ്കൂളിൽ പോകുന്ന വഴിക്ക് വഴിയിൽ നിന്ന് വീണ് കിട്ടിയ ഒരു മാമ്പഴം കൈ കിട്ടിയാൽ ജനാർദ്ദനന്റെ പ്രായത്തിലുള്ള ആൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇത് കയ്യിലൊക്കെ തിന്നിയല്ല. കുട്ടികളാരെങ്കിലും തട്ടിപ്പറിച്ച് നിന്നെങ്കിൽ കരഞ്ഞു പോകുന്നെങ്കിൽ അല്ലാതെ ഈ സാധനം സൂക്ഷിച്ച് വെച്ച് വീട്ടിൽ കൊണ്ടുപോയി ഏറ്റവും പ്രായം ചെന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ഏറ്റവും കൊച്ചുകുട്ടികൾക്കോ കൊടുക്കും. ശരിയാണോ? അവിടെ ഈ പൃഥക്കരണമാണ് നടക്കുന്ന സ്ഥൂല ശരീരത്തിന്റെ, അതായത് അന്നമയ കോശത്തിന്റെ. അയാൾ തിന്നുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആഹ്ലാദം, അതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഒരു വലിയ മാറ്റം ഉണ്ട് അറിവിൽ. അയാളുടെ ആ കൊച്ചുകുഞ്ഞിനെ ചെത്തിക്കൊടുത്ത് തീറ്റുമ്പോൾ, ജനാർദ്ദനൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഭക്ഷണം വിളമ്പുകയാണെങ്കിൽ ജനാർദ്ദനന് തന്നതിന്റെ പേരിലല്ല ജനാർദ്ദനൻ വീട്ടിൽ അമ്മയച്ഛനെയൊക്കെ ബഹുമാനിക്കുന്നു. ജനാർദ്ദനേക്കാളത് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടുകാരന് കൊടുത്തതിന്റെ, ജനാർദ്ദനേക്കാളത് ആഗ്രഹിക്കുന്ന അനിയന് കൊടുത്തതിന്റെ, ജനാർദ്ദനേക്കാൾ ആ വസ്തു ആഗ്രഹിക്കുന്ന ചേട്ടന് കൊടുത്തതിലാ സന്തോഷം. എല്ലാ ദേവര പുത്രന്മാരും അപരജനയാ കാത്തിരിക്കുന്നത്. അപരജനെ എടുത്തു നടത്തുന്നതും താലോലിക്കുന്നതും കഞ്ഞി കൊടുക്കുന്നതും ഒക്കെ ഈ ദേവരനാണ്. ഒരളവ് വരെ അച്ഛനോടും അമ്മയോടും ഇല്ലാത്തൊരു ബഹുമാനം ജ്യേഷ്ഠനോടും ചേച്ചിയോടുമൊക്കെ പണ്ട് നിലനിന്നിരുന്നു. ശരിയാണോന്ന്? ചില വീടുകളിലെങ്കിലും ചേച്ചിയെ അമ്മയെന്നും ചേട്ടനെ ചിറ്റപ്പ എന്നും ഒക്കെ വിളിക്കുന്ന വീടുകളുണ്ട്. മൂത്ത ചേച്ചിയെ അങ്ങനെ വിളിക്കും. അതിന്റെ കാരണം എന്താ വെച്ചാൽ അവരാണ് ഈ കൊണ്ടടക്കുന്നതും വളർത്തുന്നതും എല്ലാം. ഒരു പുത്ര നിർവിശേഷമായ സ്നേഹമുണ്ട് അവിടെ. ഇന്ന് ഒരു കുട്ടിയും ആഗ്രഹിക്കുന്നില്ല തനിക്കൊരു അവരജൻ ഉണ്ടാകാൻ. ഉണ്ടായാൽ ആ കുട്ടിയെ കാണുന്നത് ശത്രുവായിട്ടാണ്. ഏത് വീട്ടിലും സമ്പന്നന്റെ ആയാലും ദരിദ്രന്റെ ആയാലും ഒരു സ്നേഹവും മറ്റൊരാൾ പങ്കുവെക്കാൻ ഒരു കുഞ്ഞും ഇഷ്ടപ്പെടുന്നില്ല. അവിടെ തീർന്നു വേദാന്ത അനുഭവം. മനസ്സിലായി? ഈ പ്രക്രിയ നിത്യജീവിതത്തിൽ അനുഷ്ഠിച്ചാണ് അവര് ഈ അനുഭൂതി ഗൃഹസ്ഥ തലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. പൗരാണികർക്ക് ഇത് എളുപ്പമായിരുന്നു. ഒരു ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഇത് അനുഷ്ഠിക്കാൻ കുട്ടികളെ വിടും. കുട്ടികളെ ഒരിക്കലും മത്സരിപ്പിക്കില്ല. അച്ഛനമ്മയെ മത്സരിക്കാൻ ഒരിക്കലും വിടില്ല. നീ അവന് ഗുണമായിരിക്കണം, അവൻ നിനക്ക് ഗുണമായിരിക്കണമെന്ന് പറഞ്ഞുകൊടുത്ത് സ്നേഹിപ്പിച്ച് വളർത്തിക്കൊണ്ടിരിക്കുള്ളൂ. ഇന്ന് നേരെ തിരിച്ചാണ്. ഇന്ന് സഞ്ചയികൾ 10 രൂപ ഇവന്റെ പേര് കൂടുതലിടും, അന്നേരം അച്ഛൻ കൊണ്ടുപോയി മറ്റവന്റെ പേരിൽ 20 രൂപ കൂടുതലിടും. അങ്ങനെ മത്സരിപ്പിച്ചു വരുമ്പോ മിക്കവാറും അവർ തമ്മിലുള്ള സ്നേഹബന്ധമെല്ലാം പോകും. ശരിയാണോന്ന് ആലോചിച്ചോ? വളർച്ച മത്സരത്തിലൂടെയാണെന്ന് പറഞ്ഞു തുടങ്ങി. വളർച്ചകളല്ല, മത്സരത്തിലൂടെയാണ്. കഴിഞ്ഞ 50 കൊല്ലം നിങ്ങൾ ബാങ്കുകാർ പോലും മത്സരിക്കരുത്. ഇപ്പൊ മത്സരിക്കാൻ മേലാതിരത്തെത്തി. കാരണം മത്സരത്തിനൊരു പോയിന്റ് ഉണ്ട്, മാക്സിമം ലിമിറ്റ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോ 9.5% തോന്നുന്നു പലിശ. അത് ഡെപ്പോസിറ്റിന് കൊടുക്കുന്നത്. നിങ്ങളുടെ ബാങ്കിൽ നിന്ന് കൊടുക്കുന്നതിന് ഇപ്പൊ 9.5% തോന്നുന്നു. ഇനി താഴെ ഇൻഷുറൻസ് താത്തി, ഇൻഷുറൻസ് 8.5%. ഇൻഷുറൻസ് ഹൗസിംഗ് ലോണിന് 8.5% ഉള്ളൂ. സ്റ്റേറ്റ് ബാങ്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഒക്കെ 9.5%, 9.75% അല്ലേ? 9.45%. കാരണം മത്സരത്തിന്റെ സന്നിധിയിലെത്തി. ഇനി രക്ഷയില്ല, താഴോട്ട് പോലും നിർത്തിയുള്ളൂ. 2-2.5% വരെയൊക്കെ എത്തുന്നതാണ് ഇപ്പോഴത്തെ രീതി പോയാൽ. ഒരു 2.5-3% വരെ എത്തും. എന്നിട്ട് ലോൺ വല്ലതൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഫ്ലോട്ടിംഗ് റേറ്റിലേ എടുക്കാവും, ഫിക്സഡ് റേറ്റിൽ എടുക്കരുത്. ഫിക്സഡ് റേറ്റിൽ എടുത്തു പോയെങ്കിൽ നമ്മൾ ഫിക്സഡ് റേറ്റ് എന്ന് പറഞ്ഞ എന്നും കൊടുത്തുകൊണ്ടിരിക്കണം. ഫ്ലോട്ടിംഗ് റേറ്റ് ആകുമ്പോൾ താഴുമ്പോൾ കുറയും, കൂടുമ്പോൾ കൂടും. കൂടാൻ ഇനി പോകുന്നൊന്നുമില്ല. ഇവിടെ എത്തി നമ്മൾ. ഇത് മത്സരം കൊണ്ടാണ്. മത്സരം അതിന്റെ ലാസ്റ്റ് പോയിന്റിൽ മൃത്യുവാണ്. ഇത് കണ്ടെത്തി എന്നുള്ളതാണ്, ഈ മനഃശാസ്ത്രം കണ്ടെത്തി എന്നുള്ളതാണ് നമ്മുടെ സംസ്കൃതിയുടെ ഏറ്റവും വലിയ വലിപ്പം. അവരെല്ലാ പ്രക്രിയയിലും മത്സരം ഒഴിവാക്കും. അപ്പൊ ആനന്ദ ശക്തി ഉണരാൻ തുടങ്ങി. നമ്മുടെ ശക്തിയുടെ നല്ലൊരു ഭാഗം ആദ്യം മത്സരിക്കാൻ വേണ്ടി കളയണം, എന്നിട്ട് നേട്ടം ഉണ്ടാവും എന്നാ പറയുന്നത്. കഴിഞ്ഞ 50 കൊല്ലം ഭാരതത്തില് സകല നേതാക്കന്മാരും മത്സരിക്കുകയാണ്. ഇപ്പൊ എല്ലാം തളർന്നു, എല്ലാ നേതാവും ഇപ്പൊ തളർന്നു. നോക്കിയേ കാണാം. പണികളെ നിർബന്ധിച്ചാലും നേതാക്കന്മാർക്ക് പഴയ കുശിലില്ല മത്സരിക്കാൻ. ഉള്ളവല്ലോ ഇനി തന്നാ മതി എന്നാ പറയുന്നത്. പണ്ട് സമരം നടത്തിയവരൊക്കെ പറയുന്നത് നിങ്ങൾ ആർക്ക് വേണേ വിറ്റോ, ഉള്ള ചില്ലറ തന്നാ മതി. തൊഴിലാളി യൂണിയനുകളും യൂണിയൻ നേതാക്കന്മാരും ഒക്കെ ഉണ്ടായിട്ട് പലതും വിൽക്കുമ്പോൾ മിണ്ടാതിരിക്കുകയാണ്. കൊടുക്കുമ്പോൾ ഞങ്ങൾക്കുള്ള പങ്ക് തന്നാ മതി എന്നാ പറയുന്നത്. കാരണം ഇനി മത്സരിക്കാൻ വയ്യ, മത്സരത്തിന്റെ കാലം കഴിഞ്ഞു. ഇപ്പൊ ജനത്തിന് മത്സരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കാരണം അവരെ ഇങ്ങനെ തിളപ്പിച്ച് നിർത്തിയവര് പിൻവാങ്ങി കഴിഞ്ഞപ്പോ ജനത്തിന് മത്സരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സ്വല്പം കൂടെ കഴിയുമ്പോൾ ഈ ജനം ഇവരെ കൈകാര്യം ചെയ്യാൻ തുടങ്ങും. ജീവിക്കണ്ടേ, മത്സരത്തിന്റെ ആശ്രമിച്ചത് അപ്പൊ മത്സരിച്ചല്ല ഇത് പഠിച്ചത്. ഇത് അവർ പഠിപ്പിക്കുന്നത് പൃഥക്കരിച്ചാണ് പോയി. ആ പൃഥക്കരണം മനസ്സിലായി. ഓരോന്നിനെയും പൃഥക്കരിക്കുക. സ്വപ്നത്തിൽ വരുന്ന ശരീരം അതും പൃഥക്കരിക്കുക. നമ്മുടെ ഭാവനയിൽ സ്വപ്നങ്ങളെ നമ്മൾ അപഗ്രഥിച്ച് നോക്കിയാണ് കുറച്ചേരം നമ്മുടെ സ്വപ്നങ്ങളെ അപഗ്രഥിച്ചാൽ മതി. ഏത് സ്വപ്നങ്ങളെ എന്ന് ചോദ്യം വരേണ്ടതുള്ളൂ. ജാഗ്രതത്തിലെ സ്വപ്നങ്ങളെ, അതാണല്ലോ കൂടുതൽ എളുപ്പം. ജാഗ്രതത്തിലുള്ള സ്വപ്നങ്ങളാണല്ലോ ജാഗ്രതത്തിനോടൊപ്പം നിൽക്കുന്നത്. സുഷുപ്തിയിലെ സ്വപ്നത്തെ വിടുക. മതിയല്ലോ, വന്നു കഴിഞ്ഞാൽ അപഗ്രഥിക്കാവല്ലോ. അപഗ്രഥിക്കുമ്പോൾ ഇത് താഴ്ന്നതാണ്. അപ്പോ ആ അപഗ്രഥനം നടത്തുമ്പോൾ ഇത് സൂക്ഷ്മ ശരീരം പൃഥക്കരിക്കാൻ പറ്റും. അങ്ങനെ ഓരോന്നിനെ പൃഥക്കരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും ഇത് അനന്തശക്തി നേടാം. അപ്പൊ അവിടെ മാനവ ശരീര പരമാണുവിൽ അത് പറയുന്നത് ഇയാള് വൃഷധൻ, മനുവിന്റെ പുത്രനാണ്. അയാള് വ്യാഘ്രത്തെ കൊന്ന പശുവിനെ കൊന്ന് ശൂദ്രനായി എന്ന് പറഞ്ഞൊരു കഥയിലൂടെ അത് പഠിപ്പിക്കുന്നു. പുരാണ കഥകൾക്കെല്ലാം ഇങ്ങനെയുള്ള സത്യകളുണ്ട്. എല്ലാം പ്രകൃത്യാപുരാ എന്നാണ് അതിന് പ്രമാണം. അപ്പൊ മാനവ ശരീര പരമാണുവിൽ മാനവശക്തി അഭിഭൂതമാവുകയും ദേവശക്തി ഉദ്ഭൂതമാവുകയും ചെയ്യുന്നതോടെ നന്ദികേശ്വരൻ ദേവതാരൂപമായിരിക്കും. ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ആ ശക്തിയെ ഒന്നിനെ അഭിഭൂതമാക്കുകയും വേറൊന്നിനെ ഉത്ഭൂതമാക്കുകയും ചെയ്യാം. നമ്മൾ അറിയാതെയും അറിഞ്ഞും ഇങ്ങനെ ഉത്ഭൂതമാകുന്നുണ്ട്. സൂവിൽ പോയി നിൽക്കുമ്പോൾ കൊരങ്ങ് കടല നിന്നുമ്പോൾ വീണ്ടും ഇട്ടുകൊടുത്ത് അത് ആ തിന്നുന്ന രീതി കണ്ട് ആസ്വദിച്ച് നമ്മൾ നിൽക്കാറുണ്ട്. മറ്റൊരർത്ഥത്തിൽ അല്പനേരത്തേക്ക് നമ്മളിലുള്ള കുരങ്ങിന്റെ ശക്തി ഉത്ഭൂതമാവുകയും നമ്മുടെ മാനവശക്തി മറന്നുപോവുകയും ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ജീവിതത്തിൽ നമുക്ക് ഏത് ശക്തിയെ വേണമെങ്കിലും അങ്ങനെ ഉത്ഭൂതമാക്കാം. അപ്പം തപശക്തി കൊണ്ട് പരമാണുക്കളിൽ ശക്തി പരിവർത്തനം സാധിച്ചിട്ടാണ് നന്ദി ഇത് സാധിച്ചത്. വാണി കൊണ്ട് ആ ശക്തി പ്രയോഗിച്ച് വസ്തു പരിവർത്തനം സാധിച്ചു നിത്യജപം കൊണ്ട്. അതാണ് ശബ്ദത്തിന്റെ പ്രയോഗം. അതാണ് ഇതെങ്ങനെയാ സാധിക്കുന്നതെന്നാണല്ലോ ചോദ്യം. അതുകൊണ്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വെറുതെ ജപിച്ചാൽ തീർച്ചയായും
3: പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്
2: അത് വേണം. അല്ലെ പിന്നെ ഇത് അങ്ങോട്ട് അകത്തേക്കില്ല. മൈ വേർഡ്സ് ഫ്ലൈ അപ്പ് ഇൻ ദ എയർ, മൈ തോട്ട്സ് ഹിഡൻ ബിലോ, വേർഡ്സ് വിത്തൌട്ട് തോട്ട് നെവർ ടു ഹെവൻ ഗോ. ഷേക്സ്പിയർ. ഇന്ത്യയിൽ മാത്രമല്ല ഇതുണ്ടായത്, ഹാംലെറ്റ്. ഹാംലെറ്റ് രാജകുമാരൻ തന്നെ പറയുന്ന സൂപ്പർ തർജ്ജമയുണ്ട് കുഞ്ഞിക്കുട്ടൻ നമ്പുരാന്റെ. വജസ്സു മേലോട്ടു പറന്നിടുന്നു, വിചാരമോ താഴെ ഉടന്നിടുന്നു, വിചാരമോടുത്തു കലർന്നിടാതെ വജസ്സു പോകാ പരമം പദത്തിൽ എവനങ്ങ് മാറി. അതുകൊണ്ട് അത് സൂപ്പറാന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് അറിയില്ല ഞാൻ നല്ലവണ്ണം തർജ്ജമ ചെയ്ത് സൂപ്പറായി സൂപ്പറായി. അത് ജപിക്കുക എന്ന് പറഞ്ഞാൽ നിരന്തരമായി ജപിക്കുമ്പോൾ ഏകാഗ്രത കിട്ടിയേക്കാം, നിരന്തരമായി ജപിക്കുമ്പോൾ ഏകാഗ്രത പോയേക്കാം. അനുഷ്ഠാന വ്യസനമുള്ള ആളുകൾക്ക് ഏകാഗ്രത പോകും. എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണിക്ക് തന്നെ ഞാൻ ഇത്ര മണിക്കൂർ ജപിക്കുമെന്നും, ജപിച്ചില്ലെങ്കിൽ എന്റെ ഒരു കാര്യവും നടക്കില്ലെന്നും ഒക്കെ തീരുമാനമെടുത്ത് വരുത്തൻ 8 മണിയാവുമ്പോൾ ഒരു ദിവസം മുടങ്ങിയാൽ അവന് വ്യസനം തുടങ്ങി. അങ്ങനെയുള്ളവൻ യാന്ത്രികമായി ജപിക്കാൻ നിർബന്ധിതനാവും. യാന്ത്രികമായി കഴിയുമ്പോൾ ഞാൻ ജപിക്കുന്നവനാണെന്ന് ഒരു അഹന്ത വരും. അപ്പൊ പിന്നെ ഇവൻ എന്ത് ചെയ്യുന്നു വെച്ചുകഴിഞ്ഞാൽ, ഞാൻ ഭാര്യ മക്കളൊക്കെ അപ്പുറത്ത് മരിച്ചു വീണാലും ഇത് കൃത്യസമയത്ത് ചെയ്യും എന്ന് ശക്തിയായി പറയും. അങ്ങനെ ആ അനുഷ്ഠാനം എന്ന് പറയുന്നത് അത്ര യാന്ത്രികമാണ്, യാന്ത്രികമാവും. ഹൃദയം നഷ്ടപ്പെട്ട ഒരനുഷ്ഠാനവും മക്കടമുഷ്ടിയാണ്. അതിന് ബലം കുറയും, ഫലം കുറയും. ഫലവത്താവില്ല എന്നല്ല, ഫലം കുറയും. മറ്റത് പലപ്പോഴും നമുക്ക് രണ്ടെന്തേ ഉള്ളൂ. ഒന്നുകിൽ കുറെ കാലം മക്കടമുഷ്ടിയോടെ ചെയ്യാം, ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക. അതാണ് ഇതിന്റെ അപകടം. ചെയ്യുമ്പോൾ ഈ പ്രക്രിയ മുഴുവൻ പഠിക്കണമെങ്കിൽ അത് വേണം. അപ്പോ ആ രീതിയിൽ പൗരാണികർ ഇത് പുരാണങ്ങളിലൂടെ കഥ പറയുന്നത്. പണ്ട് ഇന്ദ്രന്റെ പദവി ഏറ്റെടുത്ത നഹുഷൻ എന്നൊരാളുണ്ട്. അഗസ്ത്യൻ ശബ്ദം കൊണ്ട് അയാളെ സർപ്പമാക്കി എന്നാണ് കഥ. പുരാണ കഥകളെല്ലാം ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മളൊരാളോട് ഒരു വാക്ക് പറഞ്ഞാൽ അയാളെ സർപ്പമായില്ല, അതുകൊണ്ട് പണ്ട് ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ സ്വാമിമാർക്കാണ് ഏറ്റവും പ്രശ്നമുള്ളത്, ഞങ്ങളാണിത് കുളവാക്കുന്നത്. പഴയ തപസ്വികളായ ആളുകൾ അവരുടെ വാക്ക്, മനസ്സ്, കരചരണങ്ങൾ ഇവ കൊണ്ട് ചെയ്തതൊക്കെ സാധിച്ചതിന്റെ കഥകളായി പുസ്തകങ്ങളെല്ലാം. ഇത് പഠിപ്പിക്കാൻ നിയുക്തരായ ഞങ്ങളാകട്ടെ കരചരണങ്ങളും മനസ്സും ഇത്ര ഉയർന്നവരല്ല. മനസ്സിലാവുമെന്നറിയില്ല. അപ്പൊ പഠിപ്പിക്കാൻ പോകുന്നിടത്ത് നമുക്ക് ഈ അത്ഭുതമൊന്നും കാണിക്കാൻ കഴിയില്ല. അപ്പൊ ഇതൊരു അതിശയോക്തിയിൽ പണ്ടുള്ളവർ പറഞ്ഞതാണെന്നും നമുക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നും ഞങ്ങൾ കുറേശ്ശെ കുറേശ്ശെ കയറ്റി കൊടുക്കും, അല്ലെങ്കിൽ അവർ തിരിച്ച് ഞങ്ങളോട് ചോദിക്കല്ലേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ ഇതിൽ വിശ്വാസമൊന്നുമില്ല. പക്ഷേ ഇതുകൊണ്ട് വേണം കഞ്ഞി കുടിക്കാൻ. മനസ്സിനെ ഇതിനകത്ത് ശക്തമായി നിർത്താൻ ഞങ്ങൾക്കാവില്ല. പക്ഷെ സ്ഥാനം അവരുടേത് ഞങ്ങൾ അലങ്കരിക്കാനും തുടങ്ങി. അവിടെയാണ് ഇതിന്റെയൊക്കെ പൊരുള് നഷ്ടപ്പെട്ടു പോയത്. ശക്തമായ മാനസിക വ്യാപാരങ്ങൾ വേണ്ട മാനസിക പ്രക്രിയയുടെ ലോകമായിരുന്നു മുഴുവൻ. അല്ല, ശരീരത്തിന്റെ ലോകമല്ല. പ്രഭാഷണത്തിന് വരുന്നതിന് മുമ്പ് എനിക്ക് പയ്യന്നൂരോ സ്ഥലത്തോ പോയി ബ്യൂട്ടി പാർലറിൽ കയറി നരച്ച മുടിയൊക്കെ വേണമെങ്കിൽ അല്പം ഡൈ ചെയ്യാം. ഞങ്ങൾ സാമിമാരൊക്കെ എങ്ങനെയാ ചെയ്യാറ്? അല്ലെങ്കിൽ കയറി മുഖമൊക്കെ നല്ലപോലെ എന്തായാലും പറയുന്നത് ഫേഷ്യൽ ചെയ്യും. കഴിഞ്ഞ ആഴ്ചയിൽ അങ്ങനെയാ ചെയ്ത് ഫേഷ്യൽ ചെയ്യാം. കാരണം അത് ഫേഷ്യലൊക്കെ ചെയ്തില്ലെങ്കിൽ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ഒരു തേജസ് കുറവില്ലേ. തേജസ് എന്ന് പറഞ്ഞാൽ ഫേഷ്യൽ ചെയ്യുന്നതാണെന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു വച്ചായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഇതിലൊക്കെയായി താല്പര്യം ജനത്തിന്റെ. പക്ഷെ ഒരു മാനസിക വ്യാപാരമാണെന്നും മനസ്സാണ് ഇതിനകത്തെ പ്രധാന ഘടകമെന്നും മനസ്സിലാണ് ഇതിന്റെ രൂപാന്തരം വരുന്നതെന്നും അത് ഏറ്റവും ഉദാരമായ ഒരു ചരിതം കൊണ്ടാണെന്നും ഒക്കെ പഠിക്കണം. അപ്പൊ തപസ് കൊണ്ട് അതിന്റെ ഉദ്ഭാവനം സാധ്യമാണെന്ന് പഠിക്കണം. ഇതാണ് ദാർശനിക പദം. ഇങ്ങനെയാണ് ഇത് നേടുന്നത്. നേടുന്നത് എങ്ങനെയാണെന്നല്ലേ ചോദ്യം, ഇങ്ങനെ നേടാം. അതുകൊണ്ടാണ് ചില ആളുകൾ വാക്ക് പറയുമ്പോൾ സൂക്ഷിക്കണം അച്ഛനമ്മമാരൊക്കെ പറയും. ഉള്ളൂ ചില സമയത്ത് ചില ആളുകൾ അവരുടെ ഇച്ഛയില്ലാതെ അവരുടെ മാനസിക ഇച്ഛയില്ലാതെ നിങ്ങൾക്ക് അവരെ അതിക്രമിക്കാനാവില്ല. മാഷത് പറ്റിയതാണ് വന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം അയാൾ പറഞ്ഞ നിങ്ങൾക്ക് കിട്ടാത്തതാണ്. അപ്പുറവും കിട്ടും ഇപ്പുറവും കിട്ടും. മാഷുടെ കാസറ്റിന് അയാളുടെ ശബ്ദത്തെ ടേപ്പ് ചെയ്യാൻ അന്നേരാവില്ല. അയാൾ പറഞ്ഞിട്ടാ മാഷോട് പറഞ്ഞു. അയാൾ മാഷോട് പറഞ്ഞിരുന്നു എഴുതിയെടുത്തോളെ, എഴുതിയെടുത്തോളൂ, എന്റെ ശബ്ദം കിട്ടില്ല എന്ന് മാഷോട് വളരെ സൗമ്യമായി അയാൾ പറഞ്ഞത്. പിന്നെയും മാഷ തോന്നി ഏ ഇങ്ങനൊന്നും വരില്ല, ഇതൊക്കെ നമ്മുടെ കാസറ്റ് എത്രയോ പിടിച്ചിട്ടുള്ള പിടിച്ചേക്കാൻ തോന്നി വഞ്ചിതുണ്ട്. ഉദാഹരണത്തിന് ഒരുപാട് ദൂരോട്ട് പോകണ്ട, കാരണം അയാൾ പറഞ്ഞത് അത്രയും രഹസ്യമായതുകൊണ്ടാണ്. അയാളുടെ ശബ്ദത്തിന്റെ മഹത്വം കൊണ്ടല്ല, വ്യക്തിയുടെ മഹത്വം കൊണ്ടല്ല. അയാൾ അത്രയും പറഞ്ഞത് അയാൾക്ക് അയാളുടെ ഗുരുക്കന്മാർ ഉപദേശിച്ച പുറത്തേക്ക് പറയാൻ പാകമാകാത്ത രഹസ്യമാണ്. അതുകൊണ്ടാണ് അത് കിട്ടാവുന്നത്. അതിന്റെ സംജ്ഞ അതിന് പുറകിൽ ഉണ്ടാവും. ഞാൻ പറഞ്ഞത് അതിശക്തിയല്ലോ മാഷ്. മാഷ് മറ്റേ ഇന്ന് പോന്നിരുന്ന കറന്നൂരുണ്ടായിരുന്നുണ്ടോ? ശരിയല്ലേ? നിങ്ങൾ മൂന്നുപേരല്ലേ വന്നെ? നിങ്ങൾ മൂന്നുപേരല്ലേ വന്നെ? ഞാൻ അപ്പുറവും കിട്ടും ഇപ്പുറവും കിട്ടും, അത് കിട്ടില്ല, കിട്ടിയില്ലെങ്കിൽ. കാരണം അത് അത്രയും രഹസ്യമാണ്. ഇപ്പൊ ശാസ്ത്രത്തിൽ ഇങ്ങനെ ചില നിയമങ്ങളുണ്ട്, അതിലൊന്നും നമുക്ക് വിശ്വാസമില്ല. പണ്ടുള്ളവർക്ക് വിശ്വാസം. അവിടെയാണ് നിങ്ങൾ ചോദിക്കാനിരുന്ന ചോദ്യത്തിന്റെ ഉത്തരം. ഇയാളുടെ ചോദ്യം ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നതിന്റെ ഉത്തരം ദൃഷ്ടി, അതുപോലെ തന്നെ ശബ്ദം, ഇവയ്ക്കുള്ള പ്രസക്തിയും ഒക്കെ ഇതാണ്. അത് വളരെ നിഷ്ഠയോടുകൂടി അവർ പോന്നതാണ്. അപ്പൊ നൈരുക്ത പ്രക്രിയ അനുസരിച്ച് ഇനി അതിനെ നിരുക്തം കൊണ്ട് നോക്കാം. നമശിവായ മന്ത്രത്തിന്റെ
4: ഓം നമശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ് 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമശിവായ.
1: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
5: Sada pratyakshamayi irikkunnathine engane avishayam ennu parayan pattum? Adu orikkalum avishayam alla. Adu avishayamanengil ജഗദാന്ത്യം എന്ന് പറയുന്ന ദോഷമാണ് ശാസ്ത്രകാരന്മാർ പറയുന്നത്. പിന്നെ അന്ധകാരം മാത്രം. ഉള്ളിലെ ബോധം സ്ഫുരിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും സങ്കല്പിക്കാൻ കഴിയത്തില്ല. അതിന് ജഗദാന്ത്യം എന്ന് പറയുന്നു. ജഗദാന്ത്യം എന്ന് പറഞ്ഞാൽ ആ സങ്കല്പിക്കാൻ യാതൊരു തരത്തിലുള്ള അനുഭവങ്ങളും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ഒരവസ്ഥ ഉറക്കം പോലെ എന്നേ പറയാൻ പറ്റും. ഉറക്കമൊന്നും പറയാൻ പറ്റത്തില്ല. ഉറക്കത്തിൽ നിന്ന് നമുക്ക് ഉണരാൻ പറ്റും. ആ ഒരവസ്ഥയിൽ നിന്ന് ഇതിനെ ഉണർവില്ല. ഉണരാൻ ഒന്നും ശേഷിക്കത്തില്ല. സർവശൂന്യം എന്ന് പറയുന്ന ഒരു സങ്കല്പം പോലെ സങ്കല്പിക്കാനേ പറ്റൂ, അങ്ങനെ സംഭവിക്കത്തില്ല. അതുപോലെ ഒരു അവസ്ഥയായി പോവും ഈ സ്ഫുരണം ഉണ്ടാകാതിരുന്നാൽ, അഹമനുഭവം ഉണ്ടാകാതിരുന്നാൽ. അതുകൊണ്ട് പ്രത്യേകാത്മാവ് സർവപ്രത്യക്ഷമാണ്, അപരോക്ഷമാണ്. അതുകൊണ്ട് അധ്യാസം ഉണ്ടാകുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നാണ് പറയുന്നത്. അപരോക്ഷത്വച്ച പ്രത്യേകാത്മ പ്രസിദ്ധേഹി ഈ പ്രത്യേകാത്മാവ് അത്യന്തം അപരോക്ഷമാണ്, സർവപ്രത്യക്ഷമാണ്, സദാ പ്രത്യക്ഷമാണ്, ഒരിക്കലും ബാധിക്കാത്ത പ്രത്യക്ഷമാണ്. അതുകൊണ്ട് അധ്യാസം കൂടെ സംഭവിക്കുന്നതിന് ദോഷമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്തോ ഒരു തകരാറുണ്ട്. സംഗതി ഇങ്ങനെയാണ്, ആത്മാവ് പ്രത്യക്ഷമാണ്, ഈശ്വരൻ പ്രത്യക്ഷമാണ്, അങ്ങനെയൊക്കെ ആണെങ്കിലും എന്തോ ഒരു തകരാറ്, എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിരിക്കുന്നു. അതിനാണ് ഇവിടെ പറയുന്നത് മായ, അജ്ഞാനം എന്ന് പറയുന്നു. അങ്ങനെ എന്തോ ഒന്നുകൂടിയുണ്ട്. അതെന്താണ് ആ ഉണ്ടെന്ന് പറയുന്നത്? എന്തോ ഒരു കുഴപ്പമുണ്ടെന്നുള്ള തോന്നൽ. അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടെന്നുള്ള തോന്നലില്ലെങ്കിൽ ഇവിടെ അജ്ഞാനമില്ല, മായയില്ല. എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നിയാൽ വീണ്ടും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലും, രാമായണം മുഴുവൻ വായിച്ചു കഴിഞ്ഞാലും വീണ്ടും സംശയം വരുന്നു, ആരാണ് ഭാര്യ, ആരാണ് ഭർത്താവ്. അതുപോലെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും ഒരു സംശയം വരുന്നു, ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ സ്വാമി ഇവിടെ കുഴപ്പം? ഇത് തന്നെ മായ. ഈ പറയുന്നത് സത്യമാണെങ്കിൽ പിന്നെ ഇവിടെ എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഉണ്ടല്ലോ, ഉണ്ടെങ്കിൽ അത് തന്നെ മായ, ഇല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ യാതും യാതൊന്നും തന്നെ. വീണ്ടും ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാം വേണം, വീണ്ടും മുമ്പിൽ കണ്ണാടി വേണം, ശാസ്ത്രവും മറ്റു കാര്യങ്ങളും എല്ലാം അവിടെ വീണ്ടും ആവശ്യമായി വന്നിരിക്കുന്നു. അല്ല, ഇവിടെ ഒന്നുമില്ല എന്ന പ്രശ്നം തീർന്നിരിക്കുന്നു, എന്നെ സംബന്ധിച്ച് ഇനി പ്രശ്നമൊന്നുമില്ല എന്ന് ബോധ്യമായാൽ പിന്നെ അവിടെ ചോദ്യമില്ല, ഉത്തരമില്ല. അല്ല, വീണ്ടും എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതവിടെ മായയായി. ഇവിടെ അത് വ്യക്തമായി പറയുകയാണ്, അപരോക്ഷത്വ പ്രത്യേകാത്മ പ്രസിദ്ധേ. പ്രത്യേകാത്മ ജ്ഞാനം അത് അപരോക്ഷമാണ്, അത് പ്രത്യക്ഷമാണ്. ആത്മാവ് മാത്രമേ പ്രത്യക്ഷമായിട്ടുള്ളൂ എന്നാണ്, മറ്റൊന്നും ഇവിടെ പ്രത്യക്ഷമല്ല എന്നാണ്. അത് പറഞ്ഞതിന് ശേഷം വീണ്ടും പറയുന്നു, എന്താണ്? നച്ച അയം അസ്ഥി നിയമ പുരോവസ്ഥിത ഏവ വിഷയേ വിഷയാന്തരം അധ്യസിതവ്യം ഇതി. അത് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞല്ലോ മുമ്പിൽ പ്രത്യക്ഷമായി കാണുന്ന ഒന്നിൽ മാത്രമേ മറ്റൊന്നിനെ അധ്യസിക്കാൻ കഴിയത്തുള്ളൂ, ആരോപിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അതും ശരിയല്ല എന്നാണ്. പ്രത്യക്ഷമായ ഒന്നിൽ മാത്രമേ മറ്റൊന്നിനെ ആരോപിക്കാവൂ എന്ന് പറയുന്നത് ശരിയല്ല. നച്ച അയം അസ്ഥി നിയമ, അയം നിയമ നാസ്തി, അങ്ങനെ ഒരു നിയമമില്ല, അസ്ഥി ഇല്ല എന്നാണ്. എന്ത് നിയമം? പുരോവസ്ഥിതേ ഏവ വിഷയെ, മുമ്പിൽ അവസ്ഥിതമായിരിക്കുന്ന പ്രത്യക്ഷമായിരിക്കുന്ന വിഷയെ, വിഷയത്തിൽ വിഷയാന്തരം മറ്റൊരു വിഷയത്തെ അധ്യസിതവ്യം, അധ്യസിക്കേണ്ടതാണ്, അധ്യസിക്കത്തുള്ളൂ എന്ന് ഇതി നിയമ നാസ്തി എന്നൊരു നിയമമില്ല. മുമ്പിൽ പ്രത്യക്ഷമായിരിക്കുന്ന ഒരു വസ്തുവിൽ മാത്രമേ മറ്റൊരു വിഷയത്തെ അധ്യസിക്കത്തുള്ളൂ എന്ന് നിയമമില്ല എന്നാണ്. എന്തുകൊണ്ട്? അപ്രത്യക്ഷേ അപി ഹി ആകാശേ ബാലാഹ തല മലിനതാദി അധ്യസ്യന്തി. അതിനൊരു ഉദാഹരണം പറയുന്നു. മുമ്പിൽ പ്രത്യക്ഷമായിരിക്കുന്ന പുരഹ അവസ്ഥിത, മുമ്പിൽ പ്രത്യക്ഷമായിരിക്കുന്ന വിഷയെ, വിഷയത്തിൽ വിഷയാന്തരം അന്യ വിഷയം അധ്യസ്യതവ്യം, അധ്യസിക്കത്തുള്ളൂ, ഇതി നിയമ നാസ്തി എന്ന് നിയമം ഇല്ല, അങ്ങനെ ഒരു നിയമം ഇല്ല. എന്തുകൊണ്ട്? അപ്രത്യക്ഷേപി ഹി ആകാശേ, ആകാശം അപ്രത്യക്ഷമാണെങ്കിലും. ആകാശം എന്ന് പറയുന്ന എന്തിനെയാണ്? ആകാശം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സ് നമ്മൾ മേളിലോട്ട് നോക്കും, മുകളിലോട്ട് നോക്കും, മേളിൽ കാണുന്നതാണ് ആകാശം എന്നാണ് നമ്മുടെ ധാരണ. ആകാശം എന്ന് പറയുന്നത് മേളിൽ കാണുന്നതല്ല, ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും മേഘവും ഇടിയും മിന്നലും എല്ലാം ഉള്ള ഒരു സ്ഥലമല്ല ആകാശം എന്ന് പറയുന്നത്. ആകാശം എന്ന് പറയുന്നത് ഇടം, അവകാശം എന്നാണ് ആകാശ ശബ്ദത്തിന്റെ അർത്ഥം. അവകാശം എന്ന് വെച്ചാൽ ഇടം, ഇടം എന്ന് പറഞ്ഞാൽ സ്പേസ്. എവിടെയാണോ ഇടമുള്ളത് അത് ആകാശം. അങ്ങനെ ചിന്തിക്കുന്നു ആകാശത്തെ കുറിച്ച്, നമ്മൾ ധരിച്ചിരിക്കുന്ന ആകാശം. ഇടം എവിടെയുണ്ടോ അത് ആകാശമായി. ഇടം എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിനെ മറ്റേതെങ്കിലും ഒരു വസ്തുവിനെ ഉൾക്കൊള്ളുന്ന ഒന്ന്, സർവവസ്തുവിനെയും ഉൾക്കൊള്ളുന്ന ഒന്ന്, സർവ പ്രാപഞ്ചിക വസ്തുക്കളെയും ഉൾക്കൊള്ളുന്ന ഒന്ന്. ഒരു സൂചി നമ്മൾ എടുത്തു വെച്ചാൽ അതിരിക്കുന്നത് ആകാശത്തിലാണ്, പർവ്വതങ്ങൾ ഇരിക്കുന്ന ആകാശത്തിലാണ്, ഈ ഭൂമി ഇരിക്കുന്നത് ആകാശത്തിലാണ്, ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഈ ദൃശ്യപ്രപഞ്ചത്തെ മുഴുവൻ, ദൃശ്യ അദൃശ്യ രൂപത്തിലുള്ള ഈ പ്രപഞ്ചം മുഴുവൻ ഉൾക്കൊണ്ടിരിക്കുന്ന ഇടം സ്പേസ്, അതിനാണ് ആകാശം എന്ന് പറയുന്നത്. ഈ കാണുന്ന ആകാശത്തിനും അപ്പുറമാണ് ആകാശം, ഞാനിരിക്കുന്നതും ആകാശത്തിലാണ്. ആകാശം എന്ന് പറയുന്നത് ഈ ശരീരത്തെ ഉൾക്കൊണ്ട് സ്ഥിതി ചെയ്യുന്നു. ഈ ശരീരത്തിന്റെ ഉള്ളിലും ഈ ശരീരത്തിന്റെ പുറമേയും ആകാശമാണ്. ഈ ഒരു രോമത്തെ ഉൾക്കൊണ്ടിരിക്കുന്നതും ആകാശമാണ്. അങ്ങനെ സർവ്വവ്യാപകമായിരിക്കുന്ന, സർവത്തിന് ഇടം കൊടുത്ത് ധരിക്കുന്ന ഒന്നാണ് ആകാശം. അതിനാണ് ആകാശം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇരിക്കുന്ന ആ സ്ഥലം അതാണ് ആകാശം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആകാശം പ്രത്യക്ഷമല്ലെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? ഒരു വസ്തു പ്രത്യക്ഷമാകണമെങ്കിൽ, ഒരു പദാർത്ഥം, അതിന് നിറം വേണം, അല്ലെങ്കിൽ അത് സ്വയം നിറമായിരിക്കണം, എന്നാലേ അത് പ്രത്യക്ഷമാകത്തുള്ളൂ. അതിനൊരു ആകൃതി വേണം, നിറം വേണം, ഇതെല്ലാം ഉണ്ടായാലേ അത് പ്രത്യക്ഷമാകത്തുള്ളൂ. ആകാശത്തിന് നിറമില്ല. ഈ നമ്മുടെ ഈ മുമ്പിൽ കാണുന്ന ഈ സ്പേസ്, ഈ ഇട, അത് വെളുത്തതാണോ ചുവന്നതാണോ കറുത്തതാണോ ഏതെങ്കിലും തരത്തിൽ നമുക്ക് അത് അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല. നമ്മളിങ്ങനെ മേളിലോട്ട് നോക്കുമ്പോൾ ഒരു വെളുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അത് പ്രകാശത്തിന്റെ വെളുപ്പാണ്, ആകാശത്തിന്റെ വെളുപ്പല്ല. പ്രകാശത്തെ ഉൾക്കൊണ്ടിരിക്കുന്നത് ആകാശമാണ്. അതുകൊണ്ട് നമ്മൾ ആകാശം എന്ന് പറഞ്ഞ് സാധാരണ രീതിയിൽ നമ്മൾ ധരിക്കുന്ന എന്തിനാണ്? പ്രകാശത്തെയാണ് ആകാശം എന്ന് പറയുന്നത്. ഇരുട്ടത്ത് നോക്കി ആകാശത്തെ കാണുന്നില്ല, വെളിച്ചത്ത് നോക്കിയാൽ ആകാശം കാണും. എന്തുകൊണ്ട്? വെളിച്ചത്ത് നോക്കിയാൽ കാണുന്നത് ആകാശത്തെയല്ല, വെളിച്ചത്തെയാണ്. സൂര്യന്റെ പ്രകാശം ഈ പറയുന്ന സ്പേസിൽ വ്യാപിച്ചിരിക്കുന്നതുകൊണ്ട് ആ സൂര്യപ്രകാശത്തെ കണ്ടിട്ട് നമ്മൾ ആകാശം ഒന്ന് ധരിക്കുകയാണ്. അതുകൊണ്ട് ആകാശം നമുക്ക് പ്രത്യക്ഷമല്ല. വെളുത്തത് കാണുന്നത് ആകാശമല്ല, പ്രകാശമാണ്. പ്രകാശത്തെയല്ല അവിടെ ആകാശം എന്ന് പറയുന്നത്, പ്രകാശത്തെയും ഉൾക്കൊണ്ടിരിക്കുന്ന ഒന്ന്, പ്രകാശത്തിന് ഇടം കൊടുക്കുന്ന ആ ഇടം അതാണ്. അതിനെ എങ്ങനെ നമുക്ക് കാണാൻ പറ്റും? അത് കാണാൻ പറ്റുന്നില്ല എന്നാണ്. പ്രകാശത്തിന്റെ സഹായത്തോടുകൂടി അതിനെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആകാശം അപ്രത്യക്ഷമാണ് എന്നാണ്. അപ്രത്യക്ഷമായിരിക്കുന്ന ആകാശത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബാലാഹ ആകാശേ അപ്രത്യക്ഷേ അപി. ആകാശം അപ്രത്യക്ഷമാണെങ്കിലും ബാലാഹ, ബാലൻ എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർ, കുട്ടികളെന്നുള്ള അർത്ഥമല്ല, ചിന്തിക്കാത്തവർ, അവിവേകികൾ എന്നുള്ള അർത്ഥത്തിലാണ് ബാലൻ എന്ന് പറയുന്നത്. ബാലന്മാർക്ക്, കുട്ടികൾക്ക് എന്താണ് ധർമ്മ അധർമ്മ വിവേകമില്ല, അതായത് തെറ്റും ശരി അവർക്കറിയത്തില്ല. അതുകൊണ്ട് അവരെ, കുട്ടികളെ നമ്മൾ അവിവേകികളെ കുട്ടികളോട് ഉപമിക്കുന്നു. അപ്പൊ സാധാരണ മനുഷ്യരെ നിർത്തും ഇവിടെ ബാലന്മാരെന്ന് പറഞ്ഞാൽ. അവിവേകികൾ, പാമരന്മാർ, ചിന്തിക്കാത്തവർ, എന്ത് ചെയ്യുന്നു? തല മലിനതാദി. തലം എന്ന് വെച്ചാൽ പ്രതലം. മുകളിലേക്ക് നോക്കിയിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? ആകാശം എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഒരു പ്രതലത്തെ നമ്മൾ കാണുന്നുണ്ട്. ഒരു വലിയൊരു വാർപ്പെടുത്ത് കമഴ്ത്തിയതുപോലെ മേലോട്ട് നോക്കാൻ കാണുന്നുണ്ട്, ഒരു തലം കാണുന്നുണ്ട്. എന്നിട്ട് പറയുന്നു എന്താണ്? ആ സ്ഥലം അവിടെ സൂര്യൻ നിൽക്കുന്നു, ചന്ദ്രൻ നിൽക്കുന്നു എന്നൊക്കെ സാധാരണ മനുഷ്യൻ സങ്കല്പിക്കുന്നു. കാരണം സൂര്യനും ചന്ദ്രനും നിൽക്കുന്നതിനുള്ള ഒരു അർദ്ധവൃത്താകാരത്തിലുള്ള ഒരു സ്ഥലം നമ്മൾ മേൽ കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥലം അവിടെ ഇല്ല, അനന്തമായ ഒരിടമാണ്, ശൂന്യതയാണ്. പക്ഷെ അവിടെയും നമ്മൾ ഭൂമിയിൽ നിന്നുകൊണ്ട് മേലോട്ട് നോക്കിയിട്ട് അവിടെ ഒരു തലത്തെ കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തലത്തിൽ ഇതെല്ലാം നിലനിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. വാസ്തവത്തിൽ അവിടെ ഒരു തലമില്ല, ഇല്ലെങ്കിലും അങ്ങനെ ഒരു പ്രതലം ഉള്ളതായി നമ്മൾ കൽപ്പിക്കുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഈ അന്തരീക്ഷം പൊടി പടലം കൊണ്ട് മൂടിയിരിക്കുമ്പോൾ നമ്മൾ പറയുന്നു ആകാശത്തിൽ പൊടി എന്ന് പറയുന്നു. ആകാശത്തിൽ പൊടി നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു, കൽപ്പിക്കുന്നു. ആകാശത്തിൽ നീല നിറമെന്ന് കൽപ്പിക്കുന്നു. ഇതൊന്നും ആകാശത്തിന്റേതല്ല, ഇതെല്ലാം ഈ ഈ നിൽക്കുന്ന സ്പേസിലുള്ള മറ്റേതെങ്കിലും വസ്തുക്കളുടേതായിരിക്കും നമ്മൾ പറയുന്നതെല്ലാം. നീല നിറമെന്ന് പറയുന്നത് ഒരിക്കലും ആകാശത്തിന്റേതല്ല. ആകാശത്തിൽ നിറഞ്ഞിരിക്കുന്ന പ്രകാശത്തിന്റെയോ പ്രകാശ തരംഗങ്ങളുടെയോ അല്ലെങ്കിൽ ആകാശത്തിൽ നിറഞ്ഞിരിക്കുന്ന മറ്റ് സൂക്ഷ്മ കണികകൾ ഭൗതിക പദാർത്ഥങ്ങളുടെയോ ആയിരിക്കും ഈ നിറങ്ങളെന്ന് പറയുന്നത്. പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? രൂപരഹിതമായ നിറമില്ലാത്ത ആകാശത്തിന്റേതാണെന്ന് നമ്മൾ കൽപ്പിക്കുന്നു എന്നാണ്. ആകാശത്തിൽ കാണുന്ന നീല നിറം ആകാശത്തിന്റേതല്ല ഒരിക്കലും. അവിടെയുള്ള സൂക്ഷ്മ തന്മാത്രകളിൽ പ്രകാശം കൊണ്ട് നമുക്ക് അനുഭവപ്പെടുന്നതാണ്. പക്ഷെ അതിന് ആകാശത്തിന്റേതാണെന്ന് നമ്മൾ ധരിച്ചു പോകും. പറയുന്നത് എന്ത്? വാസ്തവത്തിൽ ആകാശം അപ്രത്യക്ഷമാണ്, എന്നാലും ഈ നിറവും മറ്റും കണ്ടിട്ട് അത് ആകാശത്തിന്റേതാണെന്ന് കരുതിയും ആകാശം പ്രത്യക്ഷമാണെന്ന് കരുതുകയും ചെയ്യുന്നു. അപ്പൊ പ്രത്യക്ഷമല്ലാത്ത ആകാശത്തിനും എന്ത് ചെയ്യുന്നു? നമുക്ക് ഭ്രമമുണ്ടാകുന്നു. ആകാശത്തിന് നിറമുണ്ട്, ആകാശത്തിന് അഴുക്കുണ്ട്, ആകാശത്തിൽ ചന്ദ്രൻ ഇരിക്കുന്നു, സൂര്യൻ ഇരിക്കുന്നു, ആകാശത്തിൽ മേഘം നിൽക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് മേഘം ആകാശത്തിന്റേതാണെന്ന് കരുതുന്നു. മേഘം ആകാശത്തിന്റേതല്ല, പക്ഷെ മേഘം ആകാശത്തിന്റേതാണെന്ന് കരുതുന്നിടത്ത് ഭ്രമമാണ്. മേഘം ഒരിക്കലും ആകാശത്തിന്റേതല്ല. അതുപോലെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഓരോന്നും അവിടെ ആരോപിക്കുന്നു. മറ്റുള്ള വസ്തുക്കളുടെ എല്ലാം സംസർഗത്തെ, താതാത്മ്യത്തെ നമ്മൾ ആകാശത്തോട് ആരോപിച്ചിട്ട് ആകാശത്തിൽ അതെല്ലാം ഉണ്ടെന്ന് ബാലന്മാർ കൽപ്പിക്കുന്നു, അവിവേകികൾ കൽപ്പിക്കുന്നു. ആകാശം പ്രത്യക്ഷമല്ല. അപ്പൊ പ്രത്യക്ഷമല്ലാത്ത ഒരു വസ്തുവിനും അധ്യാസം സംഭവിക്കാം എന്നാണ്. ആദ്യം ആത്മാവ് പ്രത്യക്ഷമാണ്, അതുകൊണ്ട് അവിടെ അധ്യാസം സംഭവിക്കുന്നതിന് ദോഷമില്ല എന്ന് പറഞ്ഞു. ഇനി പ്രത്യക്ഷമല്ല എന്ന് പറയുകയാണെങ്കിലും ആത്മാവ് പ്രത്യക്ഷമല്ല എന്ന് വാദിക്കുന്നവരും ഉണ്ട്. നൈയായികന്മാരും മറ്റും ആത്മാവിനെ പ്രത്യക്ഷമായി സ്വീകരിക്കുന്നുണ്ട്. അവരെ കൂടി സമാധാനപ്പെടുത്താൻ വേണ്ടി പറയുകയാണ്, അധ്യാസം സംഭവിക്കുന്നതിന് അധിഷ്ഠാനം പ്രത്യക്ഷമാകണമെന്നില്ല എന്നാണ്. ആകാശം പ്രത്യക്ഷമല്ല എന്ന് നമ്മളിപ്പോ പറഞ്ഞെങ്കിലും ആകാശം പ്രത്യക്ഷമാണ് എന്നും അദ്വൈതത്തിൽ അഭിപ്രായമുണ്ട്. ആകാശം പ്രത്യക്ഷമാണെന്ന് വാദിക്കുന്ന അദ്വൈതികളുമുണ്ട്. സർവജ്ഞാത്മമിനി ബ്രഹ്മസൂത്രത്തിന്റെ ആശയത്തെ ഒരു ഗ്രന്ഥമായി എഴുതിയയാളാണ് സർവജ്ഞാത്മമിനി. സംക്ഷേപ ശാരീരികം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിൽ ആകാശം പ്രത്യക്ഷമാണെന്ന് സമർത്ഥിക്കുന്നുണ്ട്. ആകാശവും പ്രത്യക്ഷമാകാമെന്നുള്ളതാണ്. ആലോകം, അതായത് പ്രകാശത്തിന്റെ സഹായത്തോടുകൂടി ആകാശം പ്രത്യക്ഷമാകുന്നു. അത് സാക്ഷിഭാസ്യമാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം അതിനെ പ്രകാശിപ്പിക്കുന്നുണ്ട് എന്നൊരു പക്ഷമാണ്. അതിന് മധുസൂദന സരസ്വതി അദ്വൈത സിദ്ധിയും മറ്റും എഴുതിയിട്ടുണ്ട്. മധുസൂദന സരസ്വതി അതിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. മധുസൂദന സരസ്വതിയുടെ വ്യാഖ്യാനത്തിൽ അതിനെ സമർത്ഥിക്കുന്നുണ്ട്, ആകാശം പ്രത്യക്ഷമാണ്. ആകാശം പ്രത്യക്ഷമാണെന്ന് പറഞ്ഞാലും അദ്വൈത സിദ്ധാന്തത്തിന് ഭംഗമില്ല. അതുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം, പ്രത്യക്ഷം അധിഷ്ഠാനം പ്രത്യക്ഷമാകുന്നിടത്ത് തന്നെയാണ് സർവ്വ ആരോപണങ്ങളും നടക്കുന്നത്, സർവ്വഭ്രമവും നടക്കുന്നത് എന്ന് പറയാം. അതുകൊണ്ട് ഏത് അദ്വൈത സിദ്ധാന്തത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏതിനെയും സമർത്ഥിക്കുന്നതിനും നിഷേധിക്കുന്നതിനും പ്രയാസമുള്ള കാര്യമല്ല. ബ്രഹ്മസൂത്രത്തിൽ തന്നെ നമ്മൾ മുമ്പോട്ട് ചെല്ലുമ്പോൾ പഠിക്കും, ഭാഷ്യകാരൻ തന്നെ പറയും, ഈ ലോകത്തിൽ എന്തെല്ലാം സിദ്ധാന്തങ്ങളുണ്ടോ, അതായത് പരിണാമവാദം. ഇപ്പൊ നമ്മൾ പറയുന്നത് വിവർത്തവാദമാണ്, വിവർത്ത ചിന്തയാണ്. ഇനി പരിണാമവാദമോ ആരംഭവാദമോ ഇങ്ങനെയുള്ള ഏതെല്ലാം ചിന്തകളുണ്ടോ ഇതെല്ലാം ഞങ്ങൾക്ക് അദ്വൈതത്തിൽ അന്തർഭവിപ്പിക്കുന്നതിന് യാതൊരു പ്രയാസമുണ്ട്. ഇതിനെല്ലാം അംഗീകരിച്ചാലും അദ്വൈതത്തിന് യാതൊരു ഹാനിയും സംഭവിക്കത്തില്ലെന്നാണ്. എല്ലാ വാദങ്ങളെയും സ്വീകരിക്കാം. സാംഖ്യന്മാർ പറയുന്ന പരിണാമവാദത്തെയോ നൈയായികന്മാർ പറയുന്ന ആരംഭവാദത്തെയോ ഇനി ബൗദ്ധന്മാരിൽ തന്നെ ശൂന്യവാദികളും ക്ഷണിക വിജ്ഞാനവാദികളും പറയുന്ന ഓരോരോ സിദ്ധാന്തങ്ങളെയോ ഏത് സിദ്ധാന്തങ്ങളെ സ്വീകരിച്ചാലും ദ്വൈതത്തെയോ വിശിഷ്ടാദ്വൈതത്തെയോ ഏത് സിദ്ധാന്തത്തെ സ്വീകരിച്ചു കഴിഞ്ഞാലും അദ്വൈത ചിന്തയ്ക്ക് യാതൊരു ഹാനിയും വരുന്നില്ല എന്നാണ്. അതിനെല്ലാം അദ്വൈതത്തിൽ സമാവേശിപ്പിക്കാൻ കഴിയും, അദ്വൈത ചിന്തയ്ക്ക് അടിസ്ഥാനപരമായ യാതൊരു കോട്ടവും തട്ടാതെ എന്നാണ്. അതുകൊണ്ട് ഈ എല്ലാ സിദ്ധാന്തങ്ങളെയും അംഗീകരിക്കുന്നതിന് യാതൊരു പ്രയാസവും ഇല്ല എന്നാണ് ഇവിടെ ആചാര്യസ്വാമികൾ തന്നെ ഈ ബ്രഹ്മസൂത്ര ഭാഷയത്തിൽ ഒരിടത്ത് പറയും. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്, ഇനി ആകാശം പ്രത്യക്ഷമാണ് എന്ന് സ്വീകരിച്ചാലും അതുകൊണ്ട് ദോഷമൊന്നുമില്ല. അത് എല്ലാ ചിന്തകളെയും സമന്വയിപ്പിക്കത്തക്ക തരത്തിൽ ഈ അദ്വൈത ചിന്ത അത്രമാത്രം വികാസം പ്രാപിച്ചിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് നിഷേധിച്ചു.

തരത്തിലുള്ള വിരോധമില്ല. അനുഭവം കൊണ്ടോ വ്യവഹാരം കൊണ്ടോ യാതൊരു തരത്തിലുള്ള വിരോധമില്ല. എന്താണ്? പ്രത്യേകാത്മനി അനാത്മാധ്യാസ. പ്രത്യേകാത്മാവിൽ അനാത്മാക്കളെ അധ്യസിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള വിരോധമില്ല. അതിൽ യാതൊരു വിരോധവും ആശങ്കിക്കേണ്ട, സംശയിക്കേണ്ട, യാതൊരു വിരോധവും അവിടെയില്ല എന്നാണ് സ്പഷ്ടമായി പറയുകയാണ്. തം ഏതം ഏവം ലക്ഷണം അധ്യാസം പണ്ഡിതാഹ അവിദ്യേതി മന്യന്തി. ഈ പറഞ്ഞതായ ഏവം ലക്ഷണം, ഈ പറഞ്ഞതായ ലക്ഷണത്തോടുകൂടിയ, ഈ പറഞ്ഞ രൂപത്തോടുകൂടിയ അധ്യാസം, തം അധ്യാസം, ഈ അധ്യാസത്തെ പണ്ഡിതാഹ അറിവുള്ളവർ അവിദ്യ ഇതി മന്യന്തി, അവിദ്യ എന്ന് കരുതുന്നു. അധ്യാസം സമം അവിദ്യ എന്ന് പറയുന്നു. അതും അദ്വൈതത്തിൽ രണ്ട് പക്ഷമുണ്ട്, രണ്ടു തരത്തിലുള്ള ചിന്തയുണ്ട്. അധ്യാസം തന്നെ അവിദ്യ എന്ന് പറയുന്ന ഒരു പക്ഷം, അധ്യാസം അവിദ്യ കാര്യമാണെന്ന് പറയുന്ന വേറൊരു പക്ഷം. രണ്ടു രീതിയിലും സ്വീകരിക്കാം. വാർത്തികകാരനെ അനുകൂലിക്കുന്നവർ പറയുന്നു അധ്യാസം തന്നെ അവിദ്യ, രണ്ടും രണ്ടല്ല എന്നാണ്. മറ്റു വിവരണകാരനെ അനുകൂലിക്കുന്നവർ പറയുന്നു അധ്യാസ കാര്യമാണ് അവിദ്യ എന്നാണ്. രണ്ടു പക്ഷമുണ്ട്, രണ്ട് സ്വീകരിച്ചാലും കുഴപ്പമൊന്നുമില്ല, അദ്വൈത സിദ്ധാന്തത്തിന് ഹാനിയില്ല. അതെല്ലാം പ്രക്രിയാഭേദം എന്ന് പറയും. ഈ അധ്യാസത്തെ എന്ത് പറയുന്നു? അവിദ്യ എന്ന് കരുതുന്നു. തത് വിവേകേനച വസ്തുസ്വരൂപ അവധാരണം വിദ്യമാഹു. അപ്പോൾ ആദ്യം അവിദ്യയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ വിദ്യയെക്കുറിച്ച് പറയുകയാണ്. അത് ഈ ശാസ്ത്രത്തിന്റെ ഒരു രീതിയാണ്. കാരണം നമുക്ക് വേണ്ടത് വിദ്യയാണ്, പക്ഷെ ആദ്യം വിദ്യയല്ല ഉപദേശിക്കുന്ന, അവിദ്യയാണ്. വേണ്ടത് ആദ്യം ഉപദേശിക്കത്തില്ല. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന് ആദ്യം നമ്മളെ മനസ്സിലാക്കി തരിക, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് തരിക. അതാണ് കാരണം നമ്മളുള്ള നമുക്ക് പരിചയമുള്ളത് എന്താണ്? വിദ്യയല്ല, പിന്നെയോ അവിദ്യ. അതുകൊണ്ട് അവിദ്യയെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് എളുപ്പം പിടികിട്ടും. ആദ്യം വിദ്യയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ക്ലാസ്സിലിരിക്കാൻ ആൾ കാണത്തില്ല. കാരണം നമുക്ക് പരിചയമില്ലാത്ത ഒരു കാര്യമാണ്. നമുക്ക് പരിചയമുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനത്തെക്കുറിച്ചാണ് ഇതുവരെ വിശദീകരിച്ചത്, അധ്യാസത്തെക്കുറിച്ച്. എന്തുകൊണ്ട് അത്രയും വിശദീകരിച്ചു? നമുക്കത് അനുഭവമുള്ള കാര്യമാണ്. അല്ല, വിദ്യയെക്കുറിച്ച് ആദ്യം പറഞ്ഞാൽ പറയുന്നത് നടപ്പില്ലാത്ത ഒരു കാര്യമാണ് പറയുന്നത്. ഇതിനുവേണ്ടി നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല. കാരണം നടപ്പുള്ള കാര്യം നമ്മുടെ കൈവശമുണ്ട്, നമ്മുടെ കയ്യിലുണ്ടത്. നമ്മുടെ കയ്യിൽ ഇത്രയും വിലപ്പെട്ട കാര്യം ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല എന്ന് പറയും. ഒരു ദിവസം വരും, പിറ്റേ ദിവസം വരത്തില്ല. നടപ്പില്ലാത്ത കാര്യങ്ങളാണെന്ന് പറയും. ഇത് അറിയാം. ഈ മനഃശാസ്ത്രം പരിചയമുള്ളത് കൊണ്ട് എന്ത് ചെയ്തു? ഇതുവരെ ഇത്രയും ദീർഘമായി വിശദീകരിച്ചത് മുഴുവൻ എന്തിനെ കുറിച്ചാണ്? അവിദ്യയെക്കുറിച്ചാണ് ആണ് പറയുന്നത്. ഇവിടെ എന്താണ്? തദ്വിവേകേന വസ്തുസ്വരൂപ അവധാരണം. തദ്വിവേകേന, അതിനെ വേർതിരിച്ച്, ആ വിദ്യയിൽ നിന്നും ആത്മാവിനെ വേർതിരിച്ച്, അനാത്മാവിൽ നിന്നും ആത്മാവിനെ വേർതിരിച്ച് വസ്തുസ്വരൂപ അവധാരണം, വസ്തുസ്വരൂപത്തെ നിശ്ചയിക്കുക. ആത്മവസ്തു, താൻ ആത്മവസ്തുവാണ്, അഹം ബ്രഹ്മാസ്മി, ഞാൻ ആ ബ്രഹ്മമാകുന്നു എന്ന് ഉള്ള അവധാരണം, നിശ്ചയം. വസ്തു എന്ന് പറയുന്നത് ഇവിടെ പരമാത്മവസ്തു. ആ പരമാത്മവസ്തുവിന്റെ നിശ്ചയം, അതിനെ വിദ്യ ആഹു, അതിനെ വിദ്യ എന്ന് പറയുന്നു. നിശ്ചയമാണ് വിദ്യ, നിശ്ചയാത്മികമായ അറിവ്, അതാണ് വിദ്യ. താൻ പരമാത്മാവ് തന്നെ, ആത്മവസ്തു തന്നെ എന്നുള്ള ആ നിശ്ചയം, അതാണ് വിദ്യ എന്ന് പറയുന്നു. അതിന് വിദ്യ എന്ന് പറയുന്നു എന്നാണ്. മറ്റത് അവിദ്യ എന്ന് പറയുന്നു. അതിന് മുമ്പ് വരുന്ന എല്ലാ അറിവുകളും അവിദ്യ. അവിദ്യ നമുക്ക് പരിചയമുള്ളത് കൊണ്ട് ആദ്യം അവിദ്യയെക്കുറിച്ച് വിശദീകരിക്കുന്നു. അപ്പൊ നമ്മളതെല്ലാം സമ്മതിക്കുന്നു. നമുക്ക് പിന്നീട് വിപ്രതിപത്തി വരുന്നത് വിദ്യയിലാണ്, കാരണം അത് നമുക്ക് പരിചയമില്ലാത്തതാണ്. അതുകൊണ്ട് അതിന് അവസാനം പറയുന്നു. അപ്പോൾ അവിദ്യയിലൂടെ സഞ്ചരിച്ച് വിദ്യയിൽ എത്തിച്ചേർന്ന് വിദ്യയെ അറിയുക, അതിന് വിദ്യ എന്ന് പറയുന്നു. ഇതിനാണ് ആത്മവിദ്യ എന്ന് പറയുന്നത്. വസ്തുസ്വരൂപ അവധാരണം, പരമാത്മവസ്തു സത്യമാണ്, അത് താനാണ് എന്നറിയുന്നു. സത്യമാണെന്ന് അറിഞ്ഞാലും പോരാ, ആത്മനിഷ്ഠമായി അതിനറിയുന്നു. ആ പരമാത്മവസ്തു താൻ തന്നെ എന്നറിയുന്നു. അതറിയുന്നതാണ് വിദ്യ എന്ന് പറയുന്നത്, അതിനെ വിദ്യ എന്ന് പറയുന്നു. തത്ര ഏവം സതി, കാര്യം ഇങ്ങനെ ഇരിക്കേ, ഏവം സതി ഇപ്രകാരമായിരിക്കേ, തത്ര അസ്മിൻ വിഷയേ. അതായത് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആത്മ അനാത്മ എന്ന് പറയുന്ന ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്. ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ആശയങ്ങൾ ഇങ്ങനെയായിരിക്കേ, അതായത് സത്യവും അനർത്ഥവും തമ്മിലുള്ള ഒരു മിഥുനീകരണം ഇവിടെ സംഭവിച്ചു. അത് നമ്മൾ അധ്യാസം, അതിന്റെ ഫലമായി അധ്യാസം ഉണ്ടായി. ആ അധ്യാസമാണ് നമ്മളെ

0: ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്ന് മനസ്സിലാക്കിയിരിക്കെ, എത്ര യത് അധ്യാസ തത്കൃതേന ദോഷേണ ഗുണേന വാ അണുമാത്രേണാവി സ ന സമ്പദ്യതേ സമ്പദ്യതേ എന്ന് തത്രയും ശരി. ഇങ്ങനെ ഇരിക്കെ എത്ര ഇത് അധ്യാസം, അതായത് അധ്യാസത്തെ നമ്മൾ ഇപ്പൊ അംഗീകരിച്ചിരിക്കെ എന്നർത്ഥം. ഇതുവരെയുള്ള ചർച്ചയിൽ നിന്ന് അധ്യാസം ഒന്ന് ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടു. അധ്യാസത്തിന് ആധാരമായി ആത്മവസ്തു ഉണ്ടെന്നുള്ളതും ബോധ്യപ്പെട്ടു. യദധ്യാസ എത്ര യദധ്യാസം, എവിടെയാണോ ഈ അധ്യാസം സംഭവിക്കുന്നത് പരമാത്മവസ്തുവിൽ, തത്കൃതേന ദോഷേണ ഗുണേനവാ, ഈ അധ്യാസം കൊണ്ട് സംഭവിക്കുന്നത് ദോഷമായിക്കൊള്ളട്ടെ ഗുണമായിക്കൊള്ളട്ടെ, അധ്യാസം കൊണ്ട് സംഭവിക്കുന്നത് ബന്ധനമായിക്കൊള്ളട്ടെ മുക്തി ആയിക്കൊള്ളട്ടെ എന്നർത്ഥം. അധ്യാസം കൊണ്ട് സംഭവിക്കുന്ന ദോഷം എന്താണ്? ബന്ധനം. അതുകൊണ്ട് സംഭവിക്കുന്ന ഗുണം എന്താണ്? മുക്തി. ഇത് രണ്ടുമായിട്ടും എന്താണ്? അണുമാത്രേണാവി, അണു എന്ന് വെച്ചാൽ ലേശം, ലേശം പോലും സന സംബദ്ധരെ, അതിന് ബന്ധമില്ല, ആത്മാവിന് യാതൊരു ബന്ധമില്ല എന്ന് വെച്ചാൽ ആത്മാവിന് ബന്ധവുമായിട്ടും മോക്ഷവുമായിട്ടും യാതൊരു ബന്ധവുമില്ല എന്ന്. ബന്ധവും മോക്ഷവും രണ്ടും എന്താണ്? ഈ അധ്യാസ കാര്യമാണ്. അധ്യാസം കൊണ്ടാണ് ബന്ധം സംഭവിച്ചത്. ഈ അധ്യാസം സംഭവിച്ചത് കൊണ്ട് തന്നെ മോക്ഷവും സംഭവിക്കണം, സംഭവിച്ചേ തീരൂ. പക്ഷെ ഈ രണ്ടുമായിട്ടും ആത്മാവിന് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് ആത്മാവിനെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്താണ്? നിത്യ മുക്തമാണത് എന്ന് പറയുന്നു. നിത്യമുക്തമാണ്. ബന്ധനം വാസ്തവത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലേ ഇനി വാസ്തവത്തിലൊരു മോക്ഷം സംഭവിക്കത്തുള്ളൂ. ബന്ധനം കല്പിതമാണെങ്കിൽ മോക്ഷവും കൽപ്പന മാത്രമാണ്. അതുകൊണ്ട് ഈ അധ്യാസം കൊണ്ടുള്ള എന്താണ് ഗുണവും ദോഷവുമായിട്ട്, അതുകൂടെ അത് പ്രധാനമായ ദോഷവും ഗുണവും, ഇതല്ലാതെ മറ്റ് ധാരാളം ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് എന്നാണ്. ആ ഗുണദോഷങ്ങൾ എന്ന് പറയുന്നത് ധർമാധർമ്മങ്ങളാണ്, അതായത് പുണ്യപാപങ്ങളാണ്. ഈ അധ്യാസം കൊണ്ടുവരുന്ന ഗുണമാണ് പുണ്യം, ഈ അധ്യാസം കൊണ്ടുവരുന്ന ദോഷമാണ് പാപം. ഈ പുണ്യപാപങ്ങളുമായിട്ടും ബന്ധമോക്ഷങ്ങളുമായിട്ടും എന്താണ് ഈ ആത്മാവിന് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല. അത് അസംഗമാണ്, അത് നിത്യശുദ്ധമാണ്, നിത്യ മുക്തമാണ്, അത് നിത്യബുദ്ധമാണ്, അത് അവികാരിയാണ്, അത് അസംഗമാണ് എന്നാൽ ആത്മാവിനെ കുറിച്ച് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നർത്ഥം. ഇതെല്ലാം അധ്യാസ കാര്യങ്ങളാണ് എന്നർത്ഥം. എന്നാൽ പിന്നെ മുക്തി ഉപേക്ഷിച്ചിട്ട് ആശ്രമത്തിൽ നിന്ന് സ്ഥലം വിടട്ടോ എന്ന് ചോദിക്കരുത്. കാരണം ഇപ്പം നമ്മൾ ഗുണത്തിലോ ദോഷത്തിലോ എവിടെയാണ് നിൽക്കുന്നത് എന്നാദ്യം ചിന്തിക്കണം. കാര്യമൊക്കെ പറയുന്നത് ശരി തന്നെ, പക്ഷെ നമ്മൾ നിൽക്കുന്ന എവിടെ? അധ്യാസം കൊണ്ടുള്ള ഗുണത്തിലാണോ അതേ ദോഷത്തിലാണോ? അപ്പൊ സ്വന്തം അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം. ചിന്തിച്ചിട്ട് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? പുണ്യത്തിലാണോ അതേ പാപത്തിലാണോ? ഗുണത്തിലാണോ അത് ദോഷത്തിലാണോ? ബന്ധത്തിലാണോ മുക്തിയിലാണോ? ഈ പറയുന്നത് ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചോദ്യമില്ല. പിന്നെ അയാൾക്ക് വേറെ ആളുടെ അടുത്ത് ചോദിച്ച് സംശയം തീർക്കാനൊന്നുമില്ല. അതിനെ അവിടെ ചോദ്യമില്ല എന്താണ് അടുത്ത് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം വരുന്നില്ല. മറ്റൊരാളോട് ബാഹ്യമായി ചോദിക്കുന്നില്ല, തന്റെ മനസ്സിനും ചോദ്യമില്ല. ചോദ്യങ്ങളെല്ലാം അവസാനിക്കുന്നു. ചോദ്യങ്ങളുണ്ടെങ്കിൽ വീണ്ടും ഇതെല്ലാം ആവശ്യമാണെന്ന് വരുന്നു. വീണ്ടും ഇതെല്ലാം ആദ്യം മുതലേ വീണ്ടും എല്ലാം തുടങ്ങേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവിടെ എല്ലാം വേണ്ടി വരുന്നു. ശാസ്ത്രം വേണം, ഗുരു വേണം, ഉപദേശം വേണം, സാധന വേണം, എല്ലാം ആവശ്യമായി വരുന്നു. അപ്പോൾ ഒന്നും നമുക്ക് വിടാൻ പറ്റത്തില്ല. പക്ഷെ സത്യം ഇതാണെന്ന് ബോധിപ്പിക്കും. ശാസ്ത്രം ഇതാണ് ചെയ്യുന്നത്. എന്താണ് ഇതിന്റെ പരമാർത്ഥം? ഇതാണ്. പിന്നെ അടുത്ത് പറയുന്നത് എന്താണ്? യഥേച്ഛസി തഥാ കുരു. പിന്നെ നിനക്കെന്താണോ ഇഷ്ടം അത് ചെയ്തോ. ഇഷ്ടം എന്ന് പറയുന്നത് എന്താണ്? തോന്നിയവാസം ചെയ്യാനല്ല ഇഷ്ടം എന്ന് പറഞ്ഞാൽ. എല്ലാ ഉപദേശവും കേട്ടിട്ട് പിന്നെ വിവരക്കേട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇഷ്ടം എന്ന് പറയുന്നത്. ഇതുവരെ ഉപദേശിച്ചതിൽ നിന്ന് എന്ത് ബോധമാണോ ഉണ്ടായത് അതനുസരിച്ച് ഇഷ്ടം എന്താണെന്ന് തീരുമാനിക്കണം. ആത്മശ്രേയസ്സിന് ആത്മകല്യാണത്തിന് ഉതകുന്നത് എന്തോ അതാണ് ഇഷ്ടം, അത് ചെയ്യാനാ പറയുന്നു. അല്ല ഇഷ്ടം പോലെ ചെയ്തോളാൻ വേണ്ടിയല്ല അവസാനം ഉപദേശിക്കുന്നു. അതുവരെ കേട്ടോന്ന് മനസ്സിലായെങ്കിൽ ഇടയ്ക്ക് ഉറങ്ങിപ്പോയെങ്കിൽ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ എനിക്ക് ഇഷ്ടം പോലെ ചെയ്യാം, ആരും ചോദിക്കാനും പറയാനും ഒന്നുമില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിയും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഇഷ്ടമല്ല. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആത്മാവിന് ശ്രേയസ്കരമായിട്ടുള്ള ഏതോ അതാണ് ഇഷ്ടം. ആത്മകല്യാണത്തിന് ഉതകുന്നത് എന്താണോ, ആത്മമംഗളത്തിന് ഉതകുന്നത് എന്താണോ അതാണ് ഇഷ്ടം. ആ ഇഷ്ടത്തെ ചെയ്യാനാണ്. ആ ഇഷ്ടം എന്താണെന്ന് അതുവരെയുള്ള ഉപദേശത്തിൽ നിന്നും മനസ്സിലാകും. അപ്പൊ തന്റെ ഇഷ്ടം എന്താണെന്ന് തന്നെ മനസ്സിലാകും. അങ്ങനെ അല്ലാത്ത എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അനിഷ്ടമാകും. അപ്പോ ഇഷ്ടം ചെയ്യാൻ ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ അനിഷ്ടം ചെയ്യുകയല്ല വേണ്ടത്, അനിഷ്ടത്തെയല്ല ഉപദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ആശ്രമം എന്നെല്ലാം പറയുന്നത് എന്താണ് എന്ന് പറയുന്നത്, പുണ്യ ആർജനത്തിന് ഏറ്റവും കുറഞ്ഞ പക്ഷം അതിനുള്ള ഒരു ഉപാധിയാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സത്കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു ഉപാധി, ആ സത്കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു അവസരമാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് ദുഷ്കർമ്മമായിരിക്കും. പിന്നെ മനുഷ്യന് ഒന്നുകിൽ നല്ലത് ചെയ്യണം അല്ലെങ്കിൽ ചീത്ത ചെയ്യണം, കാരണം അവൻ വാസനയാണ്. വാസന എന്ന് പറയുന്നത് മനുഷ്യനെ കർമ്മത്തിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടാകുന്നു, ഒന്ന് അദൃഷ്ടം മറ്റൊന്ന് വാസന. വാസനയാണ് വീണ്ടും കർമ്മത്തിൽ പ്രേരിപ്പിക്കുന്നത്. അദൃഷ്ടം എന്ന് പറയുന്നത് രണ്ടു തരത്തിലുണ്ട്, പുണ്യവും പാപവും. പുണ്യം എന്ന് പറയുന്നത് സുഖത്തെ നൽകുന്നു, പാപം എന്ന് പറയുന്നത് ദുഃഖത്തെ നൽകുന്നു. അപ്പൊ ഈ ജീവിതം എന്ന് പറയുന്നത് മുൻപ് ചെയ്ത കർമ്മങ്ങളുടെ ഫലത്തെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അതായത് പുണ്യപാപങ്ങളുടെ ഫലത്തെ, സുഖത്തെയും ദുഃഖത്തെയും അനുഭവിച്ചുകൊണ്ട്, അദൃഷ്ടഫലത്തെ അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്, പുണ്യവും പാപവും. അപ്പൊ ആ കർമ്മത്തിൽ തന്നെ ഉണ്ടായ മറ്റൊന്നാണ് വാസന. ആ വാസന എന്ത് ചെയ്യുന്നു, പുതിയ കർമ്മത്തെ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതിനാണ് കർമ്മബന്ധം എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രേരിപ്പിക്കുമ്പോൾ സത്കർമ്മം ചെയ്യണം. അപ്പം മഹാഗുരുവിന്റെ പാദസേവ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സത്കർമ്മം. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പുണ്യത്തെ ആർജിക്കുന്നു, അന്ധകരണ ശുദ്ധി ഉണ്ടാകുന്നു. അപ്പൊ മാത്രമേ ഈ പറയുന്ന ആശയങ്ങൾ ഉള്ളിൽ പ്രകാശിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അതെല്ലാം ഒരു ബാഹ്യജ്ഞാനം, അതൊരു ബാഹ്യജ്ഞാനമായിട്ട് നിൽക്കും. ആന്തരികമായ അനുഭവമായി മാറണമെന്നുണ്ടെങ്കിൽ ആന്തരികമായ ശുദ്ധി കൈവരിക്കും. ആന്തരികമായ ശുദ്ധി എന്ന് പറയുന്നത് രാഗദ്വേഷങ്ങൾ ഇല്ലാതെ ആകുന്നതാണ് അന്ധകരണത്തിന്റെ ശുദ്ധി. അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിൽ ഇത് സ്ഫുരിക്കാതിരിക്കുന്നത്, ഈ ബോധം സ്വാനുഭവമായി വരാതിരിക്കുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളെ ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം എന്ന് പറയുന്നത് എന്താണ്, ഗുരുസേവ. അപ്പൊ ആ ഗുരുസേവ ചെയ്യുന്നെങ്കിൽ അതിന്റെ സാഹചര്യങ്ങൾ വേണം. അതുകൊണ്ട് ഇതിങ്ങനെയൊക്കെ കേട്ട് ബ്രഹ്മസൂത്രം പഠിച്ചു എന്ന് വിചാരിച്ചാലും ആശ്രമം ഒന്നും വിട്ടുകളയരുത്, മുക്തനായിരുന്നു ആരും ഭ്രമിച്ചു കളയരുത്, അതെല്ലാം അധ്യാസമാണ് എന്ന് ധരിച്ചോളൂ. പെട്ടെന്ന് അങ്ങനെയുള്ള ആശയങ്ങളൊക്കെ മനസ്സിൽ കിടന്നു, അത് ഇതുമായിട്ട് ബന്ധമില്ല. ഇത് വ്യക്തിയുടെ പാകത അനുസരിച്ച് ഇതിന്റെ ഫലം ഉണ്ടാകത്തുള്ളൂ. പിന്നെ ശാസ്ത്രം എന്ത് ചെയ്യുന്നു, വ്യക്തമായൊരു ലക്ഷ്യബോധം തരുന്നതാണ് ശാസ്ത്രം ചെയ്യുന്നത്. വ്യക്തമായ ലക്ഷ്യബോധം നമുക്കുണ്ടാക്കി തരുന്നത് ഇതാണ്, ഇതിന്റെ പരമമായ അവസ്ഥ ഇതാണ്. നിനക്ക് യോഗ്യതയുണ്ടെങ്കിൽ നിനക്ക് ഈ നിമിഷം എത്താം, അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുക. അത് ബാക്കിയുള്ള കാര്യങ്ങൾ അധികാരിക്ക് വേണ്ടിയിട്ട് വിട്ടിരിക്കുകയാണ്. അധികാരിയാണെങ്കിൽ ഫലം ഉടനെ, അധികാരി അല്ല എന്നുണ്ടെങ്കിൽ ഫലം താമസിക്കും. അതുകൊണ്ട് പറയുന്നു ഈ ആത്മാവിനെന്താണ്, ലേശം പോലും ഈ ഗുണദോഷങ്ങൾ ഈ ആത്മാവിനെ സ്പർശിക്കുന്നില്ല. നമ്മുടെ വാസനയ്ക്കനുസരിച്ച് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു, പുണ്യഭാവങ്ങൾക്കനുസരിച്ച് ഫലത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇതൊന്നും ഈ ആത്മാവിനെ ലേശം പോലും സ്പർശിക്കുന്നില്ല, അത് നിത്യശുദ്ധമായി തന്നെ ഇരിക്കുന്നു. തത്രൈവം സതി എത്ര ഏത് അധ്യാസ തത്കൃതേന ദോഷേണ ഗുണേന വാ. അധ്യാസം കൊണ്ടുള്ള ദോഷം കൊണ്ടോ ഗുണം കൊണ്ടോ അണുമാത്രേണാമി ലേശം പോലും സനസംബദ്ധരെ ഈ ആത്മാവ് ബന്ധിക്കപ്പെടുന്നില്ല, സ്പർശിക്കപ്പെടുന്നില്ല. ആത്മാവിന് യാതൊരു തരത്തിലുള്ള സ്പർശവും ഇല്ല. അപ്പൊ ഈ തത്വം മനസ്സിലാക്കിയുമ്പോൾ നമ്മുടെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാവും. നമ്മുടെ ഇഷ്ടം എന്ന് പറയുന്നത് ഈ തത്വത്തിന്റെ സാക്ഷാത്കാരമാണ്. അതിന് അനുസരിച്ച മാർഗത്തിലൂടെ സഞ്ചരിക്കുക, അതാണ് പിന്നീട് സാധന എന്ന് പറയുന്നത്. അതാണ് ഈ ഇഷ്ടത്തെ സാധിക്കുന്നതിനുള്ള മാർഗം. അപ്പൊ ശാസ്ത്രം അതാണ് ഉപദേശിക്കുന്നത്, യഥേച്ഛസി തഥാ ഗുരു, നിന്റെ ഇഷ്ടം എന്തോ അത് നിർവഹിക്കാൻ വേണ്ടി ഇനി പരിശ്രമിക്കുക എന്നുള്ളതാണ് ഉപദേശത്തെ സമാപിപ്പിക്കുന്നത്. അങ്ങനെയാണ്. ഇനി പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. അതെ, അതായത് ഇന്ദ്രിയങ്ങൾ, അതായത് ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് പോകുന്നു എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു ജ്ഞാനം ഉണ്ടാകുമ്പോഴും ഇന്ദ്രിയം പുറത്തേക്ക് പോകുന്നു എന്നല്ല പറയുന്നു. ഇന്ദ്രിയങ്ങളിൽ തന്നെ എല്ലാ ഇന്ദ്രിയങ്ങളും പുറത്തേക്ക് സഞ്ചരിക്കുന്നില്ല. ചക്ഷുരിന്ദ്രിയം എന്ന് പറയുന്നത് വിഷയദേശത്ത് പോയി ദൂരദേശത്ത് പോയി അതിനെ ഗ്രഹിക്കുന്നു, ചക്ഷുരിന്ദ്രിയം. അതേസമയം ത്വഗിന്ദ്രിയം ഉഷ്ണം ശീതം അതിനെ ഗ്രഹിക്കുന്നതിന് വേണ്ടി അത് ദൂരെ പോകേണ്ട ആവശ്യമുണ്ട്. ഈ ത്വക്കുമായിട്ട് സ്പർശം ഉണ്ടാകുന്നതിനെ അത് ഗ്രഹിക്കുന്നുള്ളൂ, അപ്പോൾ അത് വിഷയവുമായിട്ട് ബന്ധപ്പെടുന്നുള്ളൂ. ചക്ഷുരിന്ദ്രിയം പോലെ ചക്ഷുരിന്ദ്രിയം സൂര്യമണ്ഡലത്തിൽ പോയി സൂര്യനെ ഗ്രഹിക്കുന്നു എന്നാണ്. പക്ഷെ ത്വഗിന്ദ്രിയത്തിന് അങ്ങനെ പോകേണ്ട കാര്യം ഇല്ല. രസനേന്ദ്രിയം എന്ന് പറയുന്ന രസത്തെ അറിയുന്നു. ഇന്ദ്രിയങ്ങൾ വിഷയത്തിൽ പോയി രസത്തെ അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയിരിക്കുന്ന സാധനത്തിന്റെ രസത്തെ നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് അറിഞ്ഞന് കാര്യങ്ങളെല്ലാം അവതാളത്തിലായാലും. ഭക്ഷണം എന്ന് പറയുന്നത് ആർക്കും കഴിക്കാൻ വയ്യാതെ വന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണമെല്ലാം നമ്മൾ തന്നെ കഴിച്ചു തീർത്തന്. പുറമേ വരുന്നവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഇന്ദ്രിയം ഉണ്ടാക്കുന്നത് നമ്മളിവിടെയാണല്ലോ, ഉടനെ അവിടെ പോയി അടുക്കളയിൽ പോയി അങ്ങനെ ഗ്രഹിച്ച് അതിന്റെ രസത്തെ അറിയും. പിന്നെ രസമില്ലാത്തതായി കഴിഞ്ഞാൽ ആരും കഴിക്കത്തില്ല. അപ്പൊ അങ്ങനെയില്ല, ഇന്ദ്രിയങ്ങൾ എല്ലാം ബാഹ്യ ദേശത്തേക്ക് പോകുന്നില്ല. ചിലത് ഈ ഗോളകവുമായിട്ട് സ്പർശം സംബന്ധത്തിൽ വരുന്ന വിഷയങ്ങളെ ഗ്രഹിക്കുന്നു. പക്ഷേ ചക്ഷുരേന്ദ്രിയം ബാഹ്യദേശത്തിലേക്ക് പോകുന്നു, ശ്രവണേന്ദ്രിയവും ബാഹ്യദേശത്തിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത് അദ്വൈത മതമനുസരിച്ച്. നൈയായികന്മാരും മറ്റും വസീകരിക്കുന്നു, അവർ ശ്രവണേന്ദ്രിയം ബാഹ്യദേശത്ത് പോകുന്നില്ല, ചക്ഷുരേന്ദ്രിയം ബാഹ്യദേശത്ത് പോകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. മനസ്സിന് സങ്കല്പിക്കുന്നതിന് വേണ്ടിയിട്ട് മനസ്സ് ക്ഷണം കൊണ്ട് സ്വർഗത്ത് പോയി വരുന്നു, അവിടെ നിന്ന് ഇന്ദ്രിയങ്ങൾ പോകേണ്ട കാര്യമില്ല. സങ്കല്പത്തിന് സഞ്ചരിക്കുന്നതിന് ഇന്ദ്രിയങ്ങളെന്ന് പറയുന്ന മാധ്യമത്തിന്റെ ആവശ്യം ഇല്ല. അത് ഏത് ലോകത്തിനും എവിടെയും പോകും, അതിന് അതിന്റെ ആവശ്യമില്ല. ഇത് ഈ രണ്ട് ഇന്ദ്രിയങ്ങളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അന്ധകരണത്തിൽ അന്ധകരണം ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവിടെ ഇന്ദ്രിയങ്ങളുടെ സഹായം ഇല്ലാതെ തന്നെയാണ് പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നത്. അതും അദ്വൈതം തന്നെ അതിന് ദോഷമാണ്. സുഷുപ്തിയെ കുറിച്ചാണ് വീണ്ടും ചോദിക്കുന്നത്. അവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സുഷുപ്തി എന്ന് പറയുന്നത് നിരപേക്ഷമായൊരു തലം, ജാഗ്രത സ്വപ്നങ്ങൾ എന്ന് പറയുന്ന സാപേക്ഷമായ തലം. സാപേക്ഷം എന്ന് പറയുമ്പോൾ ഉണ്ട് ഇല്ല എന്ന് പറയുന്ന ദ്വന്ദ്വ അനുഭവങ്ങൾ ഉണ്ടാകുകയും അനുഭവങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ആ അനുഭവങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന സ്ഥലം. സുഷുപ്തി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥലമല്ല. അതുകൊണ്ട് സുഷുപ്തിയെ കുറിച്ചുള്ള വിവാദങ്ങൾ ഉണ്ടോ ഇല്ല എന്നുള്ള വിവാദങ്ങൾ അർത്ഥശൂന്യമാണ്. എന്നാലും നമ്മുടെ മനസ്സിൽ ഈ സുഷുപ്തിയെ കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടാകാം. അതൊരിക്കലും തീരാത്ത സംശയങ്ങളാണ്. ഈ സംശയങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കേണ്ടതാണ്. അതിന്ന് ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ്സിൽ പ്രജ്ഞാനാനന്ദ സ്വാമിജി അതെല്ലാം പരിഹരിക്കും. നിങ്ങൾ ആ സംശയങ്ങളെല്ലാം സ്വാമിയോട് ചോദിക്കുക. അപ്പോൾ സുഷുപ്തിയിൽ അജ്ഞാനം ഉണ്ടോ, സുഷുപ്തിയിൽ ഞാനെന്നുള്ള അനുഭവം ഉണ്ടോ, അപ്പോൾ ആ എന്റെ ജോലി അപ്പോൾ അത്രയും കുറഞ്ഞിരിക്കും. അപ്പോൾ ആ വിഷയം ഉച്ചയ്ക്ക് ശേഷം അത് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുക. തീരുമാനത്തിലെത്താൻ പറ്റുമെന്ന് നോക്കും നോക്കാം. നമ്മുടെ ചർച്ച എന്തായാലും
1: ഓം നമശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമശിവായ.
2: ഓം നമശിവായ. ഡിയർ ലിസ്ണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ഓർഗ്, ദ നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് സ്പിരിച്വൽ ഡിസ്കോഴ്സ്. ടൈറ്റിൽ ഇസ് ബൃഹദാരണ്യകം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമ ശിവായ.
3: ജാഗ്രത സ്വപ്നാനുഭവം, അതിന്റെ ബലത്തിന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇതിനെ വെഷ്ടി എന്ന് പറയും. മറിച്ച് നമ്മൾ ഈ പ്രപഞ്ചം, പ്രപഞ്ചത്തിന്റെ അസ്തിത്വം, പ്രപഞ്ച കാരണം അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിനെ സമഷ്ടി ചിന്ത എന്ന് പറയും. മറ്റേത് ഞാൻ മാത്രം, ഞാൻ എന്റെ അനുഭവങ്ങൾ, അന്യന്റെ ജാഗ്രത, അന്യന്റെ സ്വപ്നം ഒന്നും നമ്മൾ കണക്കിലെടുക്കുന്നില്ല. ഞാൻ എന്റെ അനുഭവം. സമഷ്ടി എന്ന് പറയുമ്പോൾ ഞാനല്ല, ഞാൻ വിട്ടിട്ട് പിന്നെ നീ, നിന്റെ അനുഭവം, പ്രപഞ്ച സർവത്തെയും, അനന്ത ജീവന്മാർ, ഈശ്വരൻ, എല്ലാത്തിനും എടുക്കും. അപ്പൊ രണ്ടു തരത്തിനും ചിന്തിക്കും. ഈ വഷ്ടിയിൽ സത്ത്, അതായത് ജാഗ്ര സ്വപ്നങ്ങളിൽ നിന്നുള്ള വിട്ട അവസ്ഥ, അത് നമ്മുടെ അനുഭവമാണ്, അത് അനുഭവ സ്വരൂപമാണ്. അതിനെ നിഷേധിക്കാൻ പറ്റും, സത്തയെ നിഷേധിക്കാൻ പറ്റത്തില്ല. ഇനി അത് കഴിഞ്ഞ് ജാഗ്രതത്തിലേക്ക് സ്വപ്നത്തിലേക്ക് വന്നാലും സത്യം നിഷേധിക്കാൻ വയ്യ, തന്നെ നിഷേധിക്കാൻ വയ്യും. തന്നെ നിഷേധിച്ചാലേ സത്യം നിഷേധിക്കാൻ വയ്യും. അതാണല്ലോ ഇത് ശൂന്യവാദിയെ നിഷേധിക്കുന്നു. ഇനി എന്തിനാണ് ശൂന്യം എന്ന് പറയുന്നത്? അങ്ങനെ നീ ശൂന്യമാണോ? ശരി, ഞാൻ ശൂന്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം മാറ്റി എന്നുള്ളതേ ഉള്ളൂ. ഈ സത്ത എന്നുള്ളതിന് ശൂന്യം എന്നുള്ളൊരു പേര് കൊടുത്തതേ ഉള്ളൂ. എന്തിനാണോ നീ ശൂന്യം എന്ന് പറയുന്നത്, അത് നിനക്ക് നിഷേധിക്കാൻ വയ്യാത്ത, നിഷേധിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങളതിന് സത്തെന്ന് പറയുന്നു, നീ അതിന് ശൂന്യം എന്ന് പറയുന്നു. രണ്ടു ഒന്ന് തന്നെ, അനിഷേധ്യമായ ഒന്ന്. അത് ഈ സൃഷ്ടി അനുഭവത്തിലും തുടർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ സദാത്മേകത്വം എന്ന് ഭാഷ്യകാലം പറയും. അതിനാണ് ഈ പ്രപഞ്ചം, ഈ പ്രപഞ്ചം അതാണ്. അങ്ങനെ അറിയുന്നത് കൊണ്ട് അതിന്റെ ഫലം പറയുന്നു, ആ അറിവിന്റെ ഫലമാണ് മുക്തി. ഈ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും, ഇതറിയാത്തുകൊണ്ട് വരുന്ന എല്ലാ കെട്ടുപാടുകളിൽ നിന്നും, ജന്മ മരണങ്ങൾ തുടങ്ങി സുഖദുഃഖാദി സർവത്തിൽ നിന്നുള്ള മുക്തി, അതാണ് അതിന്റെ ഫലമായി പറയുന്നത്. അതാണ് ഈ അറിവ് കൊണ്ടുള്ള നേട്ടം. ഈ അറിയില്ലാത്തവൻ ബദ്ധൻ, ഈ അറിവുള്ളവൻ മുക്തൻ. അതിന് ഈ സത്കാര്യവാദത്തെ ആശ്രയിച്ചേ പറ്റും, അതിന് ഈ ശബ്ദങ്ങളെ ആശ്രയിച്ചേ പറ്റും, അതിന് പലതരത്തിലുള്ള വിചാര രീതികളെ പ്രക്രിയകളെ സ്വീകരിച്ചേ പറ്റും. അതൊന്നും ഒഴിവാക്കാൻ വയ്യാത്തതുകൊണ്ട് അതിനെ ആശ്രയിക്കും. അത് ഭാഷകാരൻ ഇവിടെ ഉപനിഷത്ത് തുടങ്ങുമ്പം തന്നെ അതിനങ്ങ് പറഞ്ഞു വെച്ചു, അതിനെ സമർത്ഥിച്ചു ആദ്യം തന്നെ. അതെല്ലാ ഉപനിഷത്തിലും ഈ ഒരു ശൈലിയുണ്ട്, എന്താണോ താൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞു വയ്ക്കും, ഇതാണ് പരമാർത്ഥം, ഇതാണ് വാസ്തവം. ഞാൻ ആദ്യം പറഞ്ഞു വയ്ക്കുന്നതിന് രണ്ട് താല്പര്യങ്ങളുണ്ട്. ഒന്ന്, പിന്നീട് പറയുന്നത് എല്ലാം ഈ പരമാർത്ഥമായിക്കൊള്ളണമെന്നില്ല. ആദ്യം പരമാർത്ഥം എന്താണെന്ന് അറിയുക, മനസ്സിലാക്കുക, എന്നുവെച്ചാൽ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകും, ഇന്നതാണ് പരമാർത്ഥം. ആ ധാരണയിൽ നിന്നുകൊണ്ട് മുമ്പോട്ടുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കും. ഇവിടെ ഇപ്പോൾ ഇത്രയും വലിയൊരു കാര്യത്തെ പറഞ്ഞതിന് ശേഷം പിന്നെ ഉപാസനയെക്കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ടത് വേണ്ടി വരുന്നത്? കാരണം ഇങ്ങനൊരു ധാരണ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾക്കത് പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിഞ്ഞെന്ന് വരുന്നു. അയാളുടെ ചിത്തദൂഷ്യങ്ങൾ ആ ഗ്രഹണത്തിന്, ആ ധാരണയ്ക്ക് തടസ്സമായി നിൽക്കും. അപ്പോൾ അതിനെ ഇല്ലാതാക്കുന്നതിന് പല ഉപായങ്ങളും വേണ്ടി വരും, അതിന് ഉപാസനയോ അല്ലെങ്കിൽ അതുപോലുള്ള പല കാര്യങ്ങളും വേണ്ടി വരും. ഇതാണ് സത്യമെങ്കിൽ എന്തുകൊണ്ട് ഞാനത് ബോധിക്കുന്നില്ല? ആ സത്യത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം മുക്തിയാണെന്ന് പറയുന്നെങ്കിൽ എന്തുകൊണ്ട് ആ മുക്തി എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇതുകൊണ്ട് എന്താ പ്രയോജനം? ഒന്ന്, തത്വത്തെ ബോധിക്കാൻ കഴിയുന്നില്ല. മറ്റൊന്ന്, ആ തത്വബോധനത്തിൻ്റെ ഫലമായ മുക്തി അതനുഭവിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ പറയുന്നത് ശരിയാണോ അല്ലയോ? ശരിയാണെങ്കിൽ എനിക്ക് തത്വബോധം ഉണ്ടാവണം, മുക്തി ഉണ്ടാവണം, ഇത് രണ്ടും സംഭവിക്കുന്നില്ല. അപ്പോൾ അതിന് തടസ്സങ്ങളുണ്ടെങ്കിൽ കാര്യം ഉണ്ടാകത്തില്ല. അപ്പോൾ ആ തടസ്സങ്ങളെ പരിഹരിക്കും. അതിന് വേണ്ടിയിട്ട് കർമ്മവും ഉപാസനയും മറ്റ് സാധനങ്ങളും എല്ലാം നിർദ്ദേശിക്കുന്നു. ഈ സാധനങ്ങളെല്ലാം എന്തിനു വേണ്ടി അതറിയണമെന്ന്, അത് ഈ തത്വ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് അതിനാദ്യം പറയുന്നത് എന്നതാണ്. പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം. ഈ തത്വബോധത്തിനും അതിൻ്റെ ഫലത്തിനും തടസ്സമായി വരുന്നതിനെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ബാക്കിയുള്ള കാര്യങ്ങൾ പറയും, മറ്റു കാര്യങ്ങൾ. അതാണ് ഉപനിഷത്തിൻ്റെ ശൈലി. രണ്ടും പറയും, പരമാർത്ഥവും പറയും, അത് കഴിഞ്ഞിട്ട് പിന്നെ പരമാർത്ഥമല്ലാത്തതും പറയും. ഇത്രയും വലിയൊരു തത്വം പറഞ്ഞതിന് ശേഷം പിന്നെന്താ ഈ നിസ്സാര കാര്യങ്ങൾ പറയുന്നു? വലിയ തത്വം പറഞ്ഞു എന്ന് പറയുന്നത് ശരിയാ, പക്ഷേ ആ വലിയ തത്വത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ? അപ്പൊ അതിനെന്തോ തടസ്സങ്ങളുണ്ട്. അത് നിസ്സാരമായിരിക്കും. നിസ്സാരമായ തടസ്സങ്ങളെ മാറ്റുന്നതിന് നിസ്സാരമായ കാര്യങ്ങളും മറ്റു ഉപാസനകളും മറ്റും നിർദ്ദേശിക്കുന്നു. അല്ലെങ്കിൽ മനുഷ്യത്തുകൾ ഒന്നായി കാണുക, വേദം ഒന്നാണ്, വേദത്തിൽ മാറി മാറി വരും കർമ്മം ഉപാസന തത്വജ്ഞാനം, വീണ്ടും കർമ്മം ഉപാസന തത്വജ്ഞാനം, ഇങ്ങനെ മാറി മാറി പോകുന്നു അധികാര ഭേദമനുസരിച്ച്. തത്വത്തെ ശ്രവിച്ചാലും ഫലം കിട്ടുന്നില്ലെങ്കിൽ അയാൾ ശ്രവണത്തിനെ അധികാരിയുള്ളൂ, ഫലത്തിന് അധികാരിയായി. ചിലർക്ക് ശ്രവണത്തിനും അധികാരിയല്ല, അവർക്ക് കർമ്മം അത് ചെയ്യുക. ശ്രവണത്തിനും അധികാരി അല്ലാത്തതിനു വേണ്ടിയിട്ടാണ് കർമ്മം. കർമ്മത്തിലാണ് താല്പര്യം, കർമ്മ സംസ്കരിച്ച് കർമ്മത്തിലൂടെ തന്നെ എല്ലാം സാധിക്കാമെന്ന് വിചാരിക്കുന്നു. അതേ കഴിയുന്നുള്ളൂ, അയാൾ മനസ്സ് കൊടുക്കാൻ പറ്റത്തില്ല ശ്രവണം. കർമ്മത്തിന് അധികാരിയാണ്, കർമ്മം ചെയ്യും, അത് മോശമൊന്നും പറയുന്നില്ല. എല്ലാം അധികാരിത്വം കൊണ്ട് കർമ്മത്തിൽ മുഴുകി. മറ്റൊന്നും അയാളുടെ മുമ്പിലില്ല, മറ്റൊന്നും അയാൾക്ക് വേണ്ടി നിർദ്ദേശിക്കാനല്ല. അതുകൊണ്ട് കർമ്മം. പിന്നീട് ഉപാസന വരുന്നു, കുറച്ചുകൂടി ഉയർന്ന നിലവ, ചിത്തത്തിൻ്റെ നിലയിൽ, ചിത്തഭൂമിയിൽ കുറച്ചുകൂടി ഉയർന്ന ആളാണ്. നമുക്ക് ഉപാസനയിൽ നിന്നിട്ട് കർമ്മം നമുക്കറിയാം, മുഖ്യമായും കായികം ശരീരത്തെ ആശ്രയിച്ചിട്ടാണ് പ്രധാനമായ കർമ്മങ്ങൾ വരുന്നത്. മനസ്സും വാക്കും എല്ലാം വേണമെന്നാലും മുഖ്യമായി ശരീരാവലംബിയാണ്. അങ്ങനെയുള്ളവർക്ക് അതാണ്, മൃഗങ്ങൾക്കുണ്ട് കർമ്മം, അതും ചെയ്യുന്നു. മനുഷ്യ മൃഗസാധാരണമാണ്, പക്ഷിമൃഗസാധാരണമാണ് കർമ്മം. കാരണം അത് ശരീര ആശ്രയമായ കാര്യങ്ങളാണ്. ഗുരുവൻ അതിനാണ് അധികാരിയെങ്കിൽ അവൻ അത് തന്നെ ചെയ്യും. മനുഷ്യ ജന്മത്തിൽ തന്നെ അവനെ അമൃഗാവസ്ഥയിൽ നിന്ന് അത് ഉയർത്തും. ആ കർമ്മങ്ങൾ കുറച്ചുകൂടി മനസ്സിന്റെ തല വരുന്നു, ഭാവന, ചിന്ത, ഉപാസന. ശരീരത്തിനേക്കാൾ പ്രാധാന്യം മനസ്സിനാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടത് മനസ്സിനും ഉപരിയാണ് വിവേകം, പ്രതിഭ മനസ്സിനും അപ്പുറമാണ് വിശിഷ്ട ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് മനുഷ്യമൃഗസാധാരണമായിരിക്കുന്ന കർമ്മം, മറ്റൊന്ന് മനുഷ്യന് മാത്രം മനസ്സിൻ്റെ തലത്തിൽ നിൽക്കുന്ന ഉപാസനകൾ, അതിനുപരിയായിട്ട് വിവേകത്തിൻ്റെ തരത്തിലുള്ള തത്വചിന്ത, അത് പ്രതിഭയുള്ളവർക്കേ പറ്റും, അല്ലാത്തവർക്ക് സാധ്യമല്ല. അവൻ ഉപാസനയിലിരിക്കുന്നു, അവൻ മോശമാണെന്ന് കരുതേണ്ട കാര്യം. അതിന് അധികാരിയായോണ്ട് അത് ചെയ്യുന്നു. അതിനുപരിയായി വിവേകത്തിന് അധികാരിയാണെങ്കിൽ അവൻ തത്വചിന്തയിലേക്ക് പ്രവേശിക്കുന്നു. അവിടെയാണ് ഇതെല്ലാം ആവശ്യമായി വരുന്നത്. ഈ ഭാഷ്യകാരൻ ആവശ്യപ്പെടുന്നത് കർമ്മത്തിൻ്റെ തലം വിട്ട്, ഉപാസനയുടെ തലം വിട്ട് നിങ്ങൾ വിവേകത്തിൻ്റെ മാർഗത്തിലേക്ക്, വിവേകത്തിൻ്റെ മാർഗത്തിലേക്ക് വരിക. അതെങ്ങനെ വരും? വിവേകത്തിൻ്റെ മാർഗത്തിലേക്ക് പറയുന്നു, വിവേകത്തെ ആശ്രയിച്ച് വിവേകത്തിൻ്റെ മാർഗത്തിലേക്ക് വരും. എന്താ എൻ്റെ താല്പര്യം? വിവേകത്തെ ആശ്രയിച്ച് വിവേകത്തിൻ്റെ മാർഗത്തിൽ വരിക എന്ന് പറയുന്നത് ഒന്ന് കർമ്മത്തിൻ്റെ തലം, ഉപാസനയുടെ തലം ഇതെല്ലാം വിട്ടിട്ട് വിവേകത്തെ ആശ്രയിക്കുക, ശ്രവണ മനനങ്ങളെ ആശ്രയിക്കുക. അതാണ് ഭാഷകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്, കർമ്മത്തെ ഉപേക്ഷിക്കുക, കർമ്മത്തെ ത്യജിക്കുക, സർവകർമ്മ സന്യാസം. ഭാഷകാരൻ്റെ രീതി അതാണ്. അവിടെ കർമ്മത്തെ ഉപാസനകളെ എല്ലാം വിടാൻ പറയും, പക്ഷെ വിവേകത്തിനൊരു മാർഗമുണ്ട്, അതിനെ ആശ്രയിക്കുക. എന്താണത്? ശ്രവണ മനനാദികൾ. അപ്പം നമുക്കത് സൗകര്യമുണ്ടോ? നമ്മുടെ ചുറ്റുപാടുകളൊക്കെ അതിനനുകൂലമാണ്? അതൊന്നും അല്ലാതെ ശാസ്ത്രം പറയുന്ന അല്ലെങ്കിൽ ഭാഷ്യകാരൻ്റെ നിലപാടതാണ്, ഇതൊരു ശ്രവണത്തിൻ്റെ മാർഗത്തിലേക്ക് വരിക. പക്ഷെ അതിന് യോഗ്യനാണെങ്കിൽ, യോഗ്യത ഇല്ലാത്തവൻ അതിലേക്ക് വരണമെന്ന് പറയുന്നില്ല. യോഗ്യത അല്ലെങ്കിൽ നിങ്ങൾ കർമ്മത്തിൻ്റെ മാർഗത്തിൽ നിൽക്കുക, അല്ലെങ്കിൽ ഉപാസനയുടെ മാർഗത്തിൽ നിൽക്കുക. അങ്ങനെയുള്ള പ്രതിഭ, അങ്ങനെയുള്ള ശേഷി ഉണ്ടെങ്കിൽ വിവേകത്തിൻ്റെ മാർഗത്തിൽ വരിക, പോവുക. അവിടെ വരുമ്പോൾ ഇതൊക്കെ ആവശ്യമായിട്ട് വരും. സത്കാര്യവാദവും മറ്റും അതിന് വേണ്ടിയിട്ടാണ് അതിവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് ഒരാൾക്ക് തോന്നിയത് തനിക്ക് പറ്റിയതല്ല എന്ന് തോന്നുകയാണെങ്കിലാണ് ഉപാസനയുടെ മാർഗത്തിൽ പോകും ഇടപെടുക. പക്ഷെ നമ്മൾക്കൊന്ന് പറ്റിയതാണോ അല്ലേ എന്നറിയണമെങ്കിൽ അതിനൊന്ന് പരിചയപ്പെടണമെന്ന്, എന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ, തീരുമാനിക്കാൻ പറ്റൂ ഇത് പറ്റിയതാണോ അല്ലേ. അത് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെ ആദ്യം പറയുന്നത്. വേദം ഇടകലർത്തി പറയുന്നു, ഭാഷകാരൻ ആദ്യം, ഇതാണ് പരമാർത്ഥം. നിങ്ങൾക്ക് പറ്റുമോ എങ്കിൽ ഈ വഴിക്ക് പോകും, പറ്റിയില്ല അടുത്ത് ഉപാസന എന്ന് പറയുന്നു, അതിൽ പോവുക. അതുകൊണ്ട് ഗുണമുണ്ട്. അതിനടുത്ത് പറയുന്നത് കിം ലക്ഷണേനം വിടുത്തിന് ആവൃതം, തുടർന്ന് ഉപാസനാ ഭാഗം. ഇവിടെ എല്ലാം ഏവം വേദ, ഏവം വിദ്വാൻ എന്നെല്ലാം പറയുന്നത് ആരാണോ ഇതിനെങ്ങനെ ഉപാസിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. അശ്വമേധത്തിന്റെ സന്ദർഭമാണ്, മുമ്പ് അതിനെ കുറിച്ച് ചർച്ച ചെയ്തു, നമ്മളതിന്റെ ആരംഭത്തിൽ അതെല്ലാം പറഞ്ഞു. വീണ്ടും ഇവിടെ അശ്വമേധത്തിന്റെ ഒരു ആധ്യാത്മിക ധ്യാനമാക്കി മാറ്റുന്നു, അതാണ് ഉപാസന എന്ന് പറയുന്നത്. മുമ്പ് അങ്ങനെയല്ല, ബാഹ്യമായി പ്രവർത്തിച്ചു, ശരീരം കൊണ്ട് പ്രവർത്തിച്ചു, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടുമൊക്കെ പ്രവർത്തിച്ചു. ഇവിടെ ആ ബാഹ്യമായ പ്രവൃത്തിയൊന്നുമില്ല, അതൊക്കെ വിട്ടു. രണ്ടാമത്തെ മനസ്സിൻ്റെ അവിടെ അതിനൊക്കെ ഒരു ധ്യാനം. ഇവിടെ അദ്വൈതത്തിൽ കർമ്മം, ഉപാസന അല്ലെങ്കിൽ ധ്യാനം, ഉപാസനയും ധ്യാനം എന്ന് പറയുന്ന ഒന്ന് തന്നെ, പിന്നെ ജ്ഞാനം, ഇതാണ് അതിൻ്റെ ക്രമം. അധികാര ഭേദമനുസരിച്ച് കർമ്മത്തെ സ്വീകരിക്കുക, അല്ലെങ്കിൽ ഉപാസന അല്ലെങ്കിൽ ധ്യാനത്തെ സ്വീകരിക്കുക, യോഗം, സാധാരണ തരത്തിൽ പറയുന്ന ഭക്തി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉപാസനയുടെ തരത്തിലാണ് അദ്വൈതം സ്വീകരിച്ചിരിക്കുന്നത്. ഭക്തി ജ്ഞാനം തന്നെ എന്ന് പറയും, അതതിന്റെ പരമമായ തരം. അതല്ല സാധനാരൂപത്തിൽ അതിനെ സ്വീകരിക്കുമ്പോൾ അതൊക്കെ ഉപാസനയുടെ തലത്തിൽ വരും. അത് ഇനി വരുന്ന ഭാഗങ്ങളിൽ പറയും. പ്രതിമയിൽ വിഷ്ണുവിനെ ധ്യാനിക്കുന്നത് പോലെ പിന്നീട് വരുന്ന തത്വചിന്തയിൽ അവിടെയും പറയും ധ്യാനത്തെക്കുറിച്ച്. അത് തത്വജ്ഞാനത്തിന്റെ നിശ്ചയമാണ് അവിടുത്തെ ധ്യാനം എന്ന് പറയുന്നത്. ഉപാസനയുടെ ധ്യാനമല്ലാതെ രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്. ഉപാസനയുടെ ധ്യാനം എന്ന് പറയുന്നത് ഭാഷകാരം പറയും, മുമ്പിൽ സാളഗ്രാമത്തെ വച്ചിട്ട് അതിന് വിഷ്ണുവാണെന്ന് ഭാവന ചെയ്യും, അതാണ് ഉപാസനയുടെ ധ്യാനം. മനസ്സി ക്രിയ എന്ന് പറയും, മനസ്സിന്റെ ഒരു ക്രിയ, അതാണ് മനസ്സിന്റെ ക്രിയയെ ആവർത്തിക്കുന്നു. അപ്പോൾ ജ്ഞാനത്തിലെന്ന ഇതിഹാസന അതല്ല. അവിടെ ശ്രവണം, മനനം, ഇതിലൂടെ എന്താണ് തത്വജ്ഞാനത്തിൽ വരുന്ന ദോഷങ്ങൾ പരിഹരിക്കും. എന്താ അജ്ഞാനാദി ദോഷം, അത് പരിഹരിച്ചു കഴിഞ്ഞാൽ ചിത്തത്തിന് വരുന്ന നിശ്ചയം, അതാണ് അവിടുത്തെ നിത്യാസനം എന്ന് പറയുന്നത്. തത്വജ്ഞാനത്തിൽ അജ്ഞാന സംശയം തുടങ്ങിയ ദോഷങ്ങൾ അതിനെ ബാധിക്കാതിരിക്കും, തത്വജ്ഞാനത്തെ ബാധിക്കാതിരിക്കും. അപ്പോൾ നിതിധ്യാസനമാണ്. അത് വിചാരത്തിൻ്റെ മാർഗം, മനനത്തിൻ്റെ മാർഗം, ഇത്തുന്ന ഉപാസനയുടെ മാർഗം. ഇവിടെ ഇപ്പൊ ഉപാസനയെക്കുറിച്ച് പറയുന്നു. കിം ലക്ഷണേന മൃത്യുന ആവൃതം അശ്വനായ ശൈവമൂർത്തിയോർ ലക്ഷണം തയാ ലക്ഷിതേന മൃത്യുന അശ്വനായ മൃത്യുവിനാൽ ആവൃതമായിരുന്നു സൃഷ്ടിക്കുന്നു. ആ മൃത്യു എന്താണ് പറയുന്നത്? വിശപ്പാണ് മൃത്യു. എന്തുകൊണ്ടാ വിശപ്പിന് മൃത്യു എന്ന് പറഞ്ഞത്? ശിശബ്ദേന പ്രസിദ്ധം ഹേതും അബുദ്ധ്യോതി യൂഹി അശിതിമിച്ചതി അശ്വനായ അനന്തരമേ വഹന്തി ജന്തുവൻ. വിശപ്പിന് മൃത്യു എന്ന് പറയുന്നത് എന്താണ്? ഈ മൃത്യുവിന് കാരണം വിശപ്പാണ്. വിശന്ന് കഴിഞ്ഞാൽ ആഹാരം കഴിക്കുന്നു. ആഹാരം കഴിക്കുന്നത് ഹിംസിച്ചേ പറ്റും. സസ്യത്തെയോ മൃഗത്തെയോ എന്തിനെങ്കിലുമൊക്കെ ഹിംസിച്ചേ പറ്റും. അതുകൊണ്ട് ഈ സൃഷ്ടിയൊക്കെ ഇങ്ങനെ പ്രകടമാകുന്നതിന് മുമ്പ് കേവലം അമൃത്യു മാത്രമാണ് ഉണ്ടായിരുന്നത്. ബുദ്ധ്യാത്മനഃ അശ്വനായ ധർമ്മ ഇതി സയേഷ ബുദ്ധ്യവസ്തു ഹിരണ്യഗർഭോ മൃത്യുരെത്തിച്ചത്. അവിടെ എന്താ ഈ മൃത്യുവായിരുന്നത്? മരണം മുമ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മരണം എന്ന് പറയാൻ കാരണം സൃഷ്ടിക്കുന്ന മുമ്പ് ഒരു പ്രളയമാണല്ലോ. ആ പ്രളയം മരണമല്ലേ? അവിടെ നിന്നല്ലേ വീണ്ടും സൃഷ്ടി ആരംഭിക്കുന്നു. ഈ പ്രളയം എന്ന് പറയുന്നത് എന്താ? ഒരു ശൂന്യതയാണ്, ഒന്നുമില്ലാത്ത അവസ്ഥ അല്ല. അവിടെ ചൈതന്യം ഉണ്ടായിരുന്നല്ലോ. ആ ചൈതന്യനെ പറയുന്ന പേരാണ് ഹിരണ്യഗർഭം. ബുദ്ധിയവസ്ഥ, ആ ബുദ്ധി താതാത്മ്യത്തിലിരിക്കുന്ന സൃഷ്ടിക്ക് തയ്യാറായിരിക്കുന്ന അവസ്ഥ, അതിനാണ് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത്. ഈ സമഷ്ടി സൃഷ്ടിക്ക് തയ്യാറായിരിക്കുന്ന അവസ്ഥ, അവിടെ ഈശ്വരന് പറയുന്ന പേരാണ് അല്ലെങ്കിൽ ബ്രഹ്മത്തിന് പറയുന്ന പേരാണ് ഹിരണ്യഗർഭം. ആ അവസ്ഥയിലായിരുന്നു. ഇവിടെ ആ സൃഷ്ടിക്കുന്നപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് തുടങ്ങി അശ്വമേധത്തിലെ കുതിര വരെ എത്തും. സൃഷ്ടിയാണല്ലോ അത്. അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്, ഭാവന ചെയ്യുകയാണ്, മറ്റൊന്നുകൂടെ മനസ്സിലാക്കണം. ഈ പറയുന്ന ഉപാസന നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതല്ല, ആർക്കു വേണ്ടി? വൈദികന് വേണ്ടി. അല്ലെങ്കിൽ ഇത് മനസ്സിലാകത്തുള്ളൂ. വൈദികനെന്ന് വെച്ചാൽ വേദാധ്യയനം ചെയ്ത് വൈദികമായ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നു. അവനെ ഈ പറയുന്നതൊക്കെ പൂർണ്ണമായും പിടികിട്ടത്തുള്ളൂ. കാരണം വൈദിക കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടാണ് വൈദിക കർമ്മങ്ങളുടെ സങ്കേതങ്ങളെ ഉപയോഗിക്കുന്നത്. അതുമായിട്ടൊരു ബന്ധമില്ലാത്തവരെ ഇതിനൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും? അവനെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ കഴിയത്തുള്ളൂ. ഇത് ആ ശാസ്ത്രത്തിൻ്റെ തന്നെ ഭാഗമായതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഇന്നത്തെ ഉപാസനയും വൈദിക ഉപാസനയുമായിട്ട് കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമേ ഉള്ളൂ, ഇതിലൊരു ബന്ധമില്ലെന്നത്. ഇന്നത്തെ ഉപാസന എന്ന് പറയുന്നത് നമ്മൾ മൂർത്തികളെ ഉപാസിക്കുക, അമ്പലത്തിൽ പോവുക, ദേവതകളെ ഉപാസിക്കുക, അതൊക്കെ ഇവിടെ അത്തരത്തിലുള്ള ഒരു ഉപാസന. ഇവിടുത്തെ എല്ലാ ഉപാസനയും കർമ്മങ്ങളുമായി കർമ്മവുമായി ബന്ധപ്പെട്ട ഉപാസനകളാണ്. ഇപ്പൊ സൃഷ്ടിക്കുമ്പോൾ അങ്ങനെ അതിന് പറയും ജീവനെന്നും പറയും. കാരണം അവിടെയും വരുന്നുണ്ടല്ലോ വിശപ്പും ദാഹവും, അവിടെയും വരുന്നുണ്ടല്ലോ ഹിംസയും മറ്റും. പക്ഷെ അത് വ്യഷ്ടിയിലല്ല, സമഷ്ടിയിലെന്ന് പറയുന്നു. സമഷ്ടി പ്രപഞ്ച കാരണരൂപത്തിലിരിക്കുന്ന ആ ബുദ്ധി താതാത്മ്യത്തിലിരിക്കുന്ന ജീവഭാവം. ബുദ്ധി താതാത്മ്യത്തിലിരിക്കുന്ന ഇവിടെ പറഞ്ഞു ബുദ്ധിയവസ്ഥ. ജീവനെന്ന് പറയുന്നത് ചൈതന്യം. കേവല ചൈതന്യത്തിന് നമുക്ക് ജീവനെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം കേവല ചൈതന്യം അത് സുപ്രകാശമാണ്, അത് ഒരു കർണങ്ങളെയും അപേക്ഷിക്കുന്നില്ല, അതിന് മൃത്യുവും മരണമൊന്നുമില്ല. പക്ഷെ സൃഷ്ടിക്കുന്ന മുമ്പ് ആ ചൈതന്യം തന്നെ സൃഷ്ടിക്ക് തയ്യാറെടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്, ഒരു അവസ്ഥാന്തരം. അതിൽ ഒരു ജീവഭാവം പ്രകടമാകുക. നിശ്ചലമായിരിക്കുന്ന സമുദ്രത്തിൽ ഒരു അല പ്രകടമാകുന്ന പോലെ, നിശ്ചലമായിരിക്കുന്ന സമുദ്രത്തിൽ അല പ്രകടമാകണമെങ്കിൽ അവിടെ എന്തെങ്കിലും വേണ്ടേ? അവിടെ കാറ്റും കോളുമൊക്കെ വേണം, എന്നാലേ വരും. ഇവിടെ സൃഷ്ടിക്കുന്ന മുമ്പ് ഏകമായ ചൈതന്യം മാത്രമായിരിക്കുമ്പോൾ ഇവിടെ എങ്ങനെ ഇത് സംഭവിക്കുന്നത്? അവിടെ ഒരു ഹിരണ്യഗർഭം വരും. സൃഷ്ടിക്ക് തയ്യാറാകുക, അതൊക്കെ എങ്ങനെ സംഭവിക്കും? എന്താ അവിടെ നിമിത്തം എന്നാണ് പറയുന്നത്? അനാദിയിൽ അനന്തവും, സൃഷ്ടി അനാദിയാണ്. സൃഷ്ടിക്കുന്ന മുമ്പ് അങ്ങനെ ഒന്നില്ല. സൃഷ്ടിക്കുന്ന മുമ്പ് സൃഷ്ടി തന്നെ, അതിനു മുമ്പ് അതും സൃഷ്ടി തന്നെ. അങ്ങനെ പിന്നെ എന്തിനു സൃഷ്ടിക്കേണ്ടി വരും എന്ന് പറയുന്നു? ഒരു കൽപ്പാന്തം എന്ന് പറയുന്ന ഒന്നുണ്ട് അല്ലേ. എല്ലാ പ്രവൃത്തിയും അവസാനിപ്പിച്ച് ഒരുവൻ ഉറങ്ങുന്നത് പോലെ ആ ഉറക്കത്തിൽ അവൻ ഇരിപ്പുണ്ട്. ഉണരാനുള്ള എല്ലാ നിമിത്തങ്ങളും ഇന്നലത്തെ അനുഭവങ്ങൾ, വാസനയെന്നും സംസ്കാരമെന്നും എല്ലാം പറയുന്നു. അതുപോലെ അടുത്തൊരു സൃഷ്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്, നിശബ്ദമാണെങ്കിലും. ഭാഷകാരൻ പറയും പ്രാണികർമ്മ, ജീവന്മാരുടെ കർമ്മമെന്നോ ഒക്കെ പറയാതെ. അതാണ് ഇവിടെ സൃഷ്ടിക്ക് വീണ്ടും പ്രചോദിപ്പിക്കുന്നത്. എന്താ ഉറങ്ങിയിട്ട് ഉണരുന്നത്? എന്താ അതിന് കാരണം? ഉറങ്ങിയാൽ പോരെ സ്ഥിരം. എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല? കാരണം ഇനിയും അനുഭവിക്കാനുണ്ട്, ഇനിയും ഒരുപാട് അനുഭവിക്കുന്നു. അപ്പോൾ ഉണർന്നേ പറ്റൂ. അതുപോലെ തന്നെ ജീവന്മാർക്ക് ഒരുപാട് അനുഭവിക്കാനുണ്ട്, അതുകൊണ്ട് ഈ സൃഷ്ടി വേണം. അതിനുവേണ്ടി ആ നിശ്ചലതയിൽ നിന്നും പിന്നീട് ഈ സൃഷ്ടിയൊക്കെ നടത്തണം. പ്രപഞ്ച സൃഷ്ടി, ജീവസൃഷ്ടി ഇതെല്ലാം നടത്തുന്നതിന് വേണ്ടി ബുദ്ധി താതാത്മ്യത്തിൽ ഒരു ജീവഭാവം പ്രാണികർമ്മങ്ങളെ കൊണ്ട് ആവിർഭവിക്കുന്നു. അതിനെ ഹിരണ്യഗർഭൻ എന്ന് പറയും. തേന മൃത്യുന ഇതം കാര്യം ആവൃതമാസി, ആ മൃത്യുവിനാൽ ഈ കാണുന്ന ഇതെല്ലാം ആവരണം ചെയ്യപ്പെട്ടിരുന്നു എന്നാണ്. അതെങ്ങനെ സംഭവിക്കും? ഈ കാര്യങ്ങളെല്ലാം ആ മൃത്യുവിനെ കൊണ്ട് ആവരണം ചെയ്യുക, അതെങ്ങനെയാ സംഭവിക്കും? ഭാഷകാരൻ പറയുന്നു യഥാ പിണ്ടാവസ്ഥയാമൃതാഘടാദേഹാമൃതാസ്വിതി. നമുക്ക് ഈ സൃഷ്ടിക്കുന്നുമ്പുള്ള അവസ്ഥയെ പിണ്ടാവസ്ഥ എന്ന് പറയാം. പാത്രം ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള മണ്ണിന്റെ ആ ഉരുണ്ടാവസ്ഥ, അത് തയ്യാറായിരിക്കുകയാണ്. അടുത്ത ദിവസം പാത്രമായി മാറും. എന്തുകൊണ്ട്? അത് ആ മണ്ണിന് പശയുണ്ട്, അതിന് ഈർപ്പം വന്നു കഴിഞ്ഞു. അപ്പൊ അതിൻ്റെ ഉരുളയായി കഴിഞ്ഞു. അടുത്ത് ഇനി അതിന്റെ പണി പാത്രമായി മാറുകയാണ്, കപാലങ്ങളായി മാറുക, പാത്രമായി മാറുക. അതുപോലെ ഈ സൃഷ്ടിക്ക് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം ആവരണം ചെയ്ത ഒരു രൂപമായിരുന്നു. എന്നുവെച്ചാൽ ഈ കാര്യങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ച ഒരു മണ്ണുരുള കപാലത്തെ അതിൽ ഒതുക്കിയിരിക്കുന്നു, പാത്രത്തെ അതിൽ ഒതുക്കിയിരിക്കുന്നു, എല്ലാം അതിനകത്തുണ്ട്. അതിലെ സത്കാരിക. അതുപോലെ സൃഷ്ടിക്ക് മുമ്പ് ഈ ചൈതന്യം എല്ലാത്തിനെയും തന്റെ ഉള്ളിൽ ഒതുക്കിയിരിക്കുന്നു, അതാണ് ആവരണം ചെയ്തിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ സത്തല്ലേ? അവിടെ ഉണ്ടല്ലോ. ഇതെല്ലാം രാമനും കൃഷ്ണനും ഒക്കെ അവിടെയുണ്ട്, ചൈതന്യം അതിന് ആവരണം ചെയ്തിരിക്കുന്നു. അതാണ് പിണ്ടാവസ്ഥയാമൃതാഘടാദിഹാവൃതാസ്വരതി. എങ്ങനെ സൃഷ്ടിയുണ്ടായി? സൃഷ്ടിക്കുന്ന എന്തുണ്ടായത്? ഇതിനെ കുറിച്ചല്ലേ മനുഷ്യൻ ഒരുപാട് ഭൗതികമായ അന്വേഷണങ്ങൾ കാണാം. അതിനൊക്കെ എന്തെങ്കിലും സമാധാനം ഉണ്ടാവും, ഭൗതികമായ സമാധാനം. ആധ്യാത്മികമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഇവിടെ പറയുന്നത്. ഈ സൃഷ്ടിക്കുന്നുമ്പോൾ ഉണ്ടായിരുന്നത് ആ ചൈതന്യം മാത്രം. ആ ചൈതന്യം സൃഷ്ടിക്കുന്ന മുമ്പ് ഈ സൃഷ്ടിയെല്ലാം തൻ്റെ ഉള്ളിൽ ഒതുക്കി. അതിനടുത്ത് പറയും എങ്ങനെയാണോ മാതാവ് ഗർഭസ്ഥ ശിശുവിനെ തൻ്റെ ഉള്ളിൽ ഒതുക്കിയിരിക്കുന്നു, അവിടെ ഉണ്ടല്ലോ, പിന്നീട് അത് പുറത്തു വരും. അതുപോലെ ഈ സൃഷ്ടിയെല്ലാം തന്നെ നിന്നത് പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ മണ്ണുരുളയ്ക്ക് അകത്ത് കപാലവും പാത്രവും ഒക്കെ ഇരിക്കാമെങ്കിൽ ഈ കാണുന്ന സർവ്വതും അവിടെ ഇരിക്കും, അവിടെ നിന്നാണ് ഇതെല്ലാം പ്രകടമാകുന്നത്. അതാണ് സുഷുപ്തിയിൽ നിന്ന് ജാഗ്രത സ്വപ്നമൊക്കെ വരുന്നത്. ഏതോ ഒരു സൂക്ഷ്മരൂപത്തിൽ ഇതെല്ലാം അവിടെ ഇരുന്നു, നമുക്കത് അറിയാൻ പറ്റില്ല. അനവാച്യ രൂപം എന്ന് പറയുന്നു. അങ്ങനെ ചോദിക്കരുത്, ഈ പുസ്തകം എൻ്റെ ഉറക്കത്തിലിരുന്നാണ്, അവിടെ നിന്ന് പുറത്തു വന്നതാണ്, അങ്ങനെയല്ല പറയുന്നതിൻ്റെ ലക്ഷ്യം. അനർവാച്യമായ ഒരു രൂപത്തിൽ, അതിസൂക്ഷ്മമായ രൂപത്തിൽ ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അത് കേവല സത്തായിട്ട്, അതുകൊണ്ട് സ്വയം അത് രണ്ടാകാതെ. അല്ല, നമ്മൾ പെട്ടെന്ന് നമ്മളോട് പറയണം അസുഖത്തിലെന്നുണ്ടായിരുന്നു, വാസന ഉണ്ടായിരുന്നു, സംസ്കാരം ഉണ്ടായിരുന്നു, അജ്ഞാനമുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ തെറ്റിദ്ധാരണ മനസ്സിൽ വരും. സുഹൃത്തിലെന്തോ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. സർവക്ഷമമായ സർവത്തെയും സൃഷ്ടിക്കാനും സംഹരിക്കാനും എല്ലാം ശേഷി കൊള്ള ആ സത്ത് കേവല സദ്രൂപത്തിൽ അവിടെ ഇരുന്നു. ആ സത്തിനെല്ലാം ഉള്ള ശേഷിയുണ്ട്. അവിടെ അത് രണ്ടാകുന്നില്ല, ഒന്നായിരുന്നു കൊണ്ട് തന്നെ ഇവിടെ അത് രണ്ടായി. കാഴ്ചയും കാണുന്നവനും ഒക്കെയായി മാറി, മൂന്നായി അല്ലെങ്കിൽ പലതായി. അവിടെ ഇതിനെല്ലാത്തിനെയും തൻ്റെ ഉള്ളിൽ ഒതുക്കി വച്ചിരുന്നെങ്കിലും അത് ഏകനായി തന്നെ ഇരുന്നു, അവിടെ രണ്ടാമതൊന്നുമില്ല. അത് ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തർക്കം തൃപ്തിയിലെന്നുണ്ടായിരുന്നു, അജ്ഞാനം ഉണ്ടായിരുന്നു, ഇല്ലായിരുന്നു, അസംബന്ധമായ വാദങ്ങളാണ്. ഒന്നിന്റെ തന്നെ ഒരു വികാസം പോലെ ആ സുഷുപ്തിയുടെ ഒരു വികാസമാണ് എന്ന് പറയും ജാഗ്രത സ്വപ്നങ്ങൾ. ഇതിനൊക്കെ ഇരിക്കാൻ അവിടെ ഇടമുണ്ടായിരുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലാണെങ്കിൽ അവിടെ ഇടമില്ല. ഇടം ദേശം ദേശശൂന്യമായ ഒന്നാണ്, അവിടെ എങ്ങനെ മറ്റുള്ളതിന് ഇരിക്കാൻ പറ്റും? പക്ഷേ ഏതോ ഒരു അനർവാച്യമായ രൂപത്തിൽ, നമുക്ക് നിർണയിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഇതെല്ലാം അവിടെയുണ്ട്. അവിടെ നിന്ന് പ്രകടമാകുന്നു. ഇനി പ്രകടമായിരിക്കുന്ന സമയത്തോ ഇപ്പോഴിതെല്ലാം അവിടെയുണ്ട്. ആ അനർവാച്യമായ രൂപത്തിലിരിക്കുന്നു, വാച്യമായ രൂപത്തിൽ പ്രകടമാകുന്നു. പ്രകടമാകുമ്പോൾ പറയും ഇത് പുസ്തകമാണ്, ഇത് മേശയാണ്, മറ്റൊന്നും പറയാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലൂടെ പറയുന്ന ഹിരണ്യഗർഭാവസ്ഥ മൃത്യു തേനമ്പിടുത്തിന ഇതം കാര്യം അവൃതമാസി. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, തെറ്റിദ്ധാരണ മാറ്റേണ്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടിയിട്ടാണ് വളരെ മനോഹരമായ ഒരു ഉദാഹരണം ഭാഷകാരൻ പറഞ്ഞു. പിണ്ടാവസ്ഥയാ മൃത ഘടാതെ ആവൃതാസ്യഹു. എന്താ മണ്ണുരുള ഇരുന്നപ്പോൾ മണ്ണിൻ്റെ അകത്ത്, മണ്ണിനോടൊപ്പം മണ്ണിൻ്റെ ഉള്ളിൽ പാത്രം ഉണ്ടായിരുന്നു. നമ്മുടെ സങ്കല്പത്തിലൊന്നും ഇല്ലായിരുന്നു, പക്ഷെ അവിടെ ഉണ്ടായിരുന്നു. സത്കാര്യമാണ്. അതുപോലെ തന്നെ ഈ സൃഷ്ടിയിലും സംഭവിച്ചിരിക്കുന്നത്, സൃഷ്ടിക്കുന്നത് സംഭവിച്ചിരിക്കുന്നത് തദ്വത്.
4: ഓം നമഃ ശിവായ.
5: യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ആർട്ട് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ആർട്ട്.
4: ഓം നമഃ ശിവായ.